കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 1, 2026 May 15 വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. ജീവിതത്തിൽ പല പല ദുഃഖങ്ങളും സന്തോഷങ്ങളും മാറി മാറി വരും. സ്ഥായിയായി ഒരു വികാരവും ഒരിക്കലും നിലനിൽക്കുന്നില്ല. എന്നാൽ ഏറ്റവും സന്തോഷകരമായ ഒരു സത്യം, അത് സ്നേഹം തന്നെയാണ്. പരസ്പരം എല്ലാവരും സ്നേഹിക്കുക. ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ മറുപടി നന്മയാണ്. നാം ഏവർക്കും ഒരുമയോടെ സ്നേഹത്തോടെ മുന്നേറാം. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 1:30 തിരശീല, വൈകുന്നേരം 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് May 15. സോവിയറ്റ് യൂണിയൻ Sputnik 4 വിക്ഷേപിച്ചതും ലോകത്തിലെ ആദ്യത്തെ മെഷീൻ ഗണ്ണിന് പേറ്റന്റ് ലഭിച്ചതും ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടന്നതുമൊക്കെ ഒരു May 15. May 15 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 15. സോവിയറ്റ് യൂണിയൻ Sputnik 3 വിക്ഷേപിച്ചത് 1958 May 15. 1960 മെയ് ഇന്നേ ദിവസമായിരുന്നു സോവിയറ്റ് യൂണിയൻ Sputnik 4 വിക്ഷേപിച്ചത്. 20 വർഷത്തിന് ശേഷം എയർ ഇന്ത്യയുടെ Boeing 777 കാനഡയിലേക്ക് പറന്നത് 2005 May 15. കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം നിറവേറ്റിക്കൊണ്ടാണ് ടൊറന്റോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എയർ ഇന്ത്യ 20 വർഷത്തിന് ശേഷം സർവീസ് ആരംഭിച്ചത്. ലോകത്തിലെ ആദ്യത്തെ മെഷീൻ ഗണ്ണിന് പേറ്റന്റ് ലഭിച്ചത് 1718 മെയ് ഇന്നേ ദിവസമായിരുന്നു. ജെയിംസ് പിക്കറാണ് ലോകത്തിലെ ആദ്യത്തെ യന്ത്രത്തോക്കിന് പേറ്റന്റ് നേടിയത്. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷം പുതിയ ഇസ്രായേൽ രാഷ്ട്രം ട്രാൻസ് ജോർദാൻ, ഈജിപ്ത്, സിറിയ, ഇറാഖ്, ലെബനൻ എന്നീ രാജ്യങ്ങൾ ആക്രമിച്ചത് 1948 May 15. ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടന്നത് 1921 May 15. ഇന്ത്യയിലെ ആദിവാസി യുവാക്കളുടെ ഡിജിറ്റൽ നൈപുണ്യത്തിനായി ട്രൈബൽ മന്ത്രി അർജുൻ മുണ്ട ഗോൾ എന്നൊരു പദ്ധതി ആരംഭിച്ചത് 2020 May 15. May 15 ഓസ്കാർ അവാർഡിന്റെ ആദ്യ രൂപമായ US Academy അവാർഡുകൾ നൽകി തുടങ്ങിയത്.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്ക് നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യു ഡി എഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയറിയിക്കുന്ന MLA കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. രാവിലെ 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. എന്നാൽ സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നേതൃത്വത്തിന് കൈമാറിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ASCC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് UAE യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി UAE യിൽ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീംബിൻഷ് ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE യ്ക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ മന്ത്രിമാരോടും പ്രതിനിധി സംഘ തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദമായ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI ഇന്നലെ 2 കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200+ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പുഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനിയടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പുഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരണാസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂ എന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എസ് പി വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പരാതി നൽകി. സ്പീക്കർ ജെ സി ഡി പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ടി വി കെ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 എം എൽ എമാർ വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ ഡി എം കെയിൽ പിളർപ്പുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-point ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി ആർ വാണി, പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77th പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ഐ പി എൽ ക്രിക്കറ്റിൽ ധർമ്മശാലയിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 8:30 മത്സരം. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് എഫ് സിയാണ് റണ്ണേഴ്സ് അപ്പ്. തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ യൂത്ത് ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാറപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ, വാഴ, കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പഴ വർഷവുമുണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3rd വർഷത്തിലേക്ക്. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3rd വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
0: കരിപ്പൂരിൽ നിന്ന് 3rd-ഉം 4th ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3rd വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യു ഡി എഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫല പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതിവാർത്താ ശ്രൂയന്താം. പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടിമൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: ഭാരത സർക്കാരിനെ കൈ ഇഫക്റ്റീവ് സ്റ്റെപ്സ് ലിയെ ഹെ ജിസ്കെ ചലത്തെ ഹമാരെ പാസ് പെട്രോൾ, ഡീസൽ, LPG ഓർ നാച്ചുറൽ ഗ്യാസ് കെ പര്യാപ്ത സ്റ്റോക്സ് അവൈലബിൾ ഹെ. ഹമാരി റിഫൈനറീസ് ഓപ്റ്റിമം കപ്പാസിറ്റി പർ ഓപ്പറേറ്റ് കർ റഹി ഹെ ഓർ LPG പ്രൊഡക്ഷൻ ഭി ഇൻക്രീസ് കിയാ ജാ ചുക്കാ ഹെ. ഹമാരെ കിസി ഭി റിട്ടേൽ ഔട്ട്ലെറ്റ് പർ ഓർ LPG ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് പർ കോയി ഡ്രൈ ഔട്ട് റിപ്പോർട്ടഡ് നഹി ഹെ. സബ് ജഗ പർ നോർമൽ ഓപ്പറേഷൻ ചൽ റഹെ ഹെ.
2: രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷന് അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആൻഡ് കവചിന്റെ 3-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
4: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
2: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് VD സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി പള്ളുരുത്തി.
6: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. TSSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം, കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 417,497 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു.
2: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11th സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തി ഫുവോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ 3rd ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13th മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
7: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
8: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
9: ठंडे पानी से ना

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
1: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
0: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
1: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
1: 9746075054.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
1: ദി റിയൽ ഗൈഡ്. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം, ആവിഷ്കാരം, അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
4: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സമാഗമം എന്നാൽ റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ്. സാഹിത്യ സാംസ്കാരിക രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി വ്യക്തിത്വങ്ങളെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് സമാഗമം. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷ്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ശർമ്മിള സി നായർ.

0: ആണ്. മാഡം എഴുത്തുകാരിയാണ്, കോളമിസ്റ്റാണ്. കേരളത്തിന്റെ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: സ്വദേശം തിരുവനന്തപുരമാണ്.
1: അതെ.
0: മാഡത്തിന്റെ ആദ്യ കവിതാ സമാഹാരത്തെ കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് അറിയാം. ഫാന്റസിയിൽ ജീവിച്ചവർക്കേ അത് പറ്റൂ എന്ന കൃതിയാണ് ആദ്യത്തെ പുസ്തകം.

0: എന്നതാണ് കവിതാ സമാഹാരത്തിൻ്റെ പേര്. അത് ആദ്യത്തെ പുസ്തകം തന്നെയാണ്. എഴുത്തിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറുകഥാരചനയ്ക്കൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് കോളേജിലെത്തിയതിന് ശേഷമൊന്നും എഴുത്തിലേക്ക് അങ്ങനെ സീരിയസ് ആയിട്ട് കടന്നിട്ടില്ല. എഴുതുമായിരുന്നു, പക്ഷേ എഴുതിയതൊന്നും തന്നെ പുറം ലോകം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കോളേജ് മാഗസിനിൽ കൊടുക്കുകയോ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിന് അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ എഴുതാറുണ്ടായിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 7 or 8 വർഷങ്ങൾക്ക് മുന്നെയാണ്, ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായി തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ വെറുതെ എഴുതുന്ന കുറേ കവിതകൾ, ആ കവിതകളെല്ലാം ചേർന്നതാണ് ഈ ഫാന്റസി ജീവിച്ചവർക്ക് അതേ പറ്റൂ എന്ന ആദ്യ കവിതാ സമാഹാരമായിട്ട് പുറത്തു വന്നത്. പച്ചമലയാളം ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചത്. അതിലെ ഒട്ടുമിക്ക കവിതകളും പ്രണയ കവിതകൾ എന്നുള്ള വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. അല്ലാതുള്ള കുറച്ച് കവിതകളും ഒക്കെ ഉണ്ട്. വളരെ സിമ്പിളായ ഗദ്യ കവിതകൾ എന്ന് നമ്മൾ പറയുന്ന വൃത്തവും ഈണവും ഒന്നും ഇല്ലാത്ത ഗദ്യ കവിതകളുടെ കൂട്ടത്തിൽപ്പെട്ട കവിതകളാണ്.
1: മാഡം, ആ ഒരു കൃതിയിൽ ഏകദേശം എത്ര കവിതകൾ ഉണ്ടാകും?
0: ഏകദേശം 35 കവിതകളുണ്ട്.
1: അടുത്തതായി നമുക്ക് മാഡത്തിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും ജന്മനാടിനെ കുറിച്ചും വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ നമുക്കൊന്ന് അറിയാം. എങ്ങനെയായിരുന്നു
0: ജന്മനാട്? നെടുമങ്ങാടിന് സമീപമുള്ള ഉഴമലക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. തമ്പാനൂരിൽ നിന്ന് ഏകദേശം ഒരു 23 km ദൂരെയുള്ള ഒരു സ്ഥലമാണത്. ശരിക്കും ഒരു നാട്ടിൻപുറം തന്നെയാണ്. അവിടെയുള്ള സ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. ഒരു എയ്ഡഡ് സ്കൂളായിരുന്നു, ശ്രീനാരായണ ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് അവിടെയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി തിരുവനന്തപുരത്ത് വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിലായിരുന്നു. ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു, MG കോളേജിലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വർഷം BEd ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ലോ കോളേജിലായിരുന്നു LLB ചെയ്തത്. LLB പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോലി കിട്ടുന്നത്.
1: വിദ്യാഭ്യാസം മുഴുവൻ പിന്നിട്ട് വന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായിരുന്നു. കവിത തീക്ഷ്ണമായ വികാരങ്ങളെ അടയാളപ്പെടുത്തുന്ന മനുഷ്യന്റെ ഭാഷയായി എവിടെയൊക്കെയോ മാറുന്നുണ്ട്. മാഡം, അതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു?
0: കവിത വികാരങ്ങളുടെ കുത്തഴുക്ക് എന്നാണ് വേഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വികാരങ്ങളുടെ കുത്തൊഴുക്ക് എന്ന വേഡ്സ്വർത്തിന്റെ നിർവചനത്തേക്കാൾ ഏലിയറ്റ് പറഞ്ഞതുപോലെ വികാരത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് കവിത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി തന്നെയാണ് കവിത എന്നാണ് എന്റെ അഭിപ്രായം.
1: ശരിക്കും പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാർന്ന ഒന്ന് തന്നെയാണ്. ഏത് തരത്തിലുള്ള ഒരു എഴുത്താണ് മാഡത്തിന് ആത്മസംതൃപ്തി തരുന്നത്?
0: ആത്മസംതൃപ്തി തരുന്നത് കവിത തന്നെയാണ്.
1: ഏത് തരം കവിതകളോടാണ് കൂടുതലും ആഭിമുഖ്യം പുലർത്തി വരുന്നത്?
0: എന്റെ കവിതകൾ കൂടുതലും പ്രണയ കവിതകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലാതുള്ള കവിതകൾ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രണയ കവിതകൾ എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും.
1: അതുപോലെ തന്നെ മാഡം, സംഗീതം, കല, സാഹിത്യം, സംസ്കാരം ഇവയൊക്കെ കുറിച്ച് എഴുതുന്നുണ്ട്. ഒരു കോളമിസ്റ്റ് കൂടിയാണല്ലോ. എന്നാൽ ജനയുഗം വരാന്തത്തിൽ ഓർമ്മയിലെ പാട്ട് എന്നൊരു കോളം ചെയ്തിരുന്നു. അത് ഒരുപാട് റീച്ച് കിട്ടിയ ഒരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് ഒന്ന് വിശദമായി പറയാമോ?
0: ഓർമ്മയിലെ പാട്ടെന്ന കോളം ചെയ്യുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ടെന്ന് തന്നെ പറയാം. ജനയുഗം വാരാന്തത്തിന്റെ എഡിറ്റർ ജയമഠത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ജയനോട് പലപ്പോഴും ഈ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, രവി മേനോന്റെ പാട്ടെഴുത്തുണ്ടല്ലോ, പാട്ടെഴുത്ത് കുറേ കാലമായി ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ രവി മേനോൻ ഓരോ പാട്ടിന് പിന്നിലും ഓരോ ഇൻസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള കുറേ അനുഭവങ്ങൾ എനിക്ക്
1: ഉള്ളിലുണ്ട്.
0: അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയാലോ എന്ന് ഇങ്ങനെ ഞാൻ ജയനോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ജയൻ എന്നോട് ചോദിച്ചു, ഇയാൾക്ക് എന്തുകൊണ്ട് ഒരു പാട്ടനുഭവം എഴുതിക്കൂടാ? പക്ഷെ എന്റെ മടി കാരണം അതിങ്ങനെ നീണ്ടു നീണ്ടു പോയി. ഒടുവിൽ അയാള് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഒരു പാട്ടനുഭവം എഴുതിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ അത് ഒരു പങ്ക്തിയായി മാറുകയായിരുന്നു എന്ന് വേണം പറയാൻ.
1: ഈ പാട്ടനുഭവം എന്ന് പറയുമ്പോഴ് ഒരു പാട്ടിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പാട്ടിനെ കുറിച്ചാണോ പറയുന്നത്, അതോ ആ ഒരു പാട്ട് നമ്മിൽ ചെലുത്തുന്ന ആ ഒരു സ്വാധീനത്തെ കുറിച്ചാണോ എഴുതുന്നത്, ആ രീതിയെ കുറിച്ച്?
0: അത് പറയുകയാണെങ്കിൽ ഓരോ പാട്ടും ഓരോ പ്രത്യേക മാനസികാവസ്ഥയിലോ പ്രത്യേക സാഹചര്യങ്ങളിലോ ഒക്കെ ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്. ഓരോ പാട്ടും കേൾക്കുമ്പോൾ ഓരോ പ്രത്യേക സാഹചര്യത്തിൽ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സും ഡിഫറെന്റ് ആയിരിക്കും. ജനീകത്തിൽ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ആ പാട്ട് എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടമാകുന്നു. ഒരു പാട്ട് നമുക്ക് ഇഷ്ടമാകുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ഒന്നുകിൽ നമ്മളെ അതിലേക്ക് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. ജനീകത്തിൽ ആ പങ്ക്തിയിൽ വന്നിട്ടുള്ള പാട്ടുകളെല്ലാം തന്നെ ഓരോ പ്രത്യേക അനുഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന പാട്ടുകളാണ്. അതായത് ഓരോ പാട്ടിന്റെ പിന്നിലും നമ്മെ ആ പാട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന, ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓരോ ഓർമ്മകളുണ്ടാവും. ആ ഓർമ്മകളെ പാട്ടുമായിട്ട്

0: റിലേറ്റ് ചെയ്യുകയായിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാല് കുട്ടിക്കാലത്തൊക്കെ ഒരു പാട്ട് കേൾക്കുമ്പോൾ, അന്നൊക്കെ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ആ സിനിമ കാണാൻ നമുക്ക് അവസരം കിട്ടുന്നത് എന്തെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു രംഗം വരും, പിന്നീട് സിനിമ കാണുമ്പോൾ ആ രംഗത്തിന് നമ്മൾ മനസ്സിൽ കണ്ട രംഗവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. എങ്കിലും വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു രംഗം ഉണ്ടാവും. അപ്പൊ ഈ പാട്ടോർമ്മ എഴുതി തുടങ്ങിയപ്പോഴത്തേക്കും ഓരോ പാട്ടിനെയും ഞാൻ എന്റെ ഓർമ്മയിലുള്ള കുറെ അനുഭവങ്ങളുണ്ടല്ലോ, ആ അനുഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ പാട്ടിന് പിന്നിൽ ഒരു കഥ, ആ രീതിയിലായിരുന്നു ആ പങ്ക്തി പോയത്. അതിനൊത്തിരി വായനക്കാരും ഉണ്ടായിരുന്നു.
1: അപ്പോഴേ കുറെ അധികം നാൾ അതിനകത്ത് ആ കോളം അത് ചെയ്തിരുന്നു അല്ലേ?
0: 15 കോളം
1: ചെയ്തിരുന്നു. അപ്പൊ 15 പാട്ടും ഉണ്ടാവും.
0: അപ്പൊ 15 പാട്ടെന്ന് പറയാൻ പറ്റില്ല, ചിലത്തിലൊക്കെ രണ്ടോ മൂന്നോ പാട്ട് വന്നിട്ടുള്ളതും ഒക്കെ ഉണ്ട്. മിനിമം ഒരു പാട്ട്, ഒന്നിലധികം പാട്ടും വന്നിട്ടുണ്ട്.
1: ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്യത്യസ്തമാർന്ന രീതി തന്നെയാണ് അല്ലെ, നമ്മിലേക്ക് ഓർമ്മകളെ നിറയ്ക്കുന്ന, ഓർമ്മകൾ കൊണ്ടുവരുന്ന ഓരോ വ്യക്തിയിലും അങ്ങനെ സ്വാധീനം ചെലുത്തിയ നിരവധി പാട്ടുകൾ ഉണ്ടാവാം. അതിനെ അങ്ങനെ എടുത്ത് ആ ഓർമ്മകളെ പറഞ്ഞ് അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമാർന്ന പങ്ക്തി തന്നെയാണ്. ശരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ഇനി ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ, അങ്ങനെ വ്യത്യസ്തമാർന്ന ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ നിറച്ച ആ ഒരു പാട്ടിന്റെ ആ ഒരു അനുഭവത്തിലോട്ട് പോയിട്ട് ഒരു പാട്ടിനെ കുറിച്ചൊന്ന് പറയൂ.
0: തീർച്ചയായും. പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മള് കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള പാട്ടുകളാണ് കൂടുതലും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന പാട്ടുകൾ. ഓരോ പാട്ടിന് പിന്നിലും ആ പാട്ടിനോടുള്ള ഒരു ഇഷ്ടവും ഉണ്ടാവും. എനിക്കിപ്പോ ഓർമ്മ വരുന്ന പാട്ടെന്ന് പറയുന്നത് മാണി ജയറാമിന്റെ ഒരു പാട്ടാണ്. ഈ അടുത്ത കാലത്ത് അന്തരിച്ച മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു അതിന്റെ രചന. ആഷാഢമാസം ആത്മാവിൽ മോഹം എന്ന് തുടങ്ങുന്ന പാട്ട്.
1: നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ രജനി ഗിരീഷ്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ഷർമിള സി നായരാണ്. മാഡം എഴുത്തുകാരിയാണ്, കോളമിസ്റ്റാണ്, കേരളത്തിന്റെ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായി ഇന്നും സേവനമനുഷ്ഠിക്കുന്നു. കുറെ അധികം നേരമായി മാഡം നമ്മോട് മാഡത്തിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചും ആദ്യത്തെ കൃതിയെക്കുറിച്ചും ഇഷ്ടമുള്ള പാട്ടുകളെക്കുറിച്ചും ഒക്കെ കുറെ അധികം സംസാരിച്ചു. ആദ്യത്തെ കൃതിയിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്, ഫാന്റസിയിൽ ജീവിച്ചവർക്ക് അതേ പറ്റൂ എന്ന കൃതി. അതിലെ മാഡത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കവിത ഒന്ന് ചൊല്ലുമോ?
1: എന്റെ കവിതകളൊക്കെ ചൊല്ലാൻ പറ്റിയ കവിതകളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഗദ്യ കവിതകളാണ്, ചൊല്ലാൻ പറ്റുന്ന കവിതകളല്ല. എങ്കിലും അതിലെ ഒരു കവിത, കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച ഒരു കവിതയാണ് ഞാൻ മരിച്ചാൽ. തട്ടി വീഴ്ചാൽ ഉണരാത്ത വിധം നീണ്ട ഉറക്കത്തിലേക്ക് ഞാനോ നീയോ ആരാവും ആദ്യം? തട്ടി വിളിച്ചാൽ ഉണരാത്ത വിധം നീണ്ട ഉറക്കത്തിലേക്ക് ഞാനോ നീയോ ആരാവും ആദ്യം? ഞാൻ തന്നെയാവും, എങ്ങനെയാവും നീ അതറിയുക? പതിവ് സന്ദേശങ്ങൾ കാണാതെ വരുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചാലും അറിയാതെ വിളിച്ചു പോവും. ഒരുപക്ഷെ എടുക്കുന്നയാൾ വളരെ ലാഘവത്തോട് പറയും, അറിഞ്ഞില്ലേ രാത്രിയിലായിരുന്നു, അറിഞ്ഞില്ലേ രാത്രിയിലായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ മൊബൈലും പിടിച്ചൊരു നിൽപ്പുണ്ടാവും നീയപ്പോൾ. എന്തു ചെയ്യണമെന്നറിയാതെ മൊബൈലും പിടിച്ചൊരു നിൽപ്പുണ്ടാവും നീയപ്പോൾ. ഇന്നലെ രാത്രിയിലല്ലേ വാദോരാതെ സംസാരിച്ചത്? എൻ്റെ മൗനത്തിൻ്റെ കൂർത്ത ചില്ലുകൾ ഹൃദയഭിത്തി തുളച്ചു കയറുമ്പോൾ വീണ്ടും വീണ്ടും മറവി എന്ന പരീക്ഷയിൽ പരാജിതനായി നീ എൻ്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ മൗനത്തിൻ്റെ കൂർത്ത ചില്ലുകൾ ഹൃദയഭിത്തി തുളച്ചു കയറുമ്പോൾ വീണ്ടും വീണ്ടും മറവി എന്ന പരീക്ഷയിൽ പരാജിതനായി നീ എൻ്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ടേയിരിക്കും. അടക്കിയാൽ അടങ്ങാത്ത സങ്കടങ്ങളുടെ ഫാണ്ടം തുറക്കാൻ എന്നെയല്ലാതെ ആരെയാണ് നിനക്ക് വിളിക്കാനാവുക? അടക്കിയാൽ അടങ്ങാത്ത സങ്കടങ്ങളുടെ ഫാണ്ടം തുറക്കാൻ എന്നെയല്ലാതെ ആരെയാണ് നിനക്ക് വിളിക്കാനാവുക? ഞാനപ്പോൾ നമുക്ക് മാത്രം സ്വന്തമായ ലിപിയിൽ മേഘപാളികളിൽ നിലാവ് കൊണ്ടൊരു പ്രണയകാവ്യം തീർക്കുന്നുണ്ടാവും നിനക്കായി. ഞാനപ്പോൾ നമുക്ക് മാത്രം സ്വന്തമായ ലിപിയിൽ മേഘപാളികളിൽ നിലാവ് കൊണ്ടൊരു പ്രണയകാവ്യം തീർക്കുന്നുണ്ടാവും നിനക്കായി.
0: വളരെ മനോഹരമായ വരികള്. നിലാവ് കൊണ്ടൊരു പ്രണയകാവ്യം തീർക്കും നിനക്കായി. ആഹാ, ഈ രസമുള്ള വരികളും അർത്ഥവത്തായ വരികളാണ്. ഗദ്യ കവിതകളും അത്രയും മനോഹരമായാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാതൃഭൂമി ചാനലിൽ ചക്കരപ്പന്തൽ എന്നൊരു സംഗീതാധിഷ്ഠിത പരിപാടി ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ?
1: ചക്കരപ്പന്തലിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് ചെയ്തത് ഞാനായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ജനകീയത്തിൽ ഓർമ്മകളുടെ പാട്ടെന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തി ചെയ്തിരുന്നു. ജനകീയത്തിലെ പങ്ക്തി കണ്ടിട്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് ഓൺലൈനിൽ പാട്ടുകളെക്കുറിച്ചൊരു പങ്ക്തി ചെയ്യാവോ എന്ന് ചോദിച്ചിരുന്നു. അതിനെ തുടർന്ന് ഏഷ്യാനെറ്റ് ഓൺലൈനിൽ പാട്ടോർമ്മ എന്ന പേരിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി, എനിക്ക് തോന്നുന്നു 25-ലധികം എപ്പിസോഡായി പാട്ടോർമ്മ എന്ന പേരിൽ ഒരു പങ്ക്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രവി മേനോനെ അറിയാലോ പാട്ടെഴുത്ത് ചക്കരപ്പന്തലിന് പിന്നില്. അപ്പോ രവി മേനോൻ ഒരുപക്ഷെ ഈ പാട്ടോർമ്മകളും ഓർമ്മയിലെ പാട്ടും ഒക്കെ കണ്ടിട്ടാവണം ചക്കരപ്പന്തൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ചക്കരപ്പന്തലിൽ എത്തുന്നത്. അത് സംഗീതാധിഷ്ഠിത പരിപാടിയാണ്, മാതൃഭൂമി ചാനലിന്റെ. നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഒന്നുകിൽ പാട്ടുകാരായിരിക്കും അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഗാനരചയിതാക്കൾ, പല ഫീൽഡിലുള്ള ആൾക്കാർ അവതരിപ്പിക്കുന്നുണ്ട്. പാട്ടുകാരാവുമ്പോൾ അവർക്ക് പാടി അവതരിപ്പിക്കാം, അല്ലാതുള്ളവർ എനിക്ക് പാടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തത് ഇതുപോലെ, ഞാൻ പങ്ക്തിയിൽ ചെയ്തതുപോലെ തന്നെയായിരുന്നു. ഒരു പാട്ട്, ആ പാട്ട് എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വാണി ജയറാമിനെ കുറിച്ചുള്ള തീമായിരുന്നു. വാണി ജയറാമിനെ ഒരു ട്രിബ്യൂട്ട് പോലെ ചെയ്തതാണ്. വാണി ജയറാമിന്റെ 16-ലധികം പാട്ടുകാർ ചേർന്നുള്ള 1 മണിക്കൂർ നീളുന്ന ഒരു പരിപാടിയായിരുന്നു.
0: വാണി ജയറാമിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ?
1: ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികളെ.
0: അതുപോലെ തന്നെ തിരക്കേറിയ ജീവിതം, വളരെ വലിയ ഉത്തരവാദിത്വം വഹിക്കുന്ന ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ, അതിനിടയിൽ എഴുത്തിനു വേണ്ടി സമയം കണ്ടെത്തുന്നു, ചിലവിടുന്നു, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്?
1: ഔദ്യോഗിക ജീവിതം തന്നെയാണ് പ്രധാനം. അതിനിടയിൽ കിട്ടുന്ന സമയങ്ങളിൽ എഴുതുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു ഫുൾ ടൈം എഴുത്തുകാരിയോ വലിയ എഴുത്തുകാരിയോ ഒന്നുമല്ല. ഔദ്യോഗിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട്

0: അതിനിടയിൽ വീണ് കിട്ടുന്ന സമയങ്ങളിൽ എഴുതുന്നു, അത്രേ ഉള്ളൂ, അല്ലാതെ എഴുത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സമയം കണ്ടെത്തുന്നില്ല.
1: ഓക്കെ, അങ്ങനെ പറയുമ്പോഴെ ഔദ്യോഗിക ജീവിതത്തെ കുറിച്ച് കുറച്ചൊന്ന് പറയാമോ?
0: ഞാൻ സെക്രട്ടേറിയറ്റിൽ ഒരു അഡീഷണൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലും കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡെസിഗ്നേഷൻ ഇങ്ങനെ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് വരുന്നത്. ഇലക്ഷൻ ടൈമിൽ നല്ല തിരക്കാണ്, അല്ലാതുള്ളപ്പോൾ അത്ര വലിയ തിരക്കുണ്ടാവാറില്ല, എങ്കിലും തിരക്കുണ്ട്.
1: അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വരുന്നത് ആദ്യ പുസ്തകത്തിലെ ഒരു കവിത നമ്മൾ കേട്ടു, അടുത്ത ഇഷ്ടമുള്ള ഒരു കവിത കൂടി ഒന്ന് ചൊല്ലാമോ?
0: ചക്രവ്യൂഹം. ഇത് പ്രഭാതരശ്മി എന്ന് പറയുന്ന മാഗസിനിൽ കൊല്ലത്തുനിന്ന് തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ്. പ്രഭാതരശ്മിയിൽ വളരെ മുമ്പ് വന്നൊരു കവിതയാണ്, ഒരു കുഞ്ഞു കവിതയാണ് ചക്രവ്യൂഹം. എത്ര മനോഹരമായാണ് നീ എന്നെ നിന്നിൽ തളച്ചിട്ടിരിക്കുന്നത്. ചിന്തകൾ പോലും പ്രണയപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ഞാൻ സ്വതന്ത്രയാണെന്ന് നീ. എന്നിട്ടും ഞാൻ സ്വതന്ത്രയാണെന്ന് നീ. ഉന്മാദത്തിൻ്റെ ചില നേരങ്ങളിൽ നിനക്കെന്ന പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. നിന്റെ കാമനകൾക്കിടയിൽ ഞെരിഞ്ഞമരുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യമെന്ന്. ഉന്മാദത്തിൻ്റെ ചില നേരങ്ങളിൽ നിനക്കെന്ന പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. നിന്റെ കാമനകൾക്കിടയിൽ ഞെരിഞ്ഞമരുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യമെന്ന്. പക്ഷേ നിന്റെ പ്രണയം അതിവേഗം പടരുന്നൊരു അർബുദം പോലെയായിരുന്നു. പക്ഷേ നിന്റെ പ്രണയം അതിവേഗം പടരുന്നൊരു അർബുദം പോലെയായിരുന്നു. ഞാനറിയാതെ അതെൻ്റെ ജീവകോശങ്ങൾ കാർന്നു തിന്നുകൊണ്ടേയിരിക്കുന്നു. നോക്കൂ, നിന്നിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ? എന്നെ ഞാനൊന്ന് കണ്ടോട്ടെ. നോക്കൂ, നിന്നിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ? എന്നെ ഞാനൊന്ന് കണ്ടോട്ടെ.
1: ശരിക്കും ഇപ്പം രണ്ട് കവിത പറഞ്ഞിട്ടുള്ളൂ. ഏകദേശം 35 കവിതകൾ ആ ഒരു പുസ്തകത്തിലുണ്ട്. അടുത്ത പുസ്തക പ്രകാശനത്തിനുള്ള തിരക്കിലാണെന്നും അറിയാം. കവിത മനോഹരമായിരുന്നു. ഒപ്പം വീണ്ടും നമ്മൾ എത്തുന്നത് പാട്ടിലേക്കാണ്. ഓർമ്മയിലെ പാട്ട് എന്ന പേരിൽ ജനീക വാരാന്ത്യത്തിലെ പങ്ക്തിയിൽ വന്ന ലേഖനങ്ങളൊക്കെ ഉടനെ തന്നെ ഒരു കൃതിയായി പുറത്തിറങ്ങുകയാണ്. പാട്ട്, പ്രണയം, ജീവിതം എന്ന പേരിലാണ് അത് പുസ്തകമാകുന്നത്. അതിൻ്റെ വിശദമായ കുറേയധികം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ ശ്രോതാക്കൾക്കായി ഇഷ്ടമുള്ള ഒരു പാട്ടുകൂടി ഒന്ന് പറയുമോ?
0: ജാലകം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ഒ എൻ വി കുറുപ്പിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ഒരുതലം മാത്രം വിടർന്നൊരു ചെമ്പനീർ. അന്നത്തെ കാലത്തെ യുവതലമുറയെ പ്രണയിക്കാൻ പഠിപ്പിച്ച ഗാനമെന്ന് വേണമെങ്കിലും പറയാം. പ്രണയിക്കാൻ പഠിപ്പിച്ച ഗാനങ്ങളുടെ രചയിതാവായിരുന്നു ഒ എൻ വി സാറ്. ഒ എൻ വിയുടെ തന്നെ നല്ല പാട്ടുകളിൽ ഒന്നാണ്.
1: നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: തിരികെയെത്താം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ശർമ്മള സി നായരാണ്. മാഡം എഴുത്തുകാരിയാണ്, കോളമിസ്റ്റാണ്, കേരളത്തിന്റെ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. മാഡം നമ്മോട് കുറേ അധികം നേരമായി പങ്കുവയ്ക്കുന്നത് എഴുത്ത് ജീവിതത്തെക്കുറിച്ചാണ്. മാഡം, അടുത്ത ഓർമ്മയിലെ പാട്ട് എന്ന പേരിൽ ജനേക വാരാന്തത്തിലെ പങ്ക്തിയിൽ വന്ന ലേഖനങ്ങളുടൻ പുറത്തിറങ്ങുന്നു. പാട്ട് പ്രണയം ജീവിതം ഇട്ടിരിക്കുന്നത് നല്ല പേര്, അതിന് തന്നെ ഞാൻ ആദ്യം ആശംസ അറിയിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാമോ?
3: ഓർമ്മയിലെ പാട്ടെന്ന പങ്ക്തിയിൽ വന്ന 15 ലേഖനങ്ങളും പിന്നെ ജനയുഗത്തിൽ തന്നെ വന്നിട്ടുള്ള 5-6 ലേഖനങ്ങളും കൂടെ ചേർത്തുള്ള ഒരു സമാഹാരമാണ്. കൈകഥം ബുക്സാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അതിന്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. അവതാരികയായിട്ടുണ്ട്, ആമുഖമായിട്ടുണ്ട്, ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞു. ഈ മാസം പുസ്തകം ഇറക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.
2: അതുപോലെ തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓൺലൈനില് പാട്ടോർമ്മ എന്ന കോളം എഴുതി വരുന്നുണ്ട്. അപ്പം പാട്ടിന്റെ ഓർമ്മയിൽ ഇങ്ങനെ പോകുകയാണ്. പറഞ്ഞു വരുമ്പോഴും നമ്മള് നമ്മുടെ ടോക്കിൽ മൊത്തം നിറയുന്നത് കവിതയും എഴുത്തും പാട്ടും തന്നെയാണ്. പാട്ടിൽ നിന്ന് വിട്ടിട്ട് നമുക്ക് പുറത്തിറക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓരോ ക്വസ്റ്റ്യനും പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പം പാട്ടിന്റെ ഓർമ്മയിൽ പോകുന്ന ആ പാട്ടോർമ്മ എന്ന ആ ഒരു പങ്ക്തിയെ, അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ?
3: ജനയുഗത്തില് ഓർമ്മയിലെ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു സ്പിരിറ്റിലെ മരണമെത്തുന്ന നേരത്ത് ആ പാട്ടായിരുന്നു ജനയുഗത്തിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയത്. സ്പിരിറ്റിലെ എല്ലാ പാട്ടും എനിക്ക് വളരെ പ്രിയപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. മരണമെത്തുന്ന നേരത്താണോ പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതാണെന്ന് പറയാം. മഴ കൊണ്ട് മാത്രം ആണോ പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതും പ്രിയപ്പെട്ടതെന്ന് പറയാം. അന്നേരം ഞാൻ 2 പാട്ടിനെ കുറിച്ചും എഴുതിയിട്ടുണ്ടായിരുന്നു. 2 പാട്ടുമായും റിലേറ്റ് ചെയ്യുന്ന ഓർമ്മകൾ ഉണ്ടായിരുന്നു. ഈ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അതെല്ലാം കാല്പനികമായ കഥകളല്ല, അത് ഇതെല്ലാം ഓരോരുത്തരുടെ ജീവിതമാണോ? ശരിക്കും അതിലെ നായികയും നായകനും ഒക്കെ എന്നോടൊപ്പം ചേർന്ന് നടക്കുന്നവരും ചേർന്ന് നടന്നിരുന്നവരും ഒക്കെ തന്നെയാണ്. ആൾക്കാരുടെ പച്ചയായ ജീവിതമാണ്. അവർ പറയുന്ന അനുഭവങ്ങൾ ഈ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുകയായിരുന്നു.

0: അപ്പോ രണ്ട് പാട്ടും എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല. അന്നേരം ഈ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന ആ പാട്ടിനെ കുറിച്ച് എഴുതിയ അനുഭവക്കുറിപ്പ് ഞാൻ ഏഷ്യാനെറ്റിലേക്ക് അയച്ചു. അത് വായിച്ചിട്ട് ഏഷ്യാനെറ്റ് ഓൺലൈനിലെ റഷീദാണ് അത് ഒരു കോളമായി ചെയ്തുകൂടെ എന്ന് ചോദിച്ചത്. അന്നേരം ഞാൻ ജനീകത്തിൽ ഈ കോളം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ തിരക്കിനിടയിൽ ഏഷ്യാനെറ്റിലും കൂടി ചെയ്യാൻ കഴിഞ്ഞില്ല. ജനീകത്തിലെ പങ്ക്തി തീർന്നതിന് ശേഷം ഏഷ്യാനെറ്റിൽ 2 weeks ഒരിക്കലായിരുന്നു ആ പങ്ക്തി. അങ്ങനെ തുടങ്ങിയായിരുന്നു പാട്ടോർമ എന്നുള്ള പേരില്. പാട്ടോർമ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തതും അദ്ദേഹം തന്നെയായിരുന്നു.
1: ഇതേ പങ്ക്തി അതുപോലെ തന്നെയായിരുന്നു,
0: ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസത്തിൽ ചെയ്തു.
1: അങ്ങനെ ഈ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി അങ്ങനെ ഒരു സംഗീത സംവിധായകൻ അങ്ങനെയല്ല എടുക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളെ ഉണർത്തുന്ന അത്തരം പാട്ടുകളാണ് തിരഞ്ഞെടുക്കുന്നത്.
0: നമ്മളൊരു അനുഭവം പങ്കുവയ്ക്കുന്നു, ആ അനുഭവവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടുണ്ടാവും, അല്ലാതെ ഇഷ്ടപ്പെട്ട സംവിധായകന്റെയോ ഇഷ്ടപ്പെട്ട ഗായികയുടെയോ അങ്ങനെയല്ല.
1: വളരെ നല്ലൊരു കാര്യമാണത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം നേരമായി സംസാരിക്കുന്നു, ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയോ.
0: ഹസ്ബൻഡ് ദൂരദർശനിലാണ്, ഒരു മകനുണ്ട്, ഇപ്പോ LLB കഴിഞ്ഞു.
1: ചേട്ടന്റെ പേരെന്താ?
0: പ്രസന്നൻ. മകന്റെ പേര് ഭരത്.
1: തിരുവനന്തപുരത്ത് തന്നെയാണ്?
0: അതെ.
1: ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴും നമ്മൾ സംസാരിച്ചു പോകുമ്പോഴും നമുക്ക് സാമൂഹിക പ്രതിബദ്ധത എന്നൊരു വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട ഒരു കോളമിസ്റ്റ് അല്ലെങ്കിൽ ഒരു സാഹിത്യ പ്രവർത്തക അല്ലെങ്കിൽ ഒരു സാഹിത്യകാരി എന്ന നിലയിലൊക്കെ ദിനം തോറും നമ്മിലേക്ക് എത്തുന്ന നടക്കുന്ന കുറേയധികം വാർത്തകള്, കുറെ നമ്മെ ബാധിക്കുന്ന, നമ്മള് ചില വേളകളിലൊക്കെ നമ്മൾ നടിക്കും, നമുക്കിതൊന്നും വിഷയമല്ല, പക്ഷെ നമ്മിലൊക്കെ ഭയമുണർത്തുന്ന കുറേയധികം വിഷയങ്ങൾ, കുട്ടികളെ ബാധിക്കുന്ന കുറെ, അപ്പം അത്തരം സമയത്തൊക്കെ ആ എടുക്കുന്ന നിലപാടുകളോ അത്തരം പ്രതികരണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? അതൊക്കെ സ്വാധീനിക്കാറുണ്ടോ? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
0: ഇങ്ങനെയുള്ള സാമൂഹിക പ്രശ്നങ്ങളൊക്കെ മറ്റുള്ളവര് കാണുന്ന അതേ രീതിയിൽ തന്നെ നമ്മളെയും ബാധിക്കാറുണ്ട്. പക്ഷേ പരസ്യ പ്രതികരണങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റ് സാഹിത്യകാര് ചെയ്യുന്നത് പോലെയോ മറ്റ് മേഖലകളിലുള്ളവർ ചെയ്യുന്നത് പോലെയോ പരസ്യ പ്രതികരണത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും ഞങ്ങളൊന്നും മുതിരാറുമില്ല. പക്ഷേ സമൂഹത്തിലെ ഇങ്ങനെയുള്ള മൂല്യച്യുതികളൊക്കെ വളരെ ദുഃഖകരമാണെന്ന് പറയാനേ പറ്റൂ. കൂടുതൽ അതിലേക്ക് പ്രതികരിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക്.
1: ഇത്തരം കുറച്ച് ലിമിറ്റേഷൻസ് കാരണം ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ്
0: ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്.
1: പ്രതികരണത്തിനും അഭിപ്രായത്തിനും ഒക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും.
0: അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്.
1: തീർച്ചയായും എല്ലാം നോക്കിയിട്ടല്ലേ പറയാൻ പറ്റൂ. നമുക്ക് മകൻ LLB ആണെന്നല്ലേ പറഞ്ഞത്? മകന് സാഹിത്യപരമായി അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുകളൊക്കെ ഉണ്ടോ? കലാപരമായി അങ്ങനെ ഉണ്ടോ?
0: പ്രത്യേകിച്ച് കലാപരമായും സാഹിത്യപരമായിട്ടും കഴിവുകളൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷിൽ കുറച്ച് കവിതകളൊക്കെ എഴുതുന്നതൊക്കെ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. എങ്കിലും കാണിച്ചു തന്നിട്ടുള്ള കവിതകളൊക്കെ ബെറ്റർ ആയിട്ടുള്ള കവിതകളാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ അങ്ങനെ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല.
1: നമ്മള് പറഞ്ഞു വന്നത് നമ്മുടെ ആദ്യത്തെ കൃതി, പിന്നെ ജനയുഗത്തിന്റെ വാരാന്ത്യത്തിൽ എഴുതുന്നു, പാട്ടോർമ, പിന്നെ ചക്കരപ്പന്തൽ, ഇങ്ങനെ കുറെ പ്രോഗ്രാമും ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് നമ്മൾ ഒന്ന് രണ്ട് കവിതകളെ കുറിച്ച് പറഞ്ഞ കവിതയിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അത്തരം കുറെ അധികം പാട്ടുകൾ ഉണ്ടാവും. അതിലൊരു 3-4 പാട്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഓർമ്മയിലെ പാട്ടെന്ന് പറയുന്ന പങ്ക്തിയിലായാലും ശരി, പാട്ടോർമ്മയിലായാലും ശരി, ഒരു പ്രത്യേക രചയിതാവിന്റെയോ അല്ലെങ്കിൽ ഒരു ഗായികയുടെയോ ഗായകന്റെയോ പാട്ടുകളായിട്ടല്ല സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ സെലക്ട് ചെയ്യപ്പെട്ട പാട്ടുകളിൽ അധികവും ONV സാറിന്റെ പാട്ടുകളായിരുന്നു. ഒരുപക്ഷെ ഈ സംഗീതത്തെക്കാൾ ഗാനരംഗത്തെക്കാൾ ഒക്കെ ആ വരികളായിരിക്കാം മനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ടാവുകയെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പാട്ടോർമ്മയിൽ തന്നെ എഴുതിയിട്ടുള്ള പാട്ടുകളിൽ പെടുന്നതാണ് ആ രാത്രി മാഞ്ഞുപോയി, പഞ്ചാഗ്നി നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിത്രമാണ്. ഗീതയും പഞ്ചാഗ്നിയും ആ രാത്രിയും നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോവില്ല. പാട്ടോർമ്മയിൽ തന്നെ എഴുതിയിട്ടുള്ളതായിരുന്നു ആ രാത്രി മാഞ്ഞുപോയി എന്ന ഗാനം.
1: അന്നത്തെ കാലഘട്ടത്തിന്റെ ആ ഒരു സോങ് ആയിരുന്നു എന്ന് വേണം അത് പറയാൻ.
0: അതെ
1: അല്ലെ, നമ്മളൊക്കെ ഇന്നും ആ പാട്ട് മലയാളിയുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ഗാനം തന്നെയാണ്.
0: അതുപോലെ തന്നെ പാട്ടോർമ്മയിലൊക്കെ എഴുതിയിട്ടുള്ള പാട്ട് തന്നെയാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. അതും ONV തന്നെയാണ്. നമ്മുടെയൊക്കെ കോളേജ് കാലത്ത് ക്യാമ്പസുകളിൽ അല്ലെ നിറഞ്ഞു കേട്ടിരുന്ന പാട്ടാണ്. അന്നും ഇന്നും ഇന്നത്തെ തലമുറ പോലും ഏറ്റുപാടുന്ന ഒരു പാട്ടാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ.
1: തീർച്ചയായും
0: ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും

0: ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം ചെന്നെത്തുന്നത് ഒ എൻ വി സാറിലേക്കായിരിക്കും.
1: രണ്ടു പാട്ടുകളും ഒ എൻ വി സാറിനെ കുറിച്ച് തന്നെയായിരുന്നു.
0: രണ്ടും ഒ എൻ വി സാറിന്റെ തന്നെയാണ്. നിയത്രധന്യയിലെ നിയത്രധന്യ സിനിമയും ഞങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു സിനിമ കാണുന്നത്. ട്യൂഷനൊക്കെ കട്ട് ചെയ്ത് അന്ന് ദൂരദർശനി സിനിമ കാണിക്കുമ്പോഴായിരുന്നു സിനിമ കാണാൻ.
1: ആഴ്ചയിൽ
0: ഒരു ദിവസം. അന്ന് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ബസ്സൊക്കെ പിടിച്ച് നിയത്ര തന്നെ കാണാൻ പോയത് ഇന്നും ഓർമ്മയിലുണ്ട്. വീട്ടിലെത്തുമ്പോൾ ശരിക്കും സിനിമ തുടങ്ങി കഴിഞ്ഞിരുന്നു. ഈ പാട്ടിന്റെ ആ ഗാനരംഗം എത്തുന്ന സമയത്താണ് വീട്ടിൽ ചെന്ന് കയറുന്നത്.
1: നല്ലൊരു ഗാനമാണത് അല്ലേ.
0: കാർത്തികയും മുരളിയും
1: എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പാട്ടുകള് എല്ലാം തന്നെ ശരിക്കും മലയാളിയുടെ മനസ്സിൽ ഇങ്ങനെ നെഞ്ചേറ്റിയ കുറെ ഗാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ പങ്ക്തികളൊക്കെ ഹിറ്റാവുന്നതും എഴുതുന്നത്.
0: ഒരു തലമുറയ്ക്ക് ഇഷ്ടപ്പെടും അന്ന് നമ്മളെ സ്വാധീനിച്ചിരുന്ന പാട്ടുകൾ. ഇന്നും ആ പാട്ടുകൾ ഹിറ്റെന്ന് തന്നെ വേണം
1: പറയാം.
0: അതേ തീവ്രതയോടെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ പാട്ടുകൾക്ക് അത്രയും തീവ്രതയോടെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടിയും വരും. നല്ല പാട്ടുകളും ഉണ്ടാവുന്നുണ്ട്.
1: അങ്ങനെ രണ്ട് പാട്ടുകളെ കുറിച്ച് ഒ എൻ വി സാറിന്റെ പാട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. കുറച്ചധികം നേരമായിട്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ചു. ഞങ്ങളുടെ ഈ ഒരു റേഡിയോയെക്കുറിച്ച് ഞാൻ കുറച്ചൊന്ന് പറയാം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ അണ്ടറിൽ ഉള്ള ഒരു റേഡിയോ ആണ് റേഡിയോ സാന്ത്വനം 90.4. നമ്മുടെ ഈ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൽ 10,000 പേഷ്യൻസ്, ക്യാൻസർ രോഗികൾ, കിടപ്പ് രോഗികൾ ഒക്കെയുണ്ട്. അവരുടെയൊക്കെ പരിചരണത്തിനായി ഒരുപാട് സുമനസ്സുകളാണ് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കിടപ്പ് രോഗികൾക്കൊക്കെ ഒരുപാട് സഹായം എത്തിക്കാൻ മാക്സിമം നമ്മുടെ ഈ ടീമുകൾ ശ്രമിക്കാറുണ്ട്. നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറായ മോഹനമ്പിള്ള സാറും ഒപ്പം കുറെ അധികം സന്മനസ്സുള്ളവരും കുറെ ഡോക്ടേഴ്സും ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് ഒരുപാട് സമൂഹത്തിന് നന്മയ്ക്ക് ഉതകുന്ന അർത്ഥവത്തായ കുറേയധികം പ്രോഗ്രാമുകളാണ് നമ്മൾ റേഡിയോ സാന്ത്വനത്തിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇന്ന് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മോടൊപ്പം ചേർന്ന് ഇവിടെ എത്തി കുറേയധികം സമയം ചിലവഴിച്ചു, പാട്ടുകളെക്കുറിച്ച് കുറേയധികം പറഞ്ഞു. എനിക്ക് തോന്നുന്നു സമാഗമത്തില് സാഹിത്യത്തിനേക്കാൾ ഉപരി ഇന്ന് നമ്മൾ കുറേ പാട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. പാട്ടുകളുടെ പങ്ക്തി ചെയ്യുന്നു, കോളം ചെയ്യുന്നു, അതിൻ്റെ ആ തിരക്കുകൾക്കിടയിലും തൻ്റെ ഈ ഒരു ഔദ്യോഗിക ജീവിതം വളരെ കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, സൗഹൃദങ്ങളെ ചേർത്ത് വയ്ക്കുന്നു, ഒപ്പം ഫാമിലിയുടെ നല്ല സപ്പോർട്ടും. അപ്പം ഇന്ന് ഇവിടേക്ക് എത്തിയതിന് എന്റെയും നമ്മുടെ റേഡിയോ സ്റ്റേഷൻ ഡയറക്ടറുടെയും ഒപ്പം ഞങ്ങളുടെ എല്ലാം ടീമംഗങ്ങളുടെയും ഒക്കെ പേരിൽ ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അപ്പോഴേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നല്ല തിരക്കുകൾക്കിടയിലാണ് ഇവിടെ എത്തിയത്. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി.
0: താങ്ക് യു.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: നേരം
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
2: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
1: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE, CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
2: +1, +2 ക്ലാസുകൾക്ക് ISE, CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495-00494 9746-07504. Compass Institute,
2: the real guide.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും അതോടൊപ്പം ഒരു ചെറിയ കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം
3: ഞാൻ രജനി ഗിരീഷാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശുഭദിനം നേരുകയാണ്.
2: നമ്മളോടൊപ്പം ഇന്ന് ടെക്കായിട്ടിരിക്കുന്നു ഹരിപ്രസാദ്. യെസ്, അപ്പോൾ പുതിയൊരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അല്ലേ?
3: അതെ അതെ അതെ അതെ. അപ്പം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശുഭദിനം നേരുന്നു. ഒപ്പം നിരവധി അറിവുകളും നിരവധി കാര്യങ്ങളും കുസൃതി ചോദ്യവും ഒക്കെയായി ഞാനും ആതിരയുമാണ് ഇന്ന് ലൈവിലിരിക്കുന്നത്. അപ്പം ആതിര, നമുക്ക് ആദ്യം ഒരു ശുഭചിന്ത പങ്കുവെച്ചിട്ട് മുന്നോട്ട് പോകാം അല്ലേ? അപ്പം നമുക്ക് എല്ലാ ഞാനിരിക്കുന്ന മിക്ക ലൈവിലും ഞാൻ ഒരു ശുഭചിന്തയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകുന്നത്. പിന്നെ ആതിരയും ശ്രീലക്ഷ്മിയും നമ്മുടെ ബീന കുവേരയും പ്രീത ടീച്ചറും ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇന്ന് പറയാനുള്ള ഒരു ശുഭചിന്ത എന്തെന്ന് വെച്ചാൽ, തനിക്കുള്ളത് മാത്രമേ ആർക്കും നൽകാൻ കഴിയൂ എന്ന ഒരു ചിന്ത നമുക്കുണ്ട്. എല്ലാമുള്ളവൻ്റെ 100 രൂപയും 100 രൂപ മാത്രമുള്ളവൻ്റെ 100 രൂപ അതും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ ഒരേ വലിപ്പത്തിൽ കാണുകയോ ഒരേ മനോഭാവത്തിൽ സ്വീകരിക്കുകയോ അരുത്. നൽകുന്നവനെ അറിയൂ, അവനെടുത്ത ശ്രമവും കഷ്ടപ്പാടും ഒക്കെ. ഓരോന്നും നമുക്ക് ലഭിക്കുമ്പോൾ അത് കൂലിയാണെങ്കിലും സമ്മാനമാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് തരുന്ന ആളുടെ പൊതിയിലേക്ക് മാത്രമല്ല നോക്കേണ്ടത്. അത് തരാൻ അവൻ പ്രയത്നിച്ചത്, അവൻ്റെ കഷ്ടപ്പാട്, അവൻ്റെ കണ്ണുകളിലേക്ക് കൂടി നമ്മൾ നോക്കുമ്പോൾ ആ നൽകുന്നവൻ്റെ മനസ്സിലെ നമുക്ക് തരുമ്പോഴുണ്ടാകുന്ന ഒരു സംതൃപ്തി, അത് നമ്മളൊന്നറിയണം. നല്ലൊരു കാര്യമാണ് അല്ലേ? അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആ കണ്ണുകളിൽ കാണാം, ആ കൈകളിലും കാണാം നമുക്ക് ഒരു ചാരിതാർത്ഥ്യം. അത് സമ്പാദിക്കാനേ എടുത്ത പ്രയത്നത്തിൻ്റെ പാടുകളും നമുക്ക് കാണാം. അങ്ങനെ ഓരോ പൊതിയുടെ പിന്നിലും അത് ആര് സമ്പാദിക്കാനെടുത്തതായാൽ തന്നെ അവരുടെ താല്പര്യവും മനോനിലയും മനോഭാവവും ഒക്കെ ഉണ്ടാകാം. അതിനെ ബഹുമാനിക്കാൻ നാം തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ആ ഒരു പൊതിയുടെ വലിപ്പമൊന്നും നമുക്കൊരു പ്രശ്നമാകില്ല അല്ലേ? അതിന് നമുക്ക് ഓരോ വ്യക്തികളും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നനച്ചിരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമുക്ക്

0: ഓരോ സഹായങ്ങൾ എത്തും അല്ലേ. ആ സഹായങ്ങളുടെയൊക്കെ വലിപ്പ ചെറുപ്പമൊന്നും നമ്മൾ നോക്കില്ല. പക്ഷെ നമുക്ക് ആ സന്ദർഭത്തിൽ ആരാണ് സഹായിക്കുന്നത്, എന്താണ് നമ്മളെ അവർ സഹായിക്കാനുണ്ടായ ഒരു മനോഭാവം, അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ലൈഫ് ലോങ്, അത് ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നേട്ടമായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കൂല്ലേ.
1: അതെ. അപ്പം അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ശുഭ ചിന്തയോട് കൂടി നമ്മുടെ ഇന്നത്തെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് എന്തായാലും വേനൽ മഴ കഴിഞ്ഞിട്ട് കാലവർഷം ത്തിലേക്ക് കഴിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു പേരിൽ നിന്നൊരു മാറ്റം സംഭവിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണല്ലേ. അപ്പോ 6 ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോ എല്ലാരും അലേർട്ട് ആയിട്ടിരിക്കുക, മഴ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ.
0: നമുക്ക് മഴ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. എന്നാലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമുക്കൊരു നാഥൻ ഉണ്ടായിരിക്കുന്നു നമ്മുടെ കേരളത്തിന്. അപ്പൊ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ 11-ാം നാൾ കോൺഗ്രസ് തീരുമാനിച്ച നമ്മുടെ ബഹുമാനനായ ശ്രീ VD സതീശൻ നമ്മുടെ കേരളത്തിന്റെ 13-ാമത്തെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റിരിക്കുകയാണ്. അപ്പം സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. മുഴുവൻ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ അന്ന് തന്നെ നടത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം രാഹുൽ ഗാന്ധിയും നമ്മുടെ പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം VD സതീശന് ഐക്യകണ്ഠേന പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നിയമസഭാ കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നു. ഇന്നലെ അദ്ദേഹം ഗവർണറെ സന്ദർശിച്ച് സർക്കാരുണ്ടാക്കാൻ അവകാശവാദമൊക്കെ ഉന്നയിച്ചത് നമ്മളൊക്കെ ആ കാഴ്ചകളൊക്കെ നമ്മുടെ TVയിലും എല്ലാ മീഡിയാസിലും ഒക്കെ കണ്ടതാണ്. അപ്പം ഇന്ന് UDFന്റെ നേതൃത്വ യോഗം നടക്കാനൊരുങ്ങുന്നു. ഒപ്പം നമ്മുടെ ബഹുമാനനായ ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷത്തെ നയിക്കും എന്നൊരു വാർത്ത കൂടിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയുടെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട് അല്ലേ.
1: തീർച്ചയായും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ആണെങ്കിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ആരായിരിക്കും മുഖ്യമന്ത്രി. നമ്മൾ ഇത്തിരി നേരത്തിലൂടെ നമ്മൾ പറയണ്ടേ ആരായിരിക്കും, VD സതീശനായിരിക്കോ, നമ്മുടെ KC വേണുഗോപാല ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമ്മളിൽ തന്നെ കുറെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു.
0: ഇന്നലെയും ഞാനും ശ്രീലക്ഷ്മിയും പറഞ്ഞിരുന്നു നമ്മുടെ എന്തോ ഒരു നാടകത്തെ ആസ്പദമാക്കി ഞങ്ങൾ കുറച്ച് പറഞ്ഞു. ഗോദയെക്കാത്ത് ആരാണ് ഗോദയിലേക്ക് ഇറങ്ങുക, അങ്ങനെ ഒരു നാടകത്തെ ആസ്പദമാക്കി ഒരു കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ദേ നമുക്ക് നാഥന ആയിരിക്കുന്നു ഇന്നലെ ഇന്ദിരാഭവൻ ആകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്.
1: ഒരു പോസിറ്റീവും നെഗറ്റീവും ഷെയ്ഡുകളാണ് വന്നുകൊണ്ടിരുന്നത് അല്ലെ. റീൽസിലും കാര്യങ്ങളിലെല്ലാം പലരും പറയാണ് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് എന്ന രീതിയിലേക്കൊക്കെ റീലൊക്കെ ക്രിയേറ്റ് ചെയ്ത്. പക്ഷെ അറ്റ് ലാസ്റ്റ് നമുക്ക് നല്ലൊരു മൊമെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടായിരിക്കും എന്നാണ് റിപ്പോർട്ടൊക്കെ വരുന്നത്.
0: അപ്പം നമ്മുടെ ഇന്ദിരാഭവനിലെ ആ ഒരു ആഹ്ലാദങ്ങളൊക്കെ ഇന്നലെ എല്ലാവരും കണ്ട് കാത്തിരിപ്പിന് വിരാമമിട്ട് നായകനെ പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ ഇന്നലെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവർ അധികാര കേന്ദ്രമായി മാറേണ്ട ഇന്ദിരാഭവന്റെ അകത്തളങ്ങളിലൊക്കെ കഴിഞ്ഞ കുറേ 10 ദിവസങ്ങളിലായി ഭയങ്കരമായ ചർച്ചയായിരുന്നു നടന്നത്. അപ്പം നമുക്ക് ഒരു വിശേഷപ്പെട്ട ഒരു കാര്യം അതിൽ പറയാനുള്ളത്, നമ്മുടെ പ്രിയങ്കരനായ പുതിയ മുഖ്യമന്ത്രിക്ക് പഴയ മുഖ്യമന്ത്രിയായ നമ്മുടെ ആന്റണി AK ആന്റണി നൽകിയ ഒരു ഉപദേശമുണ്ട്, എൻ്റെ അനുഭവം ഉണ്ടാകരുത് എന്ന്. വലിയ വിജയം നേടിയ 2001 തനിക്ക് വേണ്ടി ആർപ്പ് വിളിച്ചവരെല്ലാം തന്നെ പിന്നീട് തിരിഞ്ഞതുപോലെയുള്ളൊരു സാഹചര്യം VD സതീശൻ ഉണ്ടാകരുത് എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നീക്കം മുഖ്യമന്ത്രി നമ്മുടെ VD സതീശനെ വഴുതക്കാട് ഈശ്വരവിലാസം റോഡിലെ വീട്ടിൽ പോയി കാണാൻ എത്തിയപ്പോഴായിരുന്നു നമ്മുടെ പഴയ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രതികരണം. അത് ഭയങ്കര നമുക്ക് തമാശയല്ല, അതിൽ നിന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരാൾ അടുത്ത പടി കയറാൻ നിൽക്കുന്നവനോട് പറയുന്ന ഒരു സന്ദേശം വളരെ വലുതായി നാം പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ UDFന് ലഭിച്ച അതേ സമാനമായ ജനവിധിയാണ് 2001 മുഖ്യമന്ത്രി ആയപ്പോൾ തനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ആരവവും മാധ്യമ പിന്തുണയും ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നീട് ആരവങ്ങളൊക്കെ അവസാനിച്ചു, മാധ്യമങ്ങൾ എനിക്കെതിരായി. അന്ന് സംസ്ഥാനം നേരിട്ട പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ എടുത്ത കടുത്ത തീരുമാനങ്ങളായിരുന്നു അതിന് കാരണം. അന്ന് നമ്മുടെ സംസ്ഥാനം പാപ്പരായി തീർന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രിക്ക് അന്ന് ആ ഒരു 2001 പാപ്പരാശി അത് നിമിത്തം ഡൽഹിക്ക് പോകാൻ ടിക്കറ്റ് എടുക്കാൻ പോലും കഴിയാതിരുന്നൊരു കാലഘട്ടം അന്ന് സംസ്ഥാനത്തുണ്ടായി. ഇന്ന് അതിനേക്കാൾ 10 ഇരട്ടി അധികം പാപ്പരായ സംസ്ഥാനമാണ് കേരളം. അപ്പം മുണ്ട് മുറുകി ഉടിക്കേണ്ടി വരും, കയ്പുനീർ കുടിക്കേണ്ടി വരും. ഇതൊക്കെ ശരിക്കും ഒരു ചലഞ്ചിങ് ആയി ഏറ്റെടുത്ത് പുതുതായി സ്ഥാനമേൽക്കുന്ന മുഖ്യമന്ത്രിക്ക് പഴയ മുഖ്യമന്ത്രി നൽകിയ ഒരു ഉപദേശം വളരെ നമുക്കത് രസകരമായി തോന്നുമെങ്കിലും കിരീടധാരണത്തിനായി തുനിഞ്ഞു നിൽക്കുന്ന ആ വ്യക്തിക്ക് നമുക്കൊരിക്കലും അതൊരു മുൾക്കിരീടമാകരുതല്ലോ അല്ലേ. അതെ. അപ്പം നല്ല രീതിയിൽ പോകാം.

0: ഞാൻ നമ്മളെല്ലാം നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാവിധ ആശംസകളും നമ്മൾ പുതിയ മുഖ്യമന്ത്രിക്ക് നൽകുകയാണ്.
1: അതെ, തീർച്ചയായും. അപ്പോൾ ഇ.ഡി. സതീശൻ നല്ല രീതിയിലുള്ള ഒരു നേതാവ് അല്ലേ? നമ്മൾ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് സാധിക്കട്ടെ. കാര്യം പലപ്പോഴും എല്ലാവരുടെയും ഒരു സജഷൻ വി.ഡി. സതീശൻ സർ തന്നെയായിരുന്നു. അപ്പം അതങ്ങനെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പം അതിന് പ്രതിപക്ഷത്ത് നമ്മുടെ പിണറായി വിജയൻ സർ ആയിരിക്കും എന്ന് കൂടി ഒരു ചർച്ച ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ്ലാസ്റ്റ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അല്ലേ?
0: അപ്പൊ
1: നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. നമ്മുടെ ശ്രോതാക്കളെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് വായിക്കാം. ഒരു കുസൃതി ചോദ്യം കൂടി ഉണ്ട്. അപ്പൊ അതടുത്ത് നമ്മൾ പറയുന്നതായിരിക്കും. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
2: ഞാൻ രജനി ഗിരീഷ് ആണ്.
1: നമ്മളോടൊപ്പം ഇന്ന് ടെക്കായിട്ടിരിക്കുന്നു ഹരിപ്രസാദ്. യെസ്, അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ടു അല്ലേ? കൂടെ എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്, ആ മഴ എന്നുള്ളത് കുറച്ച് ആസ്വാദനം മാറി തീവ്രമായിക്കൊണ്ടിരിക്കണെങ്കിലും ചെറിയ മഴയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ
2: അതിരെ. എന്നാലും അതൊരു നമ്മുടെ ഈ വേനൽ മഴയ്ക്ക് ശേഷമുള്ള ഒരു കുളിരണിഞ്ഞ പ്രഭാതങ്ങളും സയാനങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ്. പക്ഷേ അതിരെ, നമ്മൾ മഴ ഇങ്ങനെ കടുത്തു വരുമ്പോഴേ നമ്മൾ എന്തു പറയും? ഓ, ചിലവരൊക്കെ മഴയെ പ്രാകരത എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്.
1: അതായത് സൂര്യദേവനെ കണ്ടിട്ട് എത്ര
2: നാളായിരുന്നു.
1: അപ്പൊ എന്തായാലും നമ്മള് വൈരുദ്ധ്യത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. മഴ വരുമ്പോ ചൂട് വേണമെന്ന് പറയും, ചൂടുള്ളപ്പോ മഴ വേണം. അപ്പൊ എന്തായാലും എല്ലാരും ചെറിയൊരു മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴകളൊക്കെ വരുന്ന ടൈമില് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് അതിന്റേതായ രീതിയിലൊക്കെ പോവുക, എല്ലാരും സേഫ് ആയിട്ടിരിക്കുക.
2: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മെസ്സേജുകൾ അയക്കാനുള്ള നമ്പർ ഒന്ന് പറയാം. 8848 5785. അപ്പം നിങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടാകും. പിന്നെ ഞങ്ങളുടെ ലൈവിലെ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ഇങ്ങനെ കുറേയധികം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നിരവധി ശ്രോതാക്കളുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ സമയം ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ പെട്ടെന്ന് ഞങ്ങളിലേക്ക് മെസ്സേജുകളൊക്കെ എത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
1: അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. സമയം 10:22 ആയിരിക്കുന്നു, കുറച്ച് സമയം കൂടി ഉണ്ട് ഇനി. അപ്പം നിങ്ങൾക്കൊക്കെ മെസ്സേജ് അയക്കാം. അപ്പം നമുക്ക് നാസർ ആണ് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു കോട്ടാണ് അയച്ചിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും അപ്ഡേഷൻ പറയാറുണ്ട്, അതുപോലെ ചില കോട്ട്സ് ഒക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമ്മാനിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം അയച്ചിരിക്കുന്ന ഇതാണ്: ആഗ്രഹിക്കുന്നതെല്ലാം സഫലമായാൽ സ്വാഭാവികമായും അഹങ്കാരം കീഴ്പ്പെടുത്തിയേക്കാം. അതുകൊണ്ടാകാം പലർക്കും ആഗ്രഹങ്ങൾ പലതും ബാക്കിയാവുന്നതും അകലെയാകുന്നതും. ഒരു നല്ല ദിവസം നേരുന്നു എന്ന രീതിയിൽ നല്ലൊരു മെസ്സേജാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അല്ലേ?
2: നമ്മുടെ പ്രിയപ്പെട്ട നാസറിന് ശുഭദിനം നേരുകയാണ്. അപ്പൊ ഈ മെസ്സേജിലൂടെ നമ്മളിലേക്ക് എത്തിയതിന് ഒത്തിരി താങ്ക് യു അല്ലേ?
1: തീർച്ചയായും നല്ലൊരു ദിവസം നേരുകയാണ്. അടുത്ത അയച്ചിരിക്കുന്നത് എൽദോ അടിമാലിയാണ്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. യെസ്, എൽദോ അടിമാലി. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു ദിവസം നേരുകയാണ്.
2: അടിമാലിക്കാർക്ക് എല്ലാം നമ്മളൊരു ശുഭദിനം.
1: അതെ, അപ്പൊ അവിടെ മഴയൊക്കെ എങ്ങനെ ഉണ്ട്, എല്ലാവരും സേഫ് ആണോ എന്നൊക്കെ ഉള്ള മെസ്സേജ് ഒക്കെ പോരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ഷീജ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് രജനി, ആതിര, ഹരി. പുതിയ മുഖ്യമന്ത്രിയെല്ലാം ഭഗവാനുക്ക് നേരുന്നു എന്ന രീതിയിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ ആവട്ടെ എന്ന് അതായിരിക്കാം.
2: നമ്മുടെ മുഖ്യമന്ത്രിയും അങ്ങനെയാണ് പറഞ്ഞത്, പുതിയ മുഖ്യമന്ത്രി ഏറ്റവും എല്ലാം ഈശ്വര നിശ്ചയം എന്നാണ് പറഞ്ഞത്.
1: അതെ അതെ, എല്ലാ ഭാവുകങ്ങളും അദ്ദേഹത്തിന് നേരുന്നു എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. രജനി അവതരിപ്പിച്ച അക്ഷരമുദ്ര വളരെ മനോഹരമായിരുന്നു. ആശംസകൾ അറിയിക്കുന്നു എന്ന രീതിയിൽ ഷീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ നല്ല അപ്ഡേഷൻസും നല്ല റിവ്യൂസും ഒക്കെ വരാറുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ട് അല്ലേ? അപ്പൊ എല്ലാവരും തുടർന്ന് മെസ്സേജ് അയക്കുക. അപ്പോ ഈ കുറേ ആൾക്കാർ ഇങ്ങനെ കേട്ട് രാവിലത്തെ തിരക്കിനിടയിൽ, അല്ലെങ്കിൽ കേട്ട് രസിച്ച്, അല്ലെങ്കിൽ ഇന്നത്തെ അപ്ഡേഷൻസ് എന്ത് എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ മെസ്സേജ് അയക്കാൻ ആൾക്കാർ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാറുണ്ട് അല്ലേ?
2: മഴയൊക്കെ ആകുമ്പോൾ എനിക്ക്
1: അപ്പൊ അതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ആ മടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു വെറൈറ്റി ക്വസ്റ്റ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താന്ന് ചോദിക്കട്ടെ? അപ്പൊ എന്തായാലും ഇന്നത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ ഹസ്ബൻഡ് അല്ലെ, ഇപ്പൊ ഹസ്ബൻഡ് ഡാൻസ് ചെയ്താൽ എന്ത് പറയും? സാധാരണ ഇപ്പോ കുറച്ച് കർക്കശക്കാരായിട്ടുള്ള ഹസ്ബൻഡ് ആണെങ്കിൽ കൂടിയും അവര് ഡാൻസ് ചെയ്യുമ്പോൾ ഒരു പേര്, ഒരു എന്ത് പറയുന്ന രീതിയിലുള്ളതാണ് ഇന്നത്തെ കുശ്രുതി ചോദ്യം. അപ്പൊ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലേ?
2: നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും നല്ല ബുദ്ധിയാണെന്നേ. എത്ര കടുകട്ടി ചോദ്യം ചോദിച്ചാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാം തന്നെ ദേ ഇപ്പൊ തന്നെ ഇങ്ങനെ മെസ്സേജ് മഴയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്.
1: അതെ, അപ്പൊ എന്തായാലും ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ പെട്ടെന്ന് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു.
2: ഒന്നുകൂടി പറയാമോ?
1: അതെ, അപ്പൊ രജനിച്ചിക്ക് പിടികിട്ടിയിട്ടില്ല, ആൻസറിലേക്ക് എത്തിയിട്ടില്ല. ഹസ്ബൻഡ് ഡാൻസ് ചെയ്താൽ എന്ത് പറയും എന്നുള്ളതാണ്. അപ്പൊ അതൊരു വേണമെങ്കിലും
2: ഒരു ക്ലൂ കൊടുക്കും.
1: അതെ, ഒരു ചെറിയ ക്ലൂയിലേക്ക് പോവാം. ഇതിന് അടുത്ത് വരുന്ന കുറച്ച് മണിക്കൂറിൽ അടുത്തടുത്ത് ക്ലൂ

0: വെരി ഗുഡ്. അപ്പൊ ആദ്യം വന്നിരിക്കുന്ന ക്ലൂ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വേർഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്.
1: ഉത്തരം ഇംഗ്ലീഷ്.
0: അതെ അതെ അതെ, ഒരുപാടൊന്നും ഞാൻ പറയില്ല,
1: നിർബന്ധിക്കരുത്.
0: അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ ഇന്നത്തെ ദിവസം മഴയൊക്കെ പിടിച്ച് ഇങ്ങനെ തണുത്തിരിക്കുന്നവരിലേക്ക് കുറച്ച് കളറാക്കാൻ വേണ്ടിട്ട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. നമ്മുടെ സമയം 10:25 നമുക്ക് അപ്ഡേഷനിലേക്ക്
1: അതിന് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോഴും നമ്മുടെ 21 മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്തേക്കും എന്നൊരു ആലോചനയുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു സത്യപ്രതിജ്ഞ ഒരു ആഘോഷമാണ്. പന്തൽ ഉയരുന്നു, ഏകദേശം 350,000 തന്നെ പേർ ചടങ്ങിനെത്തിയേക്കും എന്നൊരു വാർത്തയും വരുന്നുണ്ട്. അപ്പം നമ്മുടെ 18 തന്നെ അധികാരമേൽക്കുന്ന കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ആഘോഷ ചടങ്ങോടെ സെക്രട്ടേറിയറ്റിന് സമീപത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഏകദേശം 500,000 പേരൊക്കെ എത്തും എന്നാണ് ഒരു കണക്ക് കൂട്ടൽ. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകരെത്തും എന്നും ഇത് ഏകദേശം 350,000 ഒക്കെ കടക്കുമെന്നാണ് പറയുന്നത്. അപ്പം മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ തന്നെ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നൊരു ഉറപ്പൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ ഘടകകക്ഷികളൊക്കെ തന്നെ മന്ത്രിമാരെ വേഗം തീരുമാനിച്ച് അറിയിക്കുമെങ്കിലും കോൺഗ്രസിൻ്റെ തർക്കം ഇനിയുണ്ടാകുമോ എന്നൊരു മന്ത്രിമാരുടെ കാര്യത്തിൽ ഇനിയുണ്ടാകുമോ എന്നൊക്കെ ഇനിയും ആശങ്കയാണ്. അപ്പം രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു കടമ്പയൊക്കെ കടക്കാനുണ്ട്. വലിയ പന്തൽ നിർമ്മിക്കാൻ ഏകദേശം 3 വേണമെന്നൊക്കെയാണ് കരാറുകാരെ അറിയിച്ചിരിക്കുന്നത്. അത് തന്നെ പന്തൽ നിർമ്മാണം ഇന്നലെ രാത്രി തന്നെ തുടങ്ങി എന്നുമാണ് പറയുന്നത്. അപ്പം ഇന്നലെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് ശേഷം ലോക്ഭവനിലെത്തിയ വി ഡി സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും കേരളത്തിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയും ദീപാദാസ് മുൻഷിയുമൊക്കെ ഗവർണർ രാജേന്ദ്രനെ കണ്ടു, ബഹുമാനനായ നമ്മുടെ ഗവർണറെ സന്ദർശിച്ച് അത് തീരുമാനമൊക്കെ അറിയിച്ചിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു വാർത്തകൾ നമ്മളിങ്ങനെ നീണ്ടുപോകുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾക്കൊക്കെ അതിലെ ഒരു ആകാംക്ഷയായിരുന്നു അല്ലേ. നമ്മൾ 10 ഇങ്ങനെ കാത്തിരുന്നു ആരായിരിക്കും ആരായിരിക്കും. അവസാനം ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് നാഥനുണ്ടായി. ഇനി ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ SSLC റിസൾട്ട്, മഴ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. അതെ
0: തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ദിവസം, അതായത് 15 സ്പെഷ്യൽ ഡേയ്സിൽ എടുത്തു നോക്കുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രോതാക്കളിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഡേ ആണ് ഇന്ന്. നാഷണൽ വർക്ക് ഫ്രം ഹോം ഡേ ആണ് അല്ലേ. അപ്പം അത് പറയുമ്പോൾ പലപ്പോഴും എന്താ പറയുക, നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്നു, ബസ്സിലൊക്കെ തൂങ്ങി വരുന്നു, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് ഷെഡ്യൂളിൽ കയറണമെന്ന് അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വരാറുണ്ട്. പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് ആണ് രാവിലെ നമുക്ക് കുറച്ച് നേരം കിടന്നുറങ്ങാം, അല്ലെങ്കിൽ വീട്ടിൽ ബെഡ് ടൈമിൽ തന്നെ നമുക്ക് ലാപ്ടോപ്പിലിരുന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് വർക്ക് ഫ്രം ഹോം എന്നുള്ളത് അല്ലേ.
1: നമ്മുടെ ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന പുതിയ നയങ്ങളിൽ നമ്മൾക്ക് ഏകദേശം ഒരു 5 നയങ്ങൾ വച്ചിരുന്നു. പെട്രോളിൻ്റെ ഉപയോഗം കുറയ്ക്കുക, സ്വർണം വാങ്ങുന്നത് നിർത്തുക, വിദേശത്ത് വെച്ച് വിവാഹങ്ങൾ നടത്തുന്നതിന് അതിൻ്റെ ഒരു തോത് കുറയ്ക്കുക, ട്രാവലുകൾ കുറയ്ക്കുക. അതുപോലെ തന്നെയാണ് വർക്ക് ഫ്രം ഹോമിന് നമുക്ക് പുള്ളി പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത്, അത് കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ അത് കൂടുതൽ കണ്ട നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇന്ന് ഈ ദിനത്തിൽ നാഷണൽ വർക്ക് ഫ്രം ഹോം ഡേയിൽ നമുക്കും പറയാനുള്ളത് അത്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ പുറത്തേക്ക് പോകുന്നതിനും നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു ദിനത്തിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ.
0: അതെ, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള പോസിറ്റീവ് സൈഡുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ഓഫീസിൽ പോകുന്ന ടൈമിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ കിടക്കുന്ന ടൈമിൽ തന്നെ ലാപ്പ് നോക്കുക, അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്കൊക്കെ പോകുന്നു. ചിലപ്പോൾ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ
1: ആദരെ അങ്ങനെ ഒന്ന് കൊതിക്കുന്നുണ്ടോ
0: ചെറുതായിട്ട്. പക്ഷെ എങ്കിലും അതിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡും ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് റൂമിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. ചിലപ്പോൾ കുട്ടികൾ വരുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളും കൂടി ആ ഒരു മണിക്കൂറുകളിൽ നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് വരാറുണ്ട്. എങ്കിലും വർക്ക് ഫ്രം ഹോം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ
1: ഹോം നമ്മൾ ആഗ്രഹിച്ചാലും ചില നിമിഷങ്ങളിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലേക്ക് ഓടി
0: എത്തുമ്പോൾ
1: നമ്മുടെ ടീ ബ്രേക്കിന്റെ ഒക്കെ ഒരു സമയം. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു രസകരമായ, നമ്മുടെ ഈ സ്റ്റുഡിയോയിലെ തന്നെ വളരെ രസകരമായ ചില സന്ദർഭങ്ങളാണ് ടീ ബ്രേക്കിന്റെ സമയം. അപ്പൊ നമുക്ക് ചേച്ചി ചായ തരുന്നു, നമ്മുടെ കൊച്ചു കൊച്ചു തമാശകൾ, പിന്നെ നമ്മുടെ അന്നത്തെ തലേന്ന് ദിവസം നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ ഉള്ള രസം, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കുറിച്ച് നമ്മൾ സംസാരിക്കും.
0: പക്ഷേ അപ്പൊ ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ആ കുറച്ച് വർക്ക് പ്രഷറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചില്ല് റിലാക്സ് ആവുന്ന ഒരു ടൈം.

0: ആണ് അത്. എന്ത് എത്തരത്തിലുള്ള കഥകളല്ല, എല്ലാ ടൈപ്പ് കഥകൾ പറയാ. ചിലര് ചില ടൈമിലൊക്കെ നമ്മൾ ട്രോളിലേക്ക് വീണു പോകുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. ഈ ഞാൻ വരെ പലരും നമ്മളെ ടാർഗറ്റ് ചെയ്തൊക്കെ പറയാം. പക്ഷെ അതൊരു രസമാണ്, ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് രസകരമായിട്ടുള്ള ഒരു ടൈം തന്നെയാണ്. അപ്പൊ ഈ ഒരു വർക്ക് ഫ്രം ഹോമിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പലതും ഉണ്ടെങ്കിലും ഡിസ്അഡ്വാൻറ്റേജ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്തും എന്താ എഗൈൻസ്റ്റ് ആയിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ഓക്കെ ആണ് എന്ന രീതിയിലാണ്.
1: നമ്മൾ ഏതൊരു കാര്യം എടുത്താലും അതിലെ നമുക്ക് അഡ്വാൻറ്റേജസും പ്ലസ് മൈനസും ഉണ്ടാകും. അപ്പം നമുക്ക് കോവിഡ് ടൈമിലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നീട് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞതിന് ശേഷം കാലം മാറി എല്ലാവരും പുറത്തിറങ്ങാനൊക്കെ തുടങ്ങിയപ്പോഴ് ഒന്ന് മടി പിടിച്ചാണ് നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത്. അപ്പം നമ്മുടെ ഒരു ഹാൻഡ വൈറസ് ഒക്കെ കടന്നു വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം വാർത്തകളിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് മെസ്സേജിലൊക്കെ പോയി ഒരു നല്ല പാട്ടൊക്കെ കേൾക്കാനുള്ള സമയമായി അല്ലേ.
0: അപ്പൊ നമ്മുടെ സമയം 10:31. അപ്പൊ നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡ് ഡാൻസ് ചെയ്താൽ എന്ത് പറയും, അല്ലെങ്കിൽ ആ ഒരു പേര് എന്തായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഇംഗ്ലീഷ് വേർഡിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ രാജൻ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ മുഖത്തില സുഖമാണോ എല്ലാവർക്കും. യെസ്, നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആൻസർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കുറച്ച് ഫണ്ണായിട്ട് തോന്നി, പക്ഷെ ഞാൻ അത് ആദ്യം റിവീൽ ചെയ്യാൻ കാര്യം അത് കുറച്ച് തെറ്റിപ്പോയിരിക്കുകയാണ്. ഭരതനാട്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഭരതൻ എനിക്ക് തോന്നുന്ന ഒരു മെയിൽ ആ ഒരു പേര് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല, ഭർത്താവ് എന്നുള്ളത് തന്നെയാണ്, ഹസ്ബൻഡ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഒരു പേരിലാണ്. അപ്പൊ അടുത്ത ക്ലൂ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഹസ്ബൻഡ് എന്ന പേരിലാണ് ആ ഒരു എന്താ പറയാ ആ ഒരു വേർഡ് ഇങ്ങനെ നിൽക്കുന്നത്. അതെ, ആ ഒരു ആൻസർ നിൽക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചും പറയേണ്ട ഒരു കാര്യം, ഒരു കഴിഞ്ഞ 2024-2025 ടൈമിൽ വളരെ റീലിലൊക്കെ എങ്ങനെ തിളങ്ങി നിന്നിരുന്നൊരു പേര് കൂടിയാണിതല്ലേ. അപ്പൊ ആ ഒരു പേര് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പലർക്കും സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പെട്ടെന്ന് അയച്ചോളൂ. അപ്പൊ രാജൻ ചേച്ചി ചെറുതായിട്ട് ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്, പക്ഷേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കൂ, സമയം കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നല്ല പാട്ടൊക്കെ കേട്ടല്ലേ. യെസ്, അപ്പോൾ നല്ലൊരു പാട്ടായിരുന്നു, ഒരു തമിഴ് സോങ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടൈം 10:38 ആയിരിക്കുന്നു. അപ്പോൾ ഓണേ സീറ്റിൽ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ആതിര എന്നോടൊപ്പം.
3: ഞാൻ രജനി ഗിരീഷാണ്.
2: നമ്മളോടൊപ്പം ഹരിപ്രസാദാണ് ടെക്കായിട്ടിരിക്കുന്നത്.
3: നമ്മുടെ ശക്തമായ മഴ വരുന്നു, ഒപ്പം ും കാറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജാഗരൂകരായിരിക്കാൻ പറയുകയാണ്. അപ്പോൾ 17 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ ഇടിമിന്നലും കാറ്റും എന്നിവയൊക്കെയുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇങ്ങനെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. കേരളത്തിലും മാഹിയിലുമാണ് ഏകദേശം മണിക്കൂറിൽ 30 മുതൽ 50 വരെ കിലോമീറ്റർ ശക്തമായ കാറ്റുണ്ടാകും എന്നാണ് പറയുന്നത്. കാറ്റിൻ്റെ പിന്നെ കൂടാതെ കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലൊക്കെ ഉണ്ടാകും എന്നൊക്കെയാണ് മുന്നറിയിപ്പ് വരുന്നത്. കാലവർഷ കെടുതികളൊക്കെ ഉണ്ട്. അതും നേരിടാനായിട്ട് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഏകദേശം 1 കോടി രൂപയോളം തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ കളക്ടർമാർക്ക് മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. നമുക്ക് മഴ വിശേഷങ്ങളും മഴ കാഴ്ചകളെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മറ്റോ അത് നമുക്ക് എനിക്കൊന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കുമ്പോഴാണ് മഴ കാഴ്ചകൾ ഇങ്ങനെ വർണ്ണാഭമായി തീരുന്നത്.
2: നമ്മുടെയൊക്കെ ഒരു ടൈമിലൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ഈ മഴ പെയ്യുമ്പോൾ അങ്ങ് നമുക്കങ്ങ് ദ്രോഹം പോലെ നനഞ്ഞ്, അപ്പം അടുത്തിരിക്കുന്ന കുട്ടികളുടെയൊക്കെ ഡ്രസ്സൊക്കെ നനഞ്ഞ് അടുത്തൊക്കെ ഇങ്ങനെ ഒട്ടിയൊക്കെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ചിലർക്ക്.

0: ഇങ്ങനെ നിറച്ച് ടീച്ചർ കയറി വരുന്നത് തന്നെ ഈ കുടയൊക്കെ ഇങ്ങനെ മറ്റേ ടീച്ചറിനെ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല, കുട ഒതുക്കിയായിരിക്കും ടീച്ചർ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ 2 വർഷമായിട്ട് കാലാവസ്ഥ ഒരു രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ മഴ കാണും ചിലപ്പോൾ മഴ കാണില്ല, എല്ലാം തിരിച്ചു തിരിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിലെ കുട്ടികളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് നല്ല ചൂടായിരുന്നു, സ്കൂള് തുറന്ന ടൈമിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, അങ്ങനെ മഴയൊന്നും അധികമൊന്നും ഇല്ലായിരുന്നു എന്ന രീതിയിലായിരുന്നു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇനി വരുന്ന കാലവർഷത്തിൽ അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. പ്രകൃതി വളരെ ചില ടൈമിൽ വളരെ വലിയ രൂക്ഷമായിട്ട് ശോഭിച്ചുകൊണ്ടിരിക്കുന്നു, ചിലപ്പോൾ നമുക്ക് കാമൻ ക്വയറ്റായിട്ട് നിൽക്കുന്നു. അപ്പം അത് എല്ലാം നേരിടാനുള്ള രീതിയിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്.
1: കെടുതി എന്ന് പറയുമ്പോൾ നമുക്ക് കൃഷി നാശം വരാം, വീടുകൾ തകരാം, കന്നുകാലികളൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഒരുപാട് നാശങ്ങൾ ഉണ്ടാകാം. പിന്നെ ജലസേചന സംവിധാനത്തിന് പൈപ്പുകൾ പൊട്ടുകയോ വെള്ളം അങ്ങനെയൊക്കെ വന്ന് അങ്ങനെ ഉണ്ടാകാം. പിന്നെ വീട് തകർന്ന് അവരെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടേക്കാം. പിന്നെ സ്കൂളുകൾ, ചില സ്കൂളുകളിലൊക്കെ അതാണ് ഇപ്പം ഇന്നലെ നമ്മൾ ലൈവിൽ പറഞ്ഞു, ഏകദേശം 5 സർട്ടിഫിക്കറ്റ്സ് എങ്കിലും സ്കൂളുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ അവർക്ക് അവരുടെ ടെസ്റ്റിന് വിധേയമാകണം. അതിൽ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ അതിനൊരു ഇളവൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളുകളെല്ലാം അലേർട്ടാണ്. നമ്മുടെ ചാഞ്ഞ് കിടക്കുന്ന ഭീഷണി, കെട്ടിടങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളൊക്കെ KCB വെട്ടിത്തുടങ്ങി. അപ്പം നമുക്ക് ഈ മഴ മുന്നൊരുക്കം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഈ ഒരു മെയ് മാസത്തിലുള്ള മഴ മുന്നൊരുക്കം എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് നമുക്കൊരു അലേർട്ട് കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇന്ന് 1-ാം തീയതിയാണ്. അപ്പം ഇന്ന് രാവിലെ എല്ലായിടത്തും നമ്മളിങ്ങനെ ഒരു ഉണർവിൻ്റെ പ്രഭാതങ്ങളാണ് നമുക്ക് മിക്ക 1-ാം തീയതികളും. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ എല്ലാ അമ്പലങ്ങളുടെ പരിസരമൊക്കെ ഇങ്ങനെ നല്ല പോസിറ്റീവായിട്ടിരിക്കുന്നതാണ് കണ്ടത് അല്ലേ. അപ്പം ഞാനിങ്ങനെ വരുന്ന വഴിയൊക്കെ ചിന്തിച്ച് കുറച്ച് മുല്ലപ്പൂവൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച്, പക്ഷേ നമുക്ക് വണ്ടി നിർത്തിയൊന്നും മേടിക്കാനൊന്നും ചാറ്റൽ മഴ ഇങ്ങനെ നനുനനുത്ത് വീഴുന്നുണ്ടായിരുന്നു അല്ലേ. അതെ,
0: അപ്പം നമുക്ക് ഇന്ന് കുറച്ച് നമ്മളിങ്ങനെ മഴയെപ്പറ്റി ആസ്വാദനത്തിൻ്റെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കുട്ടികളൊക്കെ കുറേ നാളുകളായിട്ട് പ്രതീക്ഷയോടെ ഇന്ന് വരുമോ നാളെ വരുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ SSLC റിസൾട്ട് അല്ലേ. അപ്പം ഇന്ന് 3 മണിയോട് കൂടി അനൗൺസ് ചെയ്യുകയാണ്. 417,497 വിദ്യാർത്ഥികളാണ് ഈ ഒരു വർഷം SSLC എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ എത്ര ശതമാനം വിജയമുണ്ടാകും എന്നുള്ളത് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വിജയശതമാനം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള റിസൾട്ടിലേക്ക് നമ്മൾ 3 മണിയാവുന്നതോടുകൂടി പോകുന്നതായിരിക്കും അല്ലേ.
1: ഈ വർഷം 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഒരു കാര്യം എന്താണ് അതിലേക്ക് ഊഹിക്കാൻ പറ്റുമോ?
0: എന്താണ്
1: പറ്റുന്നുണ്ടോ? നമ്മുടെ മുഖ്യ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്തൊരു റിസൾട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ഒരു അഭാവം തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെയാണ് പുതിയ പാഠപുസ്തകങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ഒരു റിസൾട്ട് വരുന്നത്. അപ്പം ആ പുതിയ പാഠപുസ്തകങ്ങൾ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ റിസൾട്ടാണ് ഇത് വരുന്നത്. അപ്പം ചോദ്യ നിലവാരമൊക്കെ ഉയർത്തിയതിനാൽ ഇത്തവണ വിജയശതമാനം മുഴുവൻ A+ ജയം നേടുന്നവരുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികളൊന്നും ആശങ്കയിലാകണ്ട, നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ, കാരണം പുതിയ പുസ്തകങ്ങളാണ്, കുട്ടികൾക്ക് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് മാത്രമേ ടീച്ചേഴ്സിന് അവർക്ക് അതിനെ കഠിനമായ ഒരു പരിശ്രമത്തിലൂടെ അവരെ കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ ആരും ആശങ്കപ്പെടുക ഒന്നും വേണ്ട, നിങ്ങൾ വിചാരിച്ച റിസൾട്ട് ഒക്കെ തന്നെ കിട്ടും. അപ്പം ദേ ഇന്ന് 3 മണിക്കൊക്കെ നമുക്ക് ആ റിസൾട്ടിലേക്കൊക്കെ കടക്കാം. അപ്പം സന്തോഷമായിരിക്കൂ, നമ്മുടെ എല്ലാവിധ ആശംസകളും
0: നേരെയാണ്. അപ്പം പലപ്പോഴും ഈ ഒരു SSLC+2 ഒരു ടൈമിലേക്ക് റിസൾട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേഡ് അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ കിട്ടാതെ വരുമ്പോൾ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അതിനൊന്ന് എന്താ പറയുക, കുട്ടികളുടെ കൂടെ നിൽക്കാതെ സപ്പോർട്ട് ചെയ്യാതെ വരുമ്പോൾ പല രീതിയിൽ അവർക്കൊരു ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു മെൻറ്റൽ ട്രോമ എന്ന രീതിയിലേക്കൊക്കെ വരാറുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പക്വമായിട്ടുള്ള അല്ലെ, അവരുടെ ഭാവി ജീവിതത്തിന് നിർണായക ഘട്ടമാണ് എങ്കിൽ കൂടിയും അവരുടെ ജീവിതവും അവരുടെ ഒരു മെൻറ്റൽ സ്ട്രെങ്തും ആണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുമ്പോഴും കുട്ടികളുടെ കൂടെ നിന്ന് തന്നെ കുറച്ച് മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഗ്രേഡ് ഇന്ന രീതിയിൽ താന്നു പോയാലോ ഒക്കെ അവരെ ഒരു എന്താ പറയുക വല്ലാത്ത രീതിയിലൊന്നും ഹേർട്ട് ചെയ്യാതെ ഒപ്പം ചേർന്ന് നിൽക്കുക അല്ലേ. അപ്പോൾ അവരുടെ മാനസിക നില കറക്റ്റ് ചെയ്ത് തന്നെ വളരെ ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യുക. ഇപ്പം നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ റിസൾട്ടിൽ ചിലപ്പോൾ ഒരു ഗ്രേഡിങ്ങിലൊക്കെ പ്രശ്നം വരാൻ സാധ്യത ഉണ്ടാകാം അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പേരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും തന്നെയാണ്, അവരുടെ കൂടെ തന്നെ നിൽക്കുക അല്ലേ. ആരും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ ഒന്ന് പോകാതിരിക്കുക.
1: ഇന്നലെ നമ്മളെ ലൈവിൽ പറഞ്ഞിരുന്നു ഒരു കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് മൊബൈൽ കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കി ബിൽഡിങ്ങിന് മുകളിൽ കയറി നിന്ന ഒരു 10 വയസ്സുകാരൻ്റെ ചിത്രമൊക്കെ. അപ്പോൾ നമ്മുടെ കുട്ടികളിലൊക്കെ വലിയ രീതിയിൽ ഡിപ്രഷൻ മൂഡിലേക്ക് നമ്മളെ കുട്ടികൾ പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ലൈവിൽ പറഞ്ഞിരുന്നു, പക്ഷേ സംസാരിച്ചിരുന്നു. അപ്പം

0: അത്തരം കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ബിഗ് സപ്പോർട്ട്സാണ് വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് അല്ലേ നമ്മുടെ. അല്ലെങ്കിൽ നിനക്ക് മാർക്ക് കുറഞ്ഞാൽ എന്താ, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് ആദരെ ഒരു ഒരു വിശേഷം കൂടി പങ്കുവച്ചിട്ട്, ഈ ഒരു ലിങ്കിൽ സമയമുണ്ടോ എന്നറിയത്തില്ല, എന്നാലും ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് പറയാം. നമ്മുടെ ലോക ആരോഗ്യ സംഘടന പറയുന്നത് ഹാൻഡ വൈറസ് ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി എന്നാണ് പറയുന്നത്. നമ്മൾ ആശങ്ക വേണ്ട എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. സംസ്ഥാനത്ത് ഒരു രോഗിയെ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പടരുന്നത് എനിക്ക് തോന്നുന്നു എലി വർഗത്തിൽപ്പെട്ട ജീവികളിൽ നിന്നാണ് ഹാൻഡ വൈറസ് ബാധ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അത് നമ്മളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം എലിപ്പനിയാണെന്ന് ആ രീതിയിൽ സമാനമായിട്ടാണ് ആദ്യം ഇത് വരുന്നത്. ആ ഒരു രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാം എലിപ്പനിയാണോ എന്നുള്ളത്. അപ്പം നമുക്കൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എവിടേക്കോ കണ്ടെത്തിയ കപ്പലുകളിൽ യാത്ര ചെയ്ത് വരുന്ന അവരുടെ ആ ഒരു വൈറോളജി ഡിപ്പാർട്ട്മെൻ്റ് അതിൻ്റെ ശബം എടുത്ത് പരിശോധിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെയൊന്നും ഒരു ആശങ്ക വേണ്ട എന്നൊരു കാര്യം കൂടെ പറയുകയാണ്.
1: അപ്പോൾ കുറച്ചൊരു രണ്ടാഴ്ച മുമ്പ് ഈ ഒരു റിപ്പോർട്ട് വരുന്ന ടൈമിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള പലരും ആ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നുവെന്നും വൈറസ് പകരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വലിയ രീതിയിൽ, ഇപ്പോൾ കോവിഡ് ആ ഒരു മഹാമാരി എന്ന രീതിയിലേക്ക് പോയില്ല, അത് വളരെ എന്താ പറയുക കുറച്ച് സേഫായിട്ടാണ് പോകുന്നത് എന്നാൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് പോകുന്നത്.
0: ആഡംബര കപ്പലിലെ യാത്രക്കാരെന്ന്, അപ്പം അതിപ്പോൾ ഫ്രാൻസിൽ പിടിച്ചിട്ട ബ്രിട്ടീഷ് കപ്പലിലെ യാത്രക്കാർക്കും ഇറ്റലിയിൽ രോഗം ബാധിച്ചെന്ന് സംശയിച്ച 4 പേർക്കും ഒക്കെ അതൊന്നും ബാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ കോവിഡിന് ശേഷം നമ്മൾ വല്ലാതെ അലേർട്ടാകുന്നതിൻ്റെ ഒരു ഇതും നമ്മളിലേക്കൊക്കെ ഉണ്ടോയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്.
1: ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സബ്ജക്റ്റിലേക്ക് പോയപ്പോൾ ഞാൻ നമ്മുടെ ശ്രോതാക്കൾ അയച്ച മെസ്സേജ് ഒന്ന് വിട്ടുപോയി. അപ്പം അതിലേക്കൊന്നും നമുക്ക് പോകേണ്ടിയിരിക്കുന്നു അല്ലേ. നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു രജനി ചേച്ചിയും, അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായിരിക്കും എൻ്റെ ആൻസർ. ആൻസർ രജനി ചേച്ചിക്ക് അറിയില്ലെന്ന്
0: തോന്നുന്നു.
1: അപ്പോൾ ചോദ്യം ഇതായിരുന്നു, നമ്മുടെ ഹസ്ബൻഡ് ഡാൻസ് ചെയ്താൽ, അപ്പോൾ ഹസ്ബൻഡ് എന്ന് തന്നെ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് എന്നാണ് യഥാർത്ഥത്തിൽ ആ ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ കുറച്ച് കഷ്ടപ്പെട്ട് കുറയ്ക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഹസ്ബൻഡ് ഡാൻസ് ചെയ്താൽ എന്ത് പറയും, അല്ലെങ്കിൽ ആ ഒരു പേരുണ്ട്, അതൊരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ലെവലിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ രാജൻ ചേച്ചി അടുത്തതായിട്ട് ഭരതനാട്യം കഴിഞ്ഞിട്ട് അടുത്ത ആൻസറിലേക്ക് പോയിരിക്കുകയാണ്. രാജമുഖത്തിൽ അയച്ചിരിക്കുന്നത് ഹസ്ബൻഡറി എന്നാണ് അയച്ചിരിക്കുന്നത്.
0: അതും കണ്ടുപിടുത്തങ്ങളാണ്
1: എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒന്ന് എടുക്കുന്ന രീതിയിൽ, നമ്മൾ 3-4 ഓപ്ഷൻ കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ രാജഞ്ചേച്ചി
0: അയച്ചിരിക്കുകയാണ്.
1: അടുത്ത അയച്ചിരിക്കുന്നത് ഹൗസ് ബാൻഡ്. അങ്ങനെ 3 ആൻസേഴ്സ് നമ്മുടെ രാജഞ്ചേച്ചി അയച്ചിട്ടുണ്ട്. പക്ഷെ അത് രസകരമായിട്ടുള്ള ആൻസറിലേക്കാണ് പോകുന്നത്. എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ അതല്ല. നമ്മളിപ്പോ കുസൃതി ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ വേണമല്ലോ അല്ലേ.
0: നമ്മുടെ ഒരുപാട് ബുദ്ധിയുള്ള നമ്മുടെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുറെ ശ്രോതാക്കളുണ്ട്. അവരൊക്കെ പതുക്കെ അയക്കത്തോളം. നീ
1: ഇന്റലിജന്റ് എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ ഒരു കുസൃതി ചോദ്യത്തിന്റെ ഒരു രാജാവ് എന്ന് പറയുമ്പോൾ രാജൻ ചേച്ചി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നത്തെ വിജയം രാജൻ ചേച്ചിക്ക് തന്നെയായിരിക്കും അല്ലേ. ഇത്രയും 3 വട്ടം പരാജയപ്പെട്ടിട്ടും ഇനിയും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ആൻസറിലേക്ക് ഞാൻ പോകുമെന്ന രീതിയിൽ രാജൻ ചേച്ചിക്ക് നല്ല ദിവസം നേരാണ്. അപ്പൊ നമ്മുടെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം അല്ലേ. നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേയുള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ആതിര എന്നോടൊപ്പം,
2: ഞാൻ രജനി ഗിരീഷ്.
1: നമ്മളോടൊപ്പം ഹരിപ്രസാദ് ടെക് ആയിട്ടിരിക്കുന്നു. നല്ലൊരു പാട്ട് കേട്ടോ അല്ലേ, ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അപ്പൊ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. സമയം 10:55 ആയിരിക്കുന്നു അല്ലേ.
2: രാധരയുടെ കുസൃത ചോദ്യത്തിനൊക്കെയുള്ള
1: ആൻസേഴ്സ് വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്
2: ആൻസേഴ്സ് ഒക്കെയാണ്.
1: അപ്പൊ നമ്മുടെ പല ശ്രോതാക്കളും അയക്കുന്ന ആൻസർ കറക്റ്റ് ആൻസറിലേക്ക് പോകുന്നില്ല, പക്ഷെ എങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതൊക്കെ അയച്ചോളൂ. ഞാൻ ആ ഒരു എന്താ മെസ്സേജസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കലചേച്ചി ഒരു ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. കറക്റ്റ് ആൻസർ തന്നെ അയക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കലചേച്ചി കുറെ നാളുകൾക്ക് ശേഷം ഒരു മെസ്സേജ് അയച്ചതാണ്, അപ്പൊ നല്ല സുഖമായിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കുകയാണ്. അതുപോലെ സനോജ് ഒരു ഹായ് അയച്ചിട്ടുണ്ട്, ആൻസർ ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആലോചിക്കുവാന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ രാജമുഖത്തിലെ ചേച്ചി വീണ്ടും ഒരു ആൻസർ അയച്ചിട്ടുണ്ട്, ഞാൻ
2: ട്രൈ
1: ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ അതും കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ രാജൻ ചേച്ചി, നാലാമത്തെ വട്ടം കഴിഞ്ഞു, അഞ്ചാമത്തെ വട്ടം കറക്റ്റ് ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത് നമ്മുടെ ഒരു ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ അത് കറക്റ്റ് അല്ല. അപ്പൊ ലാസ്റ്റ് നമുക്ക് ഇതെല്ലാം റിവീൽ ചെയ്യാം അല്ലേ. യെസ്. അപ്പൊ ചോദ്യം ഇതായിരുന്നു, ഹസ്ബൻഡ് ഡാൻസ് ചെയ്താൽ ആ ഒരു പേര് എന്ത് വിളിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ക്ലൂ എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് 2025 ആണെന്ന് തോന്നുന്നു, ഇതൊരു റീലിലൊക്കെ ഭയങ്കര രസമായിട്ടൊക്കെ ആൾക്കാർ ഭയങ്കര ക്രിയേറ്റ് ചെയ്ത് റീൽ ചെയ്തു, അതിന് ഡാൻസ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു പേരാണ് ഇതിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഇനി നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കൂ, ഇതിന് ആൻസർ കറക്റ്റ് ആയിട്ട് എല്ലാവരും അയക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്കും അപ്ഡേഷനിലേക്കും ഒക്കെ പോവാം അല്ലേ.
2: തീർച്ചയായും നമുക്ക് കുറേയധികം നമ്മുടെ പെട്രോൾ ഡീസൽ വില
1: വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു, ഫലപ്രഖ്യാപനം ഒക്കെ കഴിഞ്ഞൊരു ടൈമിൽ നമ്മളെല്ലാവരും സാധാരണക്കാർക്കൊക്കെ ഒരു തിരിച്ചടിയുന്ന രീതിയിലല്ലേ. അതെ, 3 രൂപയാണ് പെട്രോൾ ഡീസൽ വില കൂടിയിരിക്കുന്നത്. പെട്രോളിന് 94 രൂപയിൽ നിന്ന് 97 രൂപയിലേക്ക് കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 87 രൂപ എന്നുള്ള ഡീസലിൻ്റെ വിലയിൽ നിന്ന് വീണ്ടും 3 രൂപ കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ.
2: കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾ ഇപ്പൊ ചിന്തിക്കുകയും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, എല്ലാ കൺസ്യൂമേഴ്സും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, പെട്രോൾ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ഒരു ടാങ്കൊക്കെ അടിച്ചിട്ടാൽ
1: മതിയായിരുന്നു.
2: നമുക്ക് അങ്ങനെ ഒരു ചിന്തകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് നീന്തിയേ പറ്റൂ, നമുക്ക് ഈ ലോകത്ത് ജീവിച്ചേ പറ്റൂ, നമുക്ക് ഒന്നിൽ നിന്ന് ഒളിച്ചോടാനാകില്ല അല്ലെ. നമുക്ക് അങ്ങനെ പെട്രോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. നമ്മൾ ഹോമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നലെ ഇന്ത്യൻ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം വന്നു എന്നാണ് പറയുന്നത്. ഒമാൻ തീരത്ത് മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യൻ ചരക്ക് കപ്പൽ തീപിടിച്ചു മുങ്ങി എന്നാണ്. ആഫ്രിക്കയിൽ നിന്ന് UAE കന്നുകാലികളുമായി പോവുകയായിരുന്ന ആ ഒരു കപ്പൽ ആക്രമണത്തിൽ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ കപ്പലിലെ 14 ജീവനക്കാരും സുരക്ഷിതരാണെന്നും ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നൊന്നും വ്യക്തമായില്ല എന്നാണ് പറയുന്നത്. അപ്പം ഒമാൻ തീരസേനയാണ് ഇവരെ രക്ഷിച്ചത് എന്നാണ് പറയുന്നത്. അപ്പം ദുബായിലെ യുഎയിലെ ഫുജൈറ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ അജ്ഞാത സംഘം എന്തോ തട്ടിയെടുത്ത് ഇറാൻ സമുദ്ര മേഖലയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് സമുദ്ര ഗവേഷണത്തിനൊക്കെ ഇങ്ങനെ കപ്പൽ തട്ടിയെടുക്കാറുണ്ട്, അതൊക്കെ ഇനി അന്വേഷണം വരുമായിരിക്കും. അപ്പം ഫുജൈറ തീരത്ത് നിന്ന് 70 കിലോമീറ്റർ അകലെയാണ് സംഭവം. കപ്പലുമായിട്ട് നമുക്കുള്ള വിനിമയ ബന്ധമൊക്കെ അറ്റുപോയിരിക്കുകയാണ്. അപ്പം ഇപ്പം ഹോമൂസ് കടലിടുക്കിൻ്റെ തീരത്ത് കുറേയധികം കപ്പലുകൾ കടത്തിവിടുന്നു എന്നാണ് പറയുന്നത്. ചൈനയുടെ കപ്പലുകളും ജപ്പാന്റെ കപ്പലുകളും ഒക്കെ തന്നെ അവർ കടത്തിവിടുന്നു എന്നുള്ള വാർത്തയും വരുന്നു. അതിനോട് അനുബന്ധിച്ച് നമുക്ക് ഈ പശ്ചിമേഷ്യൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമാണ്
1: പ്രതിസന്ധിക്ക് ശേഷമാണ് ആഗോള വിപണിയിലാണെങ്കിലും ഇതുപോലുള്ള വില വർധനകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
2: കെട്ടിട നിർമ്മാണ മേഖലയിൽ ഇത് ഇന്നലെ അറിയുന്നു കമ്പികൾക്കും അതിനുമൊക്കെ വല്ലാതെ വില കൂടുന്നു. ഇനി അത് ഭക്ഷ്യധാന്യങ്ങളിലേക്ക് വരുമ്പോൾ വല്ലാതെ നമ്മൾ സാധാരണക്കാരെയൊക്കെ വല്ലാതെ ബാധിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പം എങ്ങനെയായാലും യുദ്ധമുണ്ടായാലും നമ്മളിലേക്ക് ഏത് രീതിയിലായാലും എത്തും എന്നൊരു ചിന്ത. അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഒരു നയത്തിൻ്റെ രീതിയിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു നയപ്രഖ്യാപനത്തോടെ മുന്നോട്ട് പോകട്ടെ. ആർക്കും അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഇതൊന്നും ഭീതിയും അങ്ങനെയൊന്നും അനുഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം എന്നാണ് പറയാനുള്ളത്. വേറെ കുറേ വാർത്തകളിലേക്കൊക്കെ വരാനുണ്ട് നമുക്ക്.
1: അതെ, തീർച്ചയായും. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷിജി ടി ടി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ഒരാളാണ്. ആൻസർ കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹായ് ഗുഡ് മോർണിംഗ്, മഴയുള്ള നല്ലൊരു തണുത്ത പ്രഭാതം നേരുന്നു എന്ന രീതിയിൽ. പലപ്പോഴും ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ചൂടുള്ള ടൈമിൽ അതിനനുസരിച്ച് നമുക്കൊരു എന്താ പറയുക പ്രഭാതത്തെ നൽകിയിരുന്നു. അതുപോലെ ഇപ്പോൾ മഴ ടൈമായപ്പോൾ മഴയുള്ള തണുത്ത പ്രഭാതമാണ് ഷിജി ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി, നല്ലൊരു ദിവസം നേരാണ്. അപ്പോൾ നമ്മുടെ കല ചേച്ചി ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ അടുത്ത നമ്മുടെ ഒരു ശ്രോതാവ് പേര് പറഞ്ഞിട്ടില്ലാത്ത ഒരു ശ്രോതാവാണ്, പക്ഷേ എപ്പോഴും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എല്ലാ അപ്ഡേഷനുസരിച്ച് നമുക്ക് മെസ്സേജ് അയക്കും. അത് പേര് പറയാറില്ല, പലപ്പോഴും പേര് പറയാതെ മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പേര് പറയുക, എവിടെ ഉള്ള വ്യക്തിയാണെന്നൊക്കെ അറിയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ പേര് എന്തെവിടെയാണ്, പേരെന്താണെന്നൊക്കെ പറയേണ്ടതാണ്. അദ്ദേഹം അയച്ചിരിക്കുന്നത് ഭരതനാട്യം എന്നാണ്. അപ്പൊ അത് തെറ്റായ ഒരു ആൻസറാണ്, ട്രൈ ചെയ്തോണ്ടേ ഇരിക്കും അല്ലേ. നമ്മുടെ ശ്രീജി ഷീജി ചേച്ചി അയച്ചിരിക്കുന്നു, കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതുപോലെ തന്നെ SSLC ഫലപ്രഖ്യാപനത്തെ പറ്റിയും എല്ലാ കുട്ടികൾക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്നൊരു ആശംസയൊക്കെ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ എല്ലാ കുട്ടികളും നല്ല രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് കടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.
2: ആദരിക്ക് ലക്ഷദ്വീപിൽ പോകാൻ ഇഷ്ടമാണ്,
1: പിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ആഗ്രഹിക്കുന്ന കുറേ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ ഒരു സ്ഥലം തന്നെയാണ് അത്,
2: ലക്ഷദ്വീപ്. ഈ ആഗ്രഹം നിവർത്തിക്കായിട്ട് പുതിയ ലക്ഷദ്വീപിന്റെ പ്ലാനൊക്കെ വരുന്നുണ്ട്. സീപ്ലെയിൻ സർവീസിനുള്ള മുന്നോടിയായുള്ള പരീക്ഷണ പറക്കലൊക്കെ വിജയം കണ്ടിട്ടുണ്ട്. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ വിനോദസഞ്ചാര വികസനത്തിനൊക്കെ തന്നെ ദ്വീപ് ഭരണകൂടം അടുത്തിടെയായി നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ഈ സീപ്ലെയിൻ എന്നുള്ളത്. അപ്പം പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ ആവോളമുണ്ടെങ്കിലും നമുക്കൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും കർശന നിയന്ത്രണവും ഒക്കെ വന്നിരിക്കുന്ന ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ട് ലക്ഷദ്വീപിൽ പോകാൻ. അപ്പം രാജ്യത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച നമ്മുടെ ലക്ഷദ്വീപിലേക്ക് പോകാൻ, അപ്പം അത് പോകാതെ കുറച്ച് ദുർഗതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതിനൊക്കെ മാറ്റം വരുത്തി വൈകിയെങ്കിലും അതിൽ നിന്നൊക്കെ അവർ പുറത്തു കടന്ന് വരികയാണ്. ദ്വീപിലേക്കുള്ള യാത്രാ അനുമതിക്കുണ്ടായിരുന്ന കർശന വ്യവസ്ഥകൾ, പിന്നെ നമ്മുടെ ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തതയുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനം മദ്യമൊന്നും അവിടെ വിളമ്പില്ല. അപ്പോൾ എല്ലാവരും ടൂറ് പോകുമ്പോൾ ഒരു ജില്ല ആവാനൊക്കെ അതൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാസങ്ങൾക്കുള്ളിൽ അതിനുള്ള ഊർജിത ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ സീപ്ലെയിൻ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ലക്ഷദ്വീപിൻ്റെ വികസനത്തിനും വിനോദസഞ്ചാര മേഖലയ്ക്കുമൊക്കെ ഉണർവ് പകരട്ടെ എന്ന് നമുക്ക്. ടിക്കറ്റ് കിട്ടത്തില്ല, നമുക്ക് കയ്യിൽ കാശുണ്ടെങ്കിലും നമുക്ക് ലക്ഷദ്വീപിലൊന്ന് പോകണമെന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല. ആ ഒരു സ്ഥിതിയിലൊക്കെ മാറ്റം വരുന്നു. നമ്മുടെ ദ്വീപിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭ്യമാകണം എന്നൊരു വാർത്ത വരുന്നുണ്ട്. ടൂറിസത്തിനായി ദ്വീപിൻ്റെ വാതിലുകൾ. അപ്പോൾ ആദരിക്കൊക്കെ ഇനി എത്രയും പെട്ടെന്ന് ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിനിലൊക്കെ പറക്കാനുള്ള ഒരു വാതിലുകൾ തുറക്കട്ടെ. അപ്പോൾ പ്രകൃതിയെ ഒരു കാര്യം മാത്രമുണ്ട്, നല്ല മനോഹരമായ ഭൂപ്രകൃതിയുള്ള നമ്മുടെ ലക്ഷദ്വീപിനെ ഒരു കാരണവശാലും അതിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്കൊന്നും ഒരിക്കലും കോട്ടം തട്ടാത്ത പ്രവർത്തനമാണ് നമ്മൾ, അങ്ങനെ ഒരു സഞ്ചാരമാണ് നമ്മൾ നടത്തുന്നത് എന്നൊരു ഉറപ്പ് ആതിര പോലും ആതിര വരുത്തണം എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ് എന്നും പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആശ്വസിക്കാൻ നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയിലെ നമ്മൾ പറയാം നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി, നമ്മുടെ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖല ഇങ്ങനെ വികാസം പ്രാപിക്കുന്നതോടുകൂടി നമ്മളും ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരം ഉയരുന്നതിനോടൊപ്പം വിദ്യാസമ്പന്നരായ യുവതീ യുവാക്കൾക്ക് തൊഴിൽ കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.
1: തീർച്ചയായും നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലേ. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673. വീണ്ടും തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും ഇങ്ങനെ നമ്മുടെ കുസൃതി ചോദ്യമൊക്കെ കേട്ട് ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ കുറേ അപ്ഡേഷനിലൂടെ നമ്മൾ കടന്നുപോയിരുന്നു, നല്ലൊരു പാട്ട് കേട്ടു. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ 11:10 ആയിരിക്കുന്നു, കുറച്ച് ടൈം കൂടി ഉണ്ട്. ഈ ഒരു ടൈമിനിടയ്ക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
2: അപ്പോൾ ഇന്നത്തെ ലൈവിൽ അതിരെയും ഞാൻ രജനീഗിരീഷും ഒക്കെയാണ് ഇങ്ങനെ നിങ്ങളിലേക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പുറത്തൊരു പക്ഷേ നമ്മൾ സ്റ്റുഡിയോയ്ക്ക് അകത്തിരിക്കുന്നുണ്ട്, പെരുമഴയാണോ വെയിലാണോ ഒന്നും ഇപ്പം അറിയാൻ വയ്യ.
0: അപ്പം നമ്മുടെ ശ്രോതാക്കൾ പറയട്ടെ മഴ പെയ്യുന്നുണ്ടോ.
2: അതെ. അപ്പം നമ്മുടെ പറയുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നിങ്ങൾക്കും പറയാനുണ്ടാവും കുറേ കാര്യങ്ങൾ. അപ്പം എല്ലാവരും അങ്ങനെ കുസൃതി ചോദ്യത്തിൽ മാത്രം മുങ്ങി അതിൻ്റെ ഉത്തരവൊന്നും അത് മാത്രം അയക്കാതെ കുറച്ച് പേരൊക്കെ തന്നെ നമ്മളിലേക്ക് മെസ്സേജുകളായ

0: വരണം. അപ്പൊ ആദരെ, നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ചിപ്പ് ഡേ ആണ് ഇന്ന് അല്ലെ? കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇന്ന് വേറൊരു വലിയ ഡേ ആണ് അല്ലെ ആദരെ? അതേതാ?
1: ഫാമിലി ഡേ ആണ് അല്ലെ? അത് പറയുമ്പോ തന്നെ നമ്മൾ കുറച്ച് ബ്രൈറ്റ് ആവും. കാര്യം നമ്മുടെ എല്ലാ പോസിറ്റീവും നെഗറ്റീവും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതും ഇപ്പോഴും അത് എൻഡ് ചെയ്യുന്നതും എല്ലാം ഫാമിലിയിലാണ് അല്ലെ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് ഫാമിലി, അല്ലെങ്കിൽ കുടുംബം എന്നുള്ളത്. അപ്പൊ അത്രയും പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു ഇടമാണ് നമുക്ക് എല്ലാവർക്കും. നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു, നമുക്ക് ദേഷ്യം വരുമ്പോഴും അല്ലെങ്കിൽ സന്തോഷം വരുമ്പോഴും വലിയ രീതിയിൽ നമ്മളത് ഒരാളിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ അമ്മ അച്ഛൻ നമ്മുടെ സഹോദരങ്ങളൊക്കെ തന്നെ ആയിരിക്കും അല്ലെ?
0: തീർച്ചയായും. നമ്മുടെ എല്ലാ ദുഃഖം, ആദരെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ഇന്ന്. അപ്പൊ ഈ ഡേയിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഫാമിലിക്ക് പ്രത്യേകിച്ച് ഒരു ദിനമോ എന്ന് നാം ചിന്തിക്കും, അങ്ങനെയല്ല. നമ്മൾ ഈ ദിനത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ അപ്പം നമുക്ക് കുറച്ച് പറയാനുണ്ടാകും നമ്മുടെ ഫാമിലിയെ കുറിച്ച് അല്ലെ ആദരെ? നമ്മുടെ സന്തോഷത്തിൻ്റെയും നമ്മുടെ വിങ്ങലുകളുടെയും നമ്മുടെ സങ്കടങ്ങളുടെയും ഒക്കെ ആ ഒരു കൂടിച്ചേരലിൻ്റെ നിമിഷങ്ങൾ കടന്നു പോകുന്നത് ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലായിരിക്കും. അപ്പം നമ്മുടെ ഫാമിലിക്കുള്ളിൽ കുറേയധികം കാര്യങ്ങളുണ്ടാകും, തമാശകരമായ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ അമ്മയ്ക്ക് പറയാൻ കുറേ അടുക്കള വിശേഷങ്ങളുണ്ടാകും, അമ്മയുടെ ആശങ്കകളൊക്കെ
1: പരിഭവങ്ങൾ പറയാൻ കാണും. അപ്പം അതൊക്കെ ഇരുന്ന് ഇന്ന് കേൾക്കുക അല്ലെ? ഈ ഒരു ദിവസം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും കൂടി ഇരുന്ന് ഒന്ന് വട്ടത്തിലിരുന്ന് അടുക്കളയിലാണെങ്കിലോ അല്ലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ആണെങ്കിലോ ഒക്കെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഒന്ന് രസമായിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് അല്ലെ?
0: അതെ. അപ്പം ആദരെ, നമുക്ക് ഫാമിലിയുടെ ഇടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വിങ്ങിപ്പോകുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. അപ്പം നമുക്ക് അതൊന്നും എല്ലാവരോടും പങ്കുവയ്ക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ അവിടെ ആ ഇടങ്ങളിലൊക്കെ തന്നെ നാം എന്ത് ചെയ്യും? നമ്മൾ അവിടെയൊക്കെ തന്നെ നമ്മുടെ ആ സങ്കടങ്ങളൊക്കെ കടിച്ചൊതുക്കി, നമ്മുടെ ജോലിസ്ഥലത്താകാം, പൊതുമധ്യത്തിലാകാം, ചിലപ്പം ചിലരൊക്കെ നമ്മളെ വല്ലാതെ നോവിക്കുന്നുണ്ടാകാം. അപ്പം നമ്മൾ പെട്ടെന്ന് ഓടി ഒന്നണയാൻ കൊതിക്കുന്ന ഇടമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുമ്പം. അപ്പം ആ ചുവരുകൾക്കുള്ളിൽ നമ്മൾ സേഫാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മോടൊപ്പം ഉള്ളത്. നമ്മുടെ സങ്കടമായാലും സന്തോഷമായാലും അതൊക്കെ പങ്കുവെച്ച് നമുക്ക് ഓടി എത്താൻ പറ്റുന്ന ആ ഒരിടം എന്ന് പറഞ്ഞാൽ അതൊട്ടും ചെറുതല്ല. നമ്മുടെ ഒക്കെ ആശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളായി നമ്മുടെ ഇത്തരം ഫാമിലികളും ഇടങ്ങളും ഒക്കെ മാറട്ടെ. അതിലുപരി തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫാമിലിക്ക് പലവിധ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം. ചിലപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കങ്ങളുണ്ടാകാം, പിണക്കങ്ങളുണ്ടാകാം. അതൊക്കെ നമ്മുടെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന അല്ലേ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഇടമാണ് നമ്മുടെ കുടുംബം.
1: അതെ, തീർച്ചയായും. ഇപ്പം അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്, അച്ഛൻ്റെ അമ്മ അടുത്തൊക്കെ ദേഷ്യപ്പെടാം. പക്ഷെ അവരത് മനസ്സിലാക്കുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നു. അപ്പം ഈ ഒരു ദിവസം, ഈ ഒരു നാഷണൽ ഫാമിലി ഡേയിൽ നിങ്ങൾ കൂടുതലും ഈ ഒരു ക്വാളിറ്റി ടൈം എന്നുള്ളത് അവരുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ? അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ചില കഥകൾ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. വേണമെങ്കിൽ നിങ്ങളുടെ പഴയ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോസിനെ പറ്റി സംസാരിക്കുക അല്ലെ? ഇപ്പോൾ പണ്ട് കുഞ്ഞായിരുന്ന ടൈമിലൊക്കെ അമ്മമാർക്ക് ഇങ്ങനെ കഥ പറയുമ്പോൾ നമ്മൾ പറയണം, ഓ മതി നിർത്തുക എന്ന രീതിയിലൊക്കെ നമ്മൾ പറയുന്നത്. അതൊക്കെ അവർ പറയുന്ന കേൾക്കാനും നമ്മൾ കുഞ്ഞായിരുന്ന ടൈമിൽ എന്തായിരുന്നു അല്ലെ നമ്മുടെ ഡ്രസ്സിങ് രീതിയാണെങ്കിലും നമ്മുടെ ഫോട്ടോസൊക്കെ ചേർന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുക. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഇത്തിരി നേരത്തിലൂടെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു റിക്വസ്റ്റ് നടത്തുകയാണ് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് അല്ലേ?
0: ഇന്ന് ഈ ഇന്റർനാഷണൽ ഫാമിലി ഡേയിൽ നമുക്ക് അതിലെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളേറ്റവും കൂടുതൽ ഒരു വ്യക്തി ജീവിതത്തിൽ എല്ലാം തുറന്ന് പരിഭവങ്ങൾ പറയുന്നതും വഴക്കിടുന്നതും ഒക്കെ നമ്മുടെ അമ്മമാരോടാണ് അല്ലേ? നമ്മൾ എന്തു പറഞ്ഞാലും ക്ഷമിക്കുന്ന അമ്മ മനസ്സ്, അമ്മയുടെ ആ ഒരിടം, ആ ഒരു കോടതി മുറി, നമുക്കെപ്പോഴും നമുക്ക് എല്ലാം തുറന്ന് പറയാം, എനിക്കിതിഷ്ടമല്ല, അല്ലെങ്കിൽ വാശി പിടിക്കാം, അങ്ങനെ എത്ര എത്ര എത്ര നമ്മൾ ദിവസേനയുള്ള നമ്മുടെ നാം എന്ന വ്യക്തിയെ പരുവപ്പെടുത്തിയെടുക്കുന്ന അമ്മയുടേതായ ആ ഒരു സ്പർശവും അമ്മയുടെ നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനവും ഒക്കെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഈ ഇടങ്ങൾ. അപ്പോൾ ഇന്ന് ഈ ഒരു ദിനത്തിൽ കുടുംബത്തിൻ്റെ മഹാത്മ്യം, നമ്മുടെ കുടുംബം, നമ്മൾ കൂടുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ഒരു സന്തോഷവും ദുഃഖവും സങ്കടവും ഒക്കെ ഇറക്കി വയ്ക്കാനുള്ള ഈ ആ ഒരു കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി ഒരുപാട് പറയുന്നത്.
1: നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അമ്മമാരുടെയൊക്കെ ഒരു പരിഭവം പരാതിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇന്ന് വേണമെങ്കിൽ അടുക്കളകൾ നിങ്ങൾക്ക് സജീവമാകാം അല്ലേ? അമ്മമാരെ മാറ്റി ഇരുത്തിയിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവം ശരിയാക്കി കൊടുക്കാനും അതിൻ്റെ ഒരു റിസൾട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ ശരിയാക്കി കൊടുക്കുമ്പോൾ ഇതിന് ഉപ്പുണ്ടോ പുളി ഉണ്ടോ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്കുകളുണ്ടല്ലോ, അത് തിരിച്ചമ്മമാർക്ക് പറയാൻ സാധിക്കട്ടെ.
0: അതുപോലെ ആദ്യം വല്ല പരീക്ഷണങ്ങൾ, പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ അമ്മമാര് അതിനോടൊപ്പം ചേർന്ന് നിന്നിട്ട് വലിയ ഫ്ലോപ്പൊക്കെ ഉണ്ടാകാറുണ്ട്. ചിലപ്പോ ചട്ടി കത്തും, ചിലപ്പോ കുക്കർ കത്തും, ചിലപ്പോ അമ്മയുടേതായ പ്രിയപ്പെട്ട ഒരുപാട് അടുക്കള ഉപകരണങ്ങളുണ്ട്.
1: ചെറിയ കുട്ടികളുടെ ഒരു ടാക്ടിക് മൂവ്മെന്റ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. കാര്യം അവർ കേറാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പണി ഒപ്പിച്ചു കഴിഞ്ഞാൽ അമ്മമാര് പറയും ദൈവത്തെ ഓർത്ത് കേറരുത്.
0: സത്യം, അമ്മയുടെ ചില ടൂൾസ് ഉണ്ട് അമ്മയുടേതായ. അപ്പൊ നമ്മുടെ അമ്മയുടെ മണമുള്ള കുറച്ചിടങ്ങൾ, അമ്മമാരില്ലാത്ത വീടുകളാണെങ്കിൽ നമ്മുടെ അമ്മയുടെ മണമുള്ള കുറേ ഇടങ്ങൾ, നമ്മുടെ അമ്മ പരുവപ്പെടുത്തി പാകപ്പെടുത്തി എടുത്ത ചില സ്പെഷ്യൽ വിഭവങ്ങൾ. അപ്പം നമുക്ക് അങ്ങനെ അമ്മ എന്ന് പറയുമ്പോൾ ആ ഒരു വികാരത്തിലേക്ക് കടക്കുമ്പോൾ സങ്കടങ്ങളൊക്കെ വന്ന് നിറയുന്നു. വേണ്ട, നമ്മൾ അമ്മയിലേക്കൊന്നും അധികം ഓർമ്മകൾ കൊണ്ടുപോകുന്നില്ല. അമ്മയില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് അമ്മയുടെ, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ അത്തരം വ്യക്തികൾ, മുതിർന്ന വ്യക്തികൾ നമ്മോടൊപ്പോൾ ഒപ്പം ഉണ്ടാകുമ്പോഴുള്ള മഹാത്മ്യമൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഇന്റർനാഷണൽ ഫാമിലി ഡേയിൽ ഞാനും ആതിരയും ഇത്രയും നേരം ഒത്തിരി കാര്യത്തിൽ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ.
1: അപ്പം തീർച്ചയായും ഫാമിലിക്ക് വേണ്ടി ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ പിന്നീട് ഒരു ടൈമിൽ റിഗ്രറ്റ് ചെയ്യരുത് അല്ലേ, അങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ. ഇപ്പം നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് നിന്ന് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വിട്ടുപോകുന്ന ടൈമിൽ നമ്മൾ ഓർക്കുക അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യായിരുന്നു, അത് പിന്നൊരു റിഗ്രറ്റ് ആയിട്ട് മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ. ഏറ്റവും നമ്മൾ സമയം കൊടുക്കേണ്ടത് നമ്മുടെ പേരൻസിന് വേണ്ടി തന്നെയാണ്. നമുക്ക് വേണ്ടി എത്ര ടൈം കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് അവർ നിർത്തിയിരിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടി കുറച്ച് ടൈം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ള നല്ലൊരു മെസ്സേജ് നിങ്ങൾ കേൾക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പം അതിൻ്റെ പല കാര്യങ്ങളും എടുത്ത് പറയുമ്പോൾ ഇമോഷണലി കുറച്ച് കണക്റ്റ് ആവുമെന്ന് ചേച്ചി പറഞ്ഞില്ലേ. ഇപ്പം അമ്മമാരും അച്ഛന്മാരും ഒക്കെ എന്താണ് നീ ചെയ്യാൻ പോകുന്നത്, പെർഫോം ചെയ്യുന്ന ടൈമിൽ എന്താണ് ചെയ്യാൻ പോകുന്നതൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആ ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യും. ഇപ്പം ജഗദീഷിനൊരു ഡയലോഗ് ഉണ്ട്, അദ്ദേഹത്തിന് അമ്മ എപ്പോഴും ചോദിക്കും എന്താണ് ചെയ്യാൻ പോകുന്നത്, നീ ഇപ്പം എന്താ അടുത്ത പെർഫോമൻസ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ജഗദീഷ് പറയും ആ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതായത് അമ്മയുടെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യാനൊരു താല്പര്യം ഇല്ലാത്ത പോലെ. സ്റ്റേജിൽ പല കൈയടികളും ഉണ്ടാകും, പക്ഷേ നമ്മുടെ ഏറ്റവും വലിയൊരു ആസ്വാദനം നടത്തുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ഓഡിയൻസ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ പേരൻസ് ആണ്. അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാതെ നമ്മൾ ഓഡിയൻസിന് മുമ്പിൽ ചെന്ന് കൈയടി വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം അതൊരു റിഗ്രറ്റ് പോലെ പിന്നീട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത്, അവരാണ് നമ്മുടെ ആദ്യത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത്.
0: അതൊരു ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം ചെറിയൊരു കുഞ്ഞു കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകാം. കാരണം എന്താ വെച്ചാൽ ഞാൻ മസ്കറ്റിൽ ഏകദേശം ഒരു 8 വർഷത്തോളം നിന്നപ്പോൾ ഡെയിലി എനിക്ക് ആഴ്ചയിൽ 2 ദിവസമായിട്ട് അമ്മ 2 ദിവസം അമ്മയുടെ കത്തുകൾ വരും. അപ്പം ഞാൻ ആവേശത്തോടെ ആ ഒരു മരുഭൂമിയുടെ ആ ഒരിടങ്ങളിലാണെങ്കിലും ഞാനിങ്ങനെ പോസ്റ്റ് ബോക്സിലേക്ക് എൻ്റെ അമ്മയുടെ കത്തും തേടി പോകുന്ന നിമിഷങ്ങളുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് വാഹനമൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ഇറങ്ങി പെരുവെയിലത്താണെങ്കിലും പോസ്റ്റ് ബോക്സിലേക്ക് ഓടി തുറന്ന് എൻ്റെ അമ്മയുടെ കത്തുകൾ. അപ്പോൾ 8 വർഷം എനിക്ക് അമ്മ എഴുതിയ കത്തുകൾ ഇന്നും നിറകണ്ണുകളോടെ. ഒരിക്കലും എനിക്ക് ഒരു കത്ത് പോലും മുഴുമിക്കാൻ ഈ നിമിഷവും കഴിഞ്ഞിട്ടില്ല. കാരണം അമ്മ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല. അമ്മ എഴുതിയ ആ കത്തുകളെല്ലാം തന്നെ ഞാൻ ഇപ്പോഴും ഒരു ഫയലിലാക്കി അതെനിക്ക് ബുക്സ് ആക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ചെറിയ കാര്യമാണ് പറയുന്നെങ്കിലും ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും ഇങ്ങനെയുള്ള കത്തുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അമ്മ എഴുതുന്ന ആ കത്തിൽ എനിക്ക് ആ ഗ്രാമത്തിൻ്റെ, എൻ്റെ നാടിൻ്റെ എല്ലാ വ്യക്തികളും അതിനകത്തുണ്ടാകാം. സ്ഥിരം കുഞ്ഞു കടകളുണ്ടാകാം, ചെറിയ ചായക്കടയിലെ ചേട്ടൻ എന്ത് ചോദിച്ചു, മോള് വരുന്നില്ല, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കുഞ്ഞു നാട്ടുവിശേഷങ്ങളെല്ലാം ചേർന്നിട്ടാണ്. അപ്പം അമ്മയുടെ ഒരു കത്ത് എനിക്ക് ലഭിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരാനന്ദമുണ്ട്. ആ നാടിനെ ഞാൻ അറിയുകയാണ്, അമ്മയെ മാത്രമല്ല. അപ്പം നമ്മുടെ നാടും നമ്മുടെ അമ്മയും അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബവും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉള്ളത് എന്നൊരു ചിന്തയൊന്നും ആരും മറക്കണ്ട. അപ്പം നിങ്ങൾക്കും പറയാനുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ,
1: നല്ല നല്ല മെസ്സേജസ് അല്ലെങ്കിൽ നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കാണും. അതൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും പറയാവുന്നതാണ്. ഇൻ കേസിൽ നമ്മൾ മാറി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒന്ന് കോൾ ചെയ്ത് അല്ലെ, 10 മിനിറ്റൊക്കെ കോൾ ചെയ്ത് സംസാരിക്കാനുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സന്തോഷങ്ങളൊക്കെ എല്ലാവരുടെയും കൂടെ പങ്കുചേർന്ന് ഈ ഒരു ദിവസം നിങ്ങൾക്ക് മനോഹരമാക്കാമെന്ന് തന്നെ ഈ ഒരു ഫാമിലി ഡേയിൽ നിങ്ങൾക്കായി സമ്മാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലേ. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
2: ഞാൻ രജനി ഗിരീഷ്.
1: യെസ്, നമ്മളോടൊപ്പം ഹരിപ്രസാദ് ആണ് ടെക്കായിട്ടിരിക്കുന്നത്. സമയം കുറച്ച് അതിക്രമിച്ചിരിക്കുകയാണല്ലോ, പക്ഷെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. സമയം 11:24 ആയിരിക്കുന്നു. നമ്മുടെ കുസൃതി ചോദ്യം എന്താ, ഇവിടെ എങ്ങനെ കിടക്കുകയാണ്, ഡാൻസ് ചെയ്തോണ്ടേ
2: ഇരിക്കുകയാണല്ലേ. പിസ്സ ഇഷ്ടമാണ്,
1: പിന്നെ ഇഷ്ടമാണ്, പക്ഷെ ഡയറ്റിന്റെ കാര്യം ഓർക്കുമ്പോ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാറുണ്ട്.
2: ഇന്ന് നാഷണൽ പിസ്സ പാർട്ടി ഡേ ആണ്. അപ്പൊ ഒരു പിസ്സ പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിസ്സാസ് ഉണ്ടാകും.
1: നമ്മുടെ
2: വീട്ടിൽ തന്നെ ചില മഴയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ബോറടിച്ചൊക്കെ വരുമ്പോ നമ്മൾ വിചാരിക്കും ഒരു ചൂടുവട. പിന്നെ പിസ്സ ഇഷ്ടമുള്ളവരാണെങ്കിൽ പിസ്സ, അപ്പൊ ഏത് ഫ്ലേവറാണ് വേണ്ടതെന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിച്ചുകൊണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിസ്സാസ് ഉണ്ടാകാറുണ്ട് അല്ലേ.
1: കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ കരുതുമായിരിക്കും ഈ 11:30 ടൈമിൽ ഇതൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കുകയാണല്ലേ.
2: അപ്പം അങ്ങനെ മാത്രമല്ല, വേറെ കുറച്ച് ഡേയും കൂടെ ഇന്നുണ്ട്. നമുക്കൊക്കെ ബർത്ത് മാർക്സ് ഉണ്ടാവും. അപ്പം നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ പഴയ കാലഘട്ടത്തിലൊക്കെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് എന്താണ് ഞങ്ങൾ മാർക്ക് കൊടുക്കേണ്ടത്, ബർത്ത് മാർക്ക്, നമ്മുടെ ബ്ലാക്ക് മോൾ ഉണ്ടാകും, നമുക്ക് എന്താണ് അടയാളമായിട്ട് എഴുതേണ്ടത്, കൊടുക്കേണ്ടതെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ മാഞ്ഞു പോകുന്ന ഏതെങ്കിലും കൊടുത്താലും നാളെ അത് ഇല്ലാതായാൽ എന്ത് ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അതൊക്കെ മാറി. നമ്മളെ തമ്പാണ്, നമുക്ക് കണ്ണുകളിൽ ഐ ടെസ്റ്റ് വന്നു കഴിഞ്ഞു, കാലം മാറി, ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വലുതായി മാറിക്കഴിഞ്ഞിരുന്നപ്പോൾ നമ്മളെ ബർത്ത് മാർക്സ് ഒക്കെ കൊടുത്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ ആയി തീർന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു ദിനത്തിൽ ആ ഒരു ബർത്ത് മാർക്സിൻ്റെ അവയർനെസ് ഡേ ആണ് ഇന്ന് ഉള്ളത്. അതുപോലെ ആതിരെ ഇന്നാണെങ്കിൽ വേറൊരു ദിനമാണ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കൊരു പൂവ് കൊടുക്കാം, അങ്ങനെ ഒരു ദിനം കൂടിയാണ് ഇന്ന്. അപ്പം ബ്രിങ് ഫ്ലവേഴ്സ് ടു സമ്മൺ ഡേ. അപ്പം ബ്രിങ് ഫ്ലവേഴ്സ് ടു സമ്മൺ എന്നാ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമ്മളതിനെ മാറ്റി പറയുകയാണ്, നമ്മൾ ആർക്കാണ് പൂവ് കൊടുക്കുന്നത്?
1: ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്ക് അല്ലേ. ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, സത്യം പറയണോ കള്ളം പറയണോ?
2: സത്യം പറയണോ?
1: സത്യം പറയാനാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിക്ക് കൊടുക്കും. ഇപ്പൊ എന്റെ മനസ്സിലെ ഏറ്റവും ഒരു ഇഷ്ടമുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ എന്റെ മകളാണ്. അപ്പൊ മകൾക്കൊരു പൂവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിക്ക് കൊടുക്കണം. ഹസ്ബൻഡ് ഇത് കേൾക്കണ്ട.
2: എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറയാം. അപ്പൊ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് ആർക്കാണ് നിങ്ങൾക്കൊരു പൂവ് കൊടുക്കണം എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിൽ ഉള്ളിൽ പറയാതെ ഇങ്ങനെ സൂക്ഷിക്കുന്ന, നമുക്കിപ്പോൾ ഇഷ്ടമൊന്നും എല്ലാവരോടെയും പറയാനൊന്നും പറ്റത്തില്ല. അവർ നമ്മുടെ ഇഷ്ടം അവരറിയത്തുപോലെ ഉണ്ടായിരിക്കത്തില്ല ഒരു വ്യക്തിയോടുള്ള. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഓടി ചെന്നിട്ട് ഒരു പൂവ് കൊടുത്തുന്ന അകലങ്ങളിലേക്ക് ഓടിപ്പോകാൻ നാം ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. അപ്പം ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാവാതെ അങ്ങനെ എങ്ങനെ
1: എങ്കിലും നമ്മളൊരു നമ്മളൊരാളോടൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു സൗഹൃദം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തെറ്റായ രീതിയിലല്ല. ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അത് ഇപ്പൊ ഒരു നല്ലൊരു ആൺസുഹൃത്താകാം, പെൺ സുഹൃത്താകാം, അങ്ങനെ ഒരു കാറ്റഗറി ഒന്നും ചെയ്യേണ്ട
2: ആവശ്യമില്ല. എന്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ പഠിച്ചു വളർന്ന നാള് തൊട്ടേ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന നിരവധി സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അവിടെ ഒന്നും ജെൻഡർ എനിക്കൊരു വിഷയമേ അല്ല. എനിക്കൊന്ന് തൊടണമെന്ന് തോന്നുമ്പോൾ ഞാൻ തൊടും. ഒന്ന് കെട്ടിപ്പിടിച്ച് നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കണം. പ്രീതി ടീച്ചർ ഞാനും ഇരുന്ന കഴിഞ്ഞ ഒരു ലൈവിൽ പറയാണ്, ഇഷ്ടങ്ങളൊന്നും നമ്മളങ്ങനെ മറച്ചു വെച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടം അല്ല ഇത്. തീർച്ചയായും ഒരാളെ ഒന്ന് തൊടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒന്ന് സ്പർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ആൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയെ നമ്മൾ ഓടി ചെന്നൊന്ന് പുണരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കംഫർട്ട്, അതൊന്നും നമ്മൾ മറച്ചു വെക്കൊന്നും വേണ്ട. അപ്പം ആണായാലും പെണ്ണായാലും ഈവൻ നമ്മുടെ ഹസ്ബൻഡ് ആയാലും നമ്മുടെ വൈഫായാലും അവർക്കിഷ്ടമുള്ള ആരെയെങ്കിലും ഒന്ന് തൊടുകയോ ഒന്ന് ഷെയ്ക്ക് ആൻഡ് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊന്നും ഈ കാലഘട്ടത്തിൽ അതൊക്കെ മാറി
1: അല്ലേ. അതിന്റെ കാലം നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. എന്താ പറയുക, ഒരു 80s അല്ലെങ്കിൽ ഒരു 70s 90s ആ ഒരു ടൈമിലൊക്കെ ഇതൊരു തെറ്റാണ്. കുഞ്ഞു പുരുഷനോട് സംസാരിക്കുക, അല്ലെങ്കിൽ അയാളോട് കുറച്ച് അടുപ്പം കാണിക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് ഇൻ കേസിൽ ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് മാറട്ടെ അല്ലെ, അങ്ങനെ തന്നെ ആവട്ടെ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേഴ്സണോട് സംസാരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്ന വ്യക്തികൾ മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.
2: അതുപോലെ തന്നെയാണ് ആദരി, ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കുട്ടികൾ, ഉദാഹരണത്തിനെടുത്താൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പെൺകുട്ടിയാണെങ്കിൽ, ഗേൾ ബേബി ആണെങ്കിൽ, അവൾക്ക് ഒരുപാട് ബോയ്സ് ഫ്രണ്ട്സ് ഉണ്ടാകാം. അപ്പം നമ്മൾ അവരെയൊക്കെ നല്ല ഇരുകയും നീട്ടിയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അവൻ ഈവൻ ആ മോള് പറയുകയാണമ്മ അത് അവനിങ്ങോട്ട് വരുന്നുണ്ട് എന്നെ കാണാൻ എന്ന് പറയുമ്പോൾ, എൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിലക്കുകളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വയ്ക്കാറില്ല അല്ലേ. നമ്മൾ ഇരു കൈയും നീട്ടി സൗഹൃദങ്ങളെ ജെൻഡർ ബേസ് ഒന്നും ഇല്ലാതെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നാം കാണുന്നത്. അപ്പം നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മനസ്സിലും ബന്ധങ്ങൾക്ക് വിലക്കുകളില്ലാതെ, ജെൻഡർ ബേസിൽ നമ്മൾ ആരെയും വിലക്കുകളൊന്നും കൽപ്പിക്കാതെ,
1: നമ്മുടെ സത്യം പറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളിൽ അങ്ങനെയുള്ള ഒരു വിലക്ക് നമ്മൾ നൽകാതിരിക്കുമ്പോൾ അവർ കുറച്ചും കൂടെ ഓപ്പൺ ആവും അല്ലേ. നമ്മളോട് അതെല്ലാം തുറന്നു പറയാനുള്ളൊരു സ്റ്റേജ്, ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടെന്നൊക്കെ നമ്മളോട് എല്ലാം തുറന്നു പറയാനുള്ള ഒരു നിലപാടുകൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. അല്ലാതെ നമ്മൾ അച്ഛനും അമ്മയെ പേടിപ്പിച്ച് അങ്ങനെ മിണ്ടരുത്, ഇന്നാളോട് മിണ്ടരുതെന്ന് പറയുമ്പോൾ അവർക്ക് ഭയമാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഒരാളോട് എനിക്ക് മനസ്സിൽ ഒരു സൗഹൃദം ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണോ തെറ്റാണോ എന്നുള്ള പല രീതിയിലുള്ള ചിന്താഗതികൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾ ചെറുതിലെ തന്നെ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ, ഇപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാവുന്നത്. എല്ലാം പേരൻസിനോട് പറഞ്ഞാലും പ്രശ്നമൊന്നും ഇല്ല. കേസിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ആദ്യം പറയാൻ നമ്മുടെ പേരൻസ് ഉണ്ട് എന്നൊരു നിലപാട്.
2: അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആദരി ഇപ്പം ഈ പറഞ്ഞില്ലേ, നമ്മുടെ പെൺമക്കളായാലും ആൺകുട്ടികളായാലും പെട്ടെന്ന് ആത്മസുഹൃത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ അവരോട് വേറൊരു ട്രാക്കിലേക്ക് ആ ബന്ധം നീങ്ങിയാണെങ്കിൽ ഓടി വന്ന് നമ്മളുടെ അടുത്ത് ആശ്വാസമായിട്ട് പറയാം, അമ്മേ അവൻ അല്ലെങ്കിൽ അവൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ മാറി, ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറയാം. നമുക്കത് ആ രീതിയിൽ നമുക്ക് പറയാം, ആ മോളെ ഇങ്ങനെ ഇത്തരം ചുവടുകൾ നീ മുന്നോട്ട് വെച്ച് പോകുക എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മുടെ പഴയ കാലഘട്ടത്തിലാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. അതോടെ തന്നെയാണ് നമുക്കെപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊന്നും നമ്മൾ വിലക്കുകൾ വയ്ക്കാറില്ല. അതുപോലെ തന്നെ നമ്മളെ നമ്മുടെ പേരൻസ് എങ്ങനെയാണോ വളർത്തിയത്, ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോഴത്തെ കാലഘട്ടത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ പുതിയ തലമുറയെ നല്ല രീതിയിൽ ഊർജ്ജസ്വലരായി, പിന്നെ അതിനെ കൂടുതലും നമ്മൾ നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പണ്ട് കാലഘട്ടങ്ങളിൽ ചിരിക്കുമ്പോഴും ഉറക്കെ ചിരിക്കുമ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്, ശബ്ദം താഴ്ത്തി ചിരിക്കൂ. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു പെൺകുട്ടി, ഇവൻ ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയോട് ശബ്ദം താഴ്ത്തി ചിരിക്കൂ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അതെന്താ, ഞാൻ പെൺകുട്ടി ആയതുകൊണ്ടാണോ? അപ്പം അത്തരം വിലക്കുകളൊന്നും ഇല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ.
1: താഴ്ത്തി ചിരിക്കൂ എന്നൊക്കെ പറയുന്ന ടൈമിൽ കുട്ടികൾ ചോദിക്കണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. അങ്ങനെയാണ് പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നുള്ള രീതിയാണ്. പക്ഷെ വിത്ത് എക്സ്പ്ലനേഷനോട് കൂടി ഇന്നത്തെ കുട്ടികൾ ചോദിക്കണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് തിരിച്ചു പറയാനൊന്നും ഇല്ല അല്ലേ. അപ്പൊ അത് അങ്ങനെയുള്ള രീതികൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്താ പറയാ, പെണ്ണാണ് ആണാണ് ആണുങ്ങൾക്ക് അങ്ങനെ രീതിയിൽ പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ള സ്കെയിലിംഗ് ഒക്കെ മാറ്റി നിർത്തുക എന്ന് ആഗ്രഹിക്കുകയാണ്.
2: ഒരുപാട് ഇടങ്ങളിലൊക്കെ തന്നെ നാം ഇപ്പോഴും കാണാറുണ്ട്, ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന. ഇപ്പൊ കാലഘട്ടം മാറി, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മനുഷ്യർക്കൊക്കെ വന്നു കഴിഞ്ഞു. ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഒരുപാട് ശ്രോതാക്കളൊക്കെ തന്നെ നമ്മോട് ഇവിടേക്ക് എഴുതി അയക്കാറുണ്ട്, മെസ്സേജുകൾ അയക്കാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളെല്ലാം തന്നെ നമ്മുടെ ഏറ്റവും ജീവനുള്ള, നമ്മുടെ ശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന സൗഹൃദങ്ങളാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ഒരു ഡേയും കൂടെയാണ്, ഡു ലഞ്ച് വിത്ത് യുവർ ഡോഗ് എ ഡേ. അപ്പം നമുക്ക് സമയം പോയി എന്ന് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ഹരി കണ്ണുകളിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഡോഗുമായിട്ട് ഒരു ലഞ്ച് പങ്കുവയ്ക്കാൻ, കാരണം നമ്മളൊന്ന് കഴിക്കുക ഒരുന്നുള്ള അവനും അവൾക്കോ കൊടുക്കുക, ആ ഒരു ഡേയും കൂടിയാണ് ഇന്നല്ലേ.
1: അതെ, തീർച്ചയായും. അപ്പൊ ഇന്നത്തെ ദിവസത്തിൽ പെറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു ദിവസമാണ്. എല്ലാവരും എല്ലാ ടൈമിലും പെറ്റ് ലവേഴ്സിന് അങ്ങനെ രീതിയിൽ പോകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റേഡിയോ സാന്ദ്രത്തിൽ ഒരുപാട് പെറ്റ് ലവേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ അവർക്ക് ഒന്ന് ഓർക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്താണ്. ഒരുപാട് അപ്ഡേഷൻ നമ്മൾ ഇന്ന് പറഞ്ഞു. നമ്മുടെ സമയം 11:33 ആയിരിക്കുന്നു, ഏകദേശം ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസറിലേക്കൊക്കെ പോവാം അല്ലെ. ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചോദ്യം എന്തായിരുന്നു, ഒരു ഹസ്ബൻഡ് ഡാൻസ് ചെയ്താൽ എന്ത് പറയും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഒരു ക്ലൂ കൊടുത്തിരുന്നത്, 2025 ടൈം തൊട്ട് കുറച്ച് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റീൽ ബേസിലുള്ള ഡാൻസ് അല്ലെ. ഒരു ഒരു ഫുൾ സോങ് ആണ്. അപ്പൊ അതനുസരിച്ച് ഇങ്ങനെ ഒരാൾ നിന്ന് കളിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ ഒരു പേര് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഒരുപാട് പേര് തെറ്റായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ഷോ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ടുള്ളൊരു ആൻസർ ആണ്. അപ്പൊ അതല്ല ആൻസർ, നമ്മുടെ ഷിജി ചേച്ചി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട്, ഹസ്കി ഡാൻസ്. അപ്പൊ അത് നമ്മൾ റീലൊക്കെ ഭയങ്കരമായിട്ട് നിന്നിരുന്നൊരു, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശ്രീജി ചേച്ചി കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ രാജൻ ചേച്ചി ലാസ്റ്റ് പറയാണ് ഹബ്ബി ഡാൻസ്, അറിയില്ല തോറ്റുപോയി എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ബാബുരാജൻ സർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായും നമ്മളത് പ്ലേ ചെയ്യുന്നതായിരിക്കും. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് കവിത ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് മൂന്ന് പേർക്കും, കവിത കടപ്പാക്കടയിൽ നിന്നാണ്. തണുത്ത പുലരിയിൽ ശ്രോതാക്കളുടെ ബുദ്ധിയെ ഒന്ന് ഉണർത്തുന്ന ചോദ്യമാണല്ലോ ആതിര കുട്ടിയുടെ വരവ്. അതായത് അങ്ങനെ ഒരു ചോദ്യമാണ് എനിക്ക് വരുന്നത്. സൂപ്പറാണ്, രജനിയും സുഖമായിരിക്കുന്നോ എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. കുസൃതി ചോദ്യത്തിന് ഉത്തരം ബാൻഡ് ഡാൻസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും പങ്കെടുക്കുന്നത്, ഈ ഒരു കുസൃതി ചോദ്യങ്ങളിൽ പങ്കെടുക്കുന്നത് രസകരമുള്ളൊരു കാര്യമാണ് എന്ന രീതിയിൽ കവിത ചേച്ചി പറയുന്നുണ്ട്.
2: കവിത ലാസ്റ്റാണ് മെസ്സേജ് അയച്ചത്, എനിക്ക് തിരക്കിലായിരിക്കും.
1: അപ്പൊ എന്തായാലും കവിത ചേച്ചി നല്ലൊരു ദിവസം നേരെയാണ്. കുസൃതി ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ട്, ഹസ്കി ഡാൻസ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിലോ അല്ലെങ്കിൽ തമാശ നിറഞ്ഞ നിമിഷങ്ങളിൽ, ഇന്ന് ഫാമിലി ഡേ അല്ലേ, അപ്പൊ ഇന്ന ഒരു ഫണ്ണൊക്കെ നടത്തുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചോദ്യം ഒന്നിട്ട് കഴിഞ്ഞാൽ ഷൈൻ ആവാ അല്ലേ. നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നതാണ്, ഞാനും നമ്മുടെ ശ്രീലക്ഷ്മി ആർ ജെ ശ്രീലക്ഷ്മി ഒക്കെ ഇരിക്കുമ്പോൾ പറയാണ് ജെണ്ട് ഹാരം ഇതൊക്കെ ഇന്ന വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. നമ്മുടെ സനോജ് അയച്ചിരിക്കുന്ന മെസ്സേജ് എന്നെ തോൽപ്പിച്ച് അടങ്ങുമല്ലേ എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ സനോജിന് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടില്ല. അതെ, അപ്പൊ ഇന്ന് സനോജിനെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ലൈവിൽ.
2: അപ്പൊ സനോജ് ഒരു സ്പെഷ്യൽ, സനോജ് പരാജയപ്പെട്ടപ്പോഴേ ഇവിടെ ഒരു ചിരി.
1: അത് സാധാരണ നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും ആദ്യം ആൻസർ പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സനോജ് അടുത്ത ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. അപ്പൊ സനോജിന് ഇന്ന് പരാജയപ്പെട്ടതിൽ എനിക്ക് ചെറിയൊരു സന്തോഷമുണ്ട്, വിത്ത് ഒരു നിരാശയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത മെസ്സേജ് ഇതാണ്, കുടുംബം അമ്മയും അമ്മയും കുറിച്ച് കേട്ടപ്പോൾ ഉത്തരം കിട്ടാത്ത വിഷമം മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കുടുംബം ഒരു പൂന്തോട്ടമാണെങ്കിൽ അതിലേറ്റവും സുഗന്ധമുള്ള പുഷ്പമാണ് അമ്മ എന്ന രീതിയിൽ അദ്ദേഹം നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സനോജ്, നമ്മുടെ അപ്ഡേഷനുസരിച്ചും നമ്മൾ പറയുന്ന സബ്ജക്റ്റിനനുസരിച്ചും ഒരു റിപ്ലൈ തരുന്നതിന്. അപ്പൊ നല്ലൊരു ഒരു വാക്യം കൂടിയാണ് എന്ന് നമ്മളും ചേർക്കാം. രണ്ടു പേർക്കും നല്ല നന്ദി രേഖപ്പെടുത്തുന്ന അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ പ്രീത ടീച്ചറിന്റെ മെസ്സേജാണ്, ഫ്ലവേഴ്സ് ടു യു ബോത്ത് ലവ് ടു ഹരി എന്ന രീതിയിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് പ്രീത മിസ്, നല്ല ദിവസം നേരുന്നു.
2: ടീച്ചർ കേട്ടിരുന്നിട്ട് അവസാനമാണ് മെസ്സേജ്.
1: അതെ, നമുക്ക് സമയം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ മെസ്സേജ് വായിക്കുന്നത്. ലീലാമണി ചേച്ചി അയച്ചിരിക്കുന്നു, ഹായ് പ്രിയപ്പെട്ട രജനിക്കുട്ടി, ആതിര ടെക് ആരാണെന്ന് കേട്ടില്ല, ഹരിപ്രസാദ് കേട്ടിരിക്കുന്നത്.
2: ലീലാമണി ചേച്ചി പാട്ടൊന്നും ചോദിച്ചിട്ടുണ്ട്,
1: നമ്മൾ അതെല്ലാം പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴാണ് ഫോൺ എടുത്തത്, അമ്പലത്തിൽ പാരായണമായിരുന്നു, ഇടവേളയിലാണ് കയറിയത്. ഇന്ന് ഒന്നാം തീയതി അല്ലേ, അമ്പലത്തിലൊക്കെ പോയി വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊരു മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ട്. ബാബുരാജൻ സർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും നല്ലൊരു ദിവസം നേരമാണ്. നമ്മുടെ കലചേച്ചി ഒരുപാട് ആൻസേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു, കരകാട്ടം മയിലാട്ടം, പക്ഷെ തെറ്റിപ്പോയിട്ടുണ്ട്. അടുത്ത തവണ എന്തായാലും ട്രൈ ചെയ്ത് വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.
2: ഇന്നത്തെ കുസൃതി ചോദ്യം ഭയങ്കര രസകരമായിട്ടായിരുന്നു, അപ്പൊ നമുക്ക് കിട്ടിയ ആൻസേഴ്സും ഭയങ്കര രസമായിരുന്നു.
1: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്, ചെണ്ട് ഹാരം ഇതൊക്കെ എനിക്ക് നൽകി എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കരുത് എന്ന് കൂടി പറയാണ്. അപ്പൊ ഇന്നത്തെ സമയം 11:37 ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടോട് കൂടി ഇന്നത്തെ ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
2: ഞാൻ രജനി ഗിരീഷ്,
1: നമ്മളോടൊപ്പം ഹരിപ്രസാദ് ആയിരുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089493959 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന ഗുവേര.

0: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോ സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: അപ്പോ സാറെ, ഇപ്പോ ടിപ്പറിനെ കുറിച്ചും ലോറിയെ കുറിച്ചും അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നിരിക്കട്ടെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ എന്തായാലും അതിനകത്ത് കയറുമല്ലോ. അവർക്ക് അപകടം ഉണ്ടായാൽ എന്തെല്ലാം നഷ്ടപരിഹാരങ്ങളാണ് കിട്ടുന്നത്? അവർക്ക് അങ്ങനെ ഒരു നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടോ?
1: തീർച്ചയായിട്ടും പാസഞ്ചേഴ്സ് ഓട്ടോറിക്ഷയിൽ ഫെയർ കൊടുത്ത്, കാശ് കൊടുത്ത്, യാത്രക്കൂലി കൊടുത്ത് യാത്ര ചെയ്യുന്നവരാണ് പാസഞ്ചേഴ്സ് കിട്ടും. ഓട്ടോറിക്ഷ സംബന്ധിച്ചുള്ള സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് 3 പേർക്കും, കാറിലാണെങ്കിൽ ടാക്സിയിൽ 4 പേർക്കും അല്ലെ 5 പേർക്കും കിട്ടും. അത് കപ്പാസിറ്റി അനുസരിച്ചിട്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും ഉണ്ടാകുന്ന വെച്ചാൽ ഇപ്പോൾ ഓട്ടോറിക്ഷയിലൊക്കെ ഓവർലോഡ് ചെയ്യും. ഇപ്പം പാസഞ്ചർ കപ്പാസിറ്റി 3 പേർക്കാണെങ്കിൽ 3 പേർക്കേ പ്രീമിയം അടയ്ക്കാറുള്ളൂ. 4 പേർക്ക് അപകടം ഉണ്ടായാൽ അല്ലെ 5 പേർക്ക് അപകടം ഉണ്ടായാൽ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചുള്ള അതിൽ ആദ്യത്തെ 3 പേർക്കേ കൊടുക്കത്തുള്ളൂ. ആരുടെയാണ് ക്ലെയിം വരുന്നത് ആ 3 പേർക്കേ കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ 5 പേരും ഒരുമിച്ച് ക്ലെയിം വരികയാണെങ്കിൽ കോടതി പറയുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും വലിയ ക്ലെയിമുകൾ കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനിയോട് പറയും. ഇൻഷുറൻസ് കമ്പനിയുടെ ബാധ്യത അതിൽ എത്ര പേരാണ് നിയമാനുസൃതം യാത്ര ചെയ്യാൻ പറ്റുന്നത് അത്രയും പേർക്ക് മാത്രമേ കവറേജ് കൊടുക്കുന്നുള്ളൂ. കാരണം അത്രയും പേർക്ക് മാത്രമേ പ്രീമിയം വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ ഓവർലോഡഡ് പാസഞ്ചറിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർലോഡ് പാസഞ്ചേഴ്സ് എല്ലാവർക്കും അപകടം പറ്റിയാണെങ്കിൽ അതിലെ കപ്പാസിറ്റി അനുസരിച്ച് പെർമിറ്റ് അനുസരിച്ച് എത്ര പേർക്കാണ് നിയമാനുസൃതം യാത്ര ചെയ്യാൻ പറ്റുന്നത് അത്രയും പേർക്ക് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളവരുടെ കോമ്പൻസേഷൻ ഓണർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഓണർ അല്ല, നമ്മൾ ഓവർലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്കുകൾ അങ്ങനെയൊക്കെയാണ്. ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കോമ്പൻസേഷൻ കിട്ടത്തില്ല.
0: നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ യാത്രക്കാർ കൂടെ യാത്ര ചെയ്യുന്ന, ഒരു വണ്ടിയിൽ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അടുത്ത എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം ലോറിയായാലും ബസ്സായാലും ഒക്കെയുള്ള ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഡ്രൈവർമാർക്ക് അപകടം ഉണ്ടായാൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുമോ?
1: തീർച്ചയായിട്ടും കിട്ടും. കാരണം അത് പബ്ലിക് സർവീസ് വെഹിക്കിൾ അല്ലേ, ഗുഡ്സ് വെഹിക്കിൾ അല്ലേ, പാസഞ്ചർ വെഹിക്കിൾ. ഡ്രൈവർ കമ്പൽസറി ആയിട്ടും കവർ ചെയ്യും. തേർഡ് പാർട്ടിക്ക് പ്രീമിയം അടയ്ക്കുന്നത് പോലെ പെയ്ഡ് ഡ്രൈവർക്കും അതിൽ

0: ഇൻഷുറൻസ് കമ്പനിയെ ഇത് കൂടാതെ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ടും പ്രകാരം പറയുന്നുണ്ട്. കാരണം അവരാ വാഹനത്തിൽ വെറുതെ യാത്ര ചെയ്തുകൊണ്ടല്ല അവർക്ക് അപകടമുണ്ടാകുന്നത്, അവർ ഓണറുടെ എംപ്ലോയി എന്നുള്ള നിലയിൽ ജോലി ചെയ്യുകയാണ്. അപ്പം എംപ്ലോയറുടെ തൊഴിലാളി എന്നുള്ള നിലയിൽ ജോലി ചെയ്യുമ്പം ഉണ്ടാകുന്ന അപകടത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് പറയുന്നുണ്ട്.
1: സാർ ഇപ്പോൾ പറഞ്ഞു ഈ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് എന്ന് പറഞ്ഞു, അപ്പോൾ എന്താണ് ഈ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ?
0: എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് എന്നുള്ള ഒരു വിഭിന്നമായ വേറൊരു ആക്ടാണ്. അത് ജനറലായിട്ട് എല്ലാ എംപ്ലോയീസിനെയും ബാധിക്കുന്നതാണ്. ഒരു വ്യക്തി ഒരു ഓണറുടെ മുതലാളിയുടെ എംപ്ലോയറുടെ എംപ്ലോയി ആയിട്ട് വർക്കറായിട്ട് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുമ്പോൾ, ഫാക്ടറി പ്രധാനമായിട്ടും ജോലി ചെയ്യുമ്പോൾ, ആ ജോലി സമയത്തിനിടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കിട്ടാൻ അർഹതയുണ്ട്. അവിടെ രണ്ട് കണ്ടീഷൻസാണ്. ഒന്ന്, ഹീ മസ്റ്റ് ബി ആൻ എംപ്ലോയി. രണ്ട്, ദി ആക്സിഡൻ്റ് മസ്റ്റ് ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ബസ്സിലെ ഡ്രൈവറെ സംബന്ധിച്ചോളം ഈ രണ്ട് കണ്ടീഷൻസും പാലിക്കുന്നുണ്ട്. ഒന്നയാൾ എംപ്ലോയി ആണ്, ഒന്നയാൾ ജോലി സമയത്താണ് ആക്സിഡൻറ്റ് പറ്റുന്നത്. അങ്ങനെയുള്ളവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് പറയുന്നുണ്ട്. അത് വാഹനത്തിന് വേണ്ടിയല്ല, എല്ലാ ഫാക്ടറിയിലും എല്ലാ തൊഴിലിടങ്ങളിലും എല്ലാ പ്രൊഡക്ഷൻ നടക്കുന്ന കമ്പനികളിലും തൊഴിലാളികൾക്ക്, എംപ്ലോയീസിന്, വർക്ക്മാൻ കാറ്റഗറിയിലുള്ളവർക്ക് ആക്സിഡൻറ്റ് ജോലി സമയത്ത് ഉണ്ടായാൽ അവർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചിട്ട് കോമ്പൻസേഷൻ കൊടുക്കണം. നമ്മുടെ മോട്ടോർ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ ഇന്നത്തെ സബ്ജക്ട് മോട്ടോർ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ, ഈ ഓണർ അല്ല ഐ മീൻ ഡ്രൈവർ അപകടം പറ്റുന്നത് എപ്പോഴാണ്? ഓണറുടെ തൊഴിലാളിയായി ജോലി ചെയ്യുമ്പോഴാണ് ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം തൊഴിലാളിയായിരുന്നല്ലോ, അദ്ദേഹം ജോലി സമയത്താണല്ലോ അപകടം ഉണ്ടായത്, അദ്ദേഹത്തിന് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചിട്ട് കോമ്പൻസേഷൻ കിട്ടും.
1: സാർ ഇപ്പോൾ ഞാൻ പറയാം, ഇൻഷുറൻസ് പോളിസി ഇല്ലാത്തൊരു വാഹനം അപകടത്തിൽ പെട്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടി നമ്മൾ എവിടെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ആരിൽ നിന്ന് നമ്മൾ അത് ഈടാക്കും?
0: അതിന് യാതൊരു സംശയമില്ല, വാഹനത്തിന് ഇൻഷുറൻസ് പോളിസി ഇല്ലെങ്കിൽ ഓണർക്ക് തന്നെയാണ് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ബാധ്യത. അതുകൊണ്ടാണ് പറഞ്ഞത് വാഹനം ഓടിക്കുന്നെങ്കിൽ ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കണം. ഇൻഷുറൻസ് പോളിസി ഇല്ലെങ്കിൽ നോ ഡൗട്ട് ഓണർ കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. ഓണർ നല്ലവനാണോ മോശക്കാരനാണോ, കാശുള്ള ആളാണോ കാശില്ലാത്ത ആളാണോ, ഒന്നും ഇവിടെ പ്രശ്നമല്ല. കാരണം നിയമം കൂടെ നിൽക്കുന്ന ആരുടെ കൂടെയാണ്? വിക്റ്റിമിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇഞ്ചുറി കേസിൽ അയാൾക്ക് പരിക്ക് പറ്റി, ഡെത്ത് കേസിൽ അയാളുടെ കുടുംബത്തിന് അതാണ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇൻഷുറൻസ് ഇല്ല, ഓണറിൻ്റെ നിന്ന് നഷ്ടപരിഹാരം കിട്ടണം എന്ന് നിയമം പറയുന്നുണ്ട്. ഓണർക്ക് യാതൊരു ലീനിയൻസും കിട്ടത്തില്ല. എത്രയാണോ നിയമപ്രകാരം കോമ്പൻസേഷൻ കൊടുക്കുന്നത്, ഇൻഷുറൻസ് കമ്പനി എത്ര കൊടുക്കേണ്ടത്, അത്രയും രൂപ തന്നെ ഓണർക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് വി ഷുഡ് ബി വെരി വെരി കോഷ്യസ്. ഇൻഷുറൻസ് പോളിസി ഇല്ല വണ്ടി ഓടിക്കരുത്. ഇൻഷുറൻസ് പോളിസിയെ സംബന്ധിച്ചുള്ള ആ പോളിസി എക്സ്പയർ ആവുന്ന കാലാവധി നമ്മൾ ഡേറ്റ് നേരത്തെ അറിഞ്ഞു വച്ചിരിക്കണം. ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലും ഇല്ലാതെ ഇൻഷുറൻസ് പോളിസി റിന്യൂ ചെയ്തിരിക്കണം. കഷ്ടകാലമാണെങ്കിൽ നമ്മുടെ ആ സ്വത്തിനെയും ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പോലും നിയമത്തിന് അർഹതയുണ്ട്. പല കേസുകളിലും എനിക്കറിയാം, ഇൻഷുറൻസ് പോളിസി ഇല്ലാതെ വാഹനം ഓടിച്ച് കോമ്പൻസേഷൻ കൊടുത്ത കേസിൽ ഓണറുടെ സ്വത്ത് അറ്റാച്ച് ചെയ്യാൻ, റവന്യൂ റിക്കവറി പ്രകാരം അറ്റാച്ച് ചെയ്യാനായിട്ട് നടപടികൾ നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടന്നു വരുന്നു.
1: അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് പോളിസി ഉള്ള ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോളിസി ഉണ്ടെങ്കിൽ പോലും ഈ കമ്പനിക്ക്, ഇൻഷുറൻസ് കമ്പനിക്ക് അവരുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ?
0: ചില സാഹചര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പറയുന്നത് പോളിസി എടുത്തു വെക്കുന്നത് ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കാൻ വേണ്ടിയാ. പക്ഷെ പോളിസി ഉണ്ടായാലും ഇൻഷുറൻസ് കമ്പനി പറയും പോളിസി ഉണ്ട്, പക്ഷെ ഞങ്ങൾ ക്ലെയിം കൊടുക്കൂല, നഷ്ടം നിർത്തത്തില്ല. കാരണം എല്ലാ ഇൻഷുറൻസ് പോളിസിയിലും പറയുന്നുണ്ട് വണ്ടി വാഹനം ഓടിക്കുന്ന ആരാണ്? വാഹനം ഓടിക്കേണ്ടത് നിയമാനുസൃത ലൈസൻസ് കിട്ടിയുള്ള ഒരാളാണ്. നിയമാനുസൃത ലൈസൻസ് കിട്ടാത്ത ഒരാൾ, ഇല്ലാത്ത ഒരാളാണ് വാഹനം ഓടിച്ച് ആ വാഹനം അപകടത്തിൽ പെട്ടാൽ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടപരിഹാരം തരാൻ ബാധ്യതയില്ല. ഒന്നുകൂടി പറയാം, ഇഫ് ദ വെഹിക്കിൾ ഈസ് ഡ്രിവൺ ബൈ ആൻ അൺലൈസൻസ്ഡ് ഡ്രൈവർ, ലൈസൻസ് ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് വാഹനം ഓടിച്ചെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇൻഷുറൻസ് കമ്പനി വാഹനം ഇൻഷുറൻസ് ഉണ്ടെന്ന് വെച്ചാൽ വാഹനം അലക്ഷ്യമായിട്ട് ഓടിക്കാവുന്നോ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ആരെയും കൊണ്ട് ഓടിക്കാവുന്നല്ല പറയുന്നത്. എല്ലാ പോളിസിയിലും ഫണ്ടമെന്റൽ കണ്ടീഷൻസ് ഓഫ് പോളിസി ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, ദി വെഹിക്കിൾ ഷാൽ ബി ഡ്രിവൺ ബൈ എ ക്വാളിഫൈഡ് ഡ്യൂലി ലൈസൻസ് ഡ്രൈവർ. അപ്പോൾ ഡ്യൂലി ലൈസൻസ്ഡ് അല്ലാത്ത ഒരു ഡ്രൈവറാണ് വണ്ടി ഓടിച്ചെങ്കിൽ, അത് ഓണറായാലും പെയ്ഡ് ഡ്രൈവറായാലും, ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കത്തില്ല പോളിസി ഉണ്ടെങ്കിൽ പോലും. അതേപോലെ പിന്നെ രണ്ട് സാഹചര്യമുണ്ട്. പ്രധാനപ്പെട്ടത് ലൈസൻസ് ഇല്ല വണ്ടി ഓടിച്ചാൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കില്ല, പകരം ഓണർ കൊടുക്കണം. പിന്നെ ഒരു കേസ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഗുഡ്സ് വെഹിക്കിളുണ്ട്, പാസഞ്ചർ വെഹിക്കിളുണ്ട്, ഇത് രണ്ടും പുതു നിരത്തിലോടുന്ന പുതു വാഹനങ്ങളാണ്. ഈ വാഹനത്തിന് പെർമിറ്റ് ഉണ്ടായിരിക്കണം? വേണ്ടേ, പ്രൈവറ്റ് വെഹിക്കിളിൽ പോലല്ല, പെർമിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ഫിറ്റ്നസ് വേണം, വണ്ടിക്ക് ഫിറ്റ്നസ് വേണം, പ്രത്യേകിച്ചും ഗുഡ്സ് വെഹിക്കിളിനെ സംബന്ധിച്ചോളം പാസഞ്ചർ വെഹിക്കിളിന് ഫിറ്റ്നസ് വേണം. അപ്പം അപകടം നടക്കുന്ന സമയത്ത് ആ വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ലാതിരിക്കുകയോ വാലിഡ് പെർമിറ്റ് ഇല്ലാതിരുന്നാലും ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ പോലും ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ലെന്ന് വാദമുഖം ഉന്നയിക്കാവുന്നതും അത് നിയമം അംഗീകരിക്കുന്നതുമാണ്.

0: അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിക്ക് അവരുടെ കോമ്പൻസേഷൻ നഷ്ടമാവില്ലേ?
1: ശരിക്കും പറഞ്ഞാൽ നിയമപ്രകാരം പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കിട്ടത്തില്ല, ഇൻഷുറൻസ് കമ്പനിയുടേത്. കാരണം ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ ഫിറ്റ്നസ് ഇല്ല, ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ പെർമിറ്റ് ഇല്ല. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയും ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥല്ല, കാരണം ഞങ്ങൾ പറഞ്ഞ പോലെ അല്ല ഈ വാഹനം ഓടിക്കുന്നത്, അന്യായമായിട്ടാണ് വണ്ടി ഓടി, ഇല്ലീഗലായിട്ടാണ് വണ്ടി ഓടിച്ചത്, ഇൻഷുറൻസ് കമ്പനി കൊടുക്കില്ലെന്ന് പറയാം. ഇൻഷുറൻസ് കമ്പനി അങ്ങനെ കൊടുക്കില്ലെന്ന് പറയുകയും ആ പോളിസിയിൽ അങ്ങനെ കണ്ടീഷൻ ഉണ്ടായിട്ട് കോടതി അംഗീകരിച്ചേ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം പൂവർ ഇന്നസെന്റ് ഒന്നും അറിഞ്ഞിടാത്ത നിരപരാധികളായ വിക്റ്റിംസ് എന്ത് പറ്റും, അവർക്ക് കോമ്പൻസേഷൻ കിട്ടണ്ടേ? ഓണറുടെ നിന്ന് കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കുന്നത് എളുപ്പമല്ല, അതിന് പല നടപടികളുണ്ട്, ചിലപ്പോൾ കിട്ടുന്നിരിക്കത്തില്ല. അതുകൊണ്ട് നിയമം പറയുന്നത് പാവപ്പെട്ട ഇന്നസെന്റായ വിക്റ്റിംസ് സഹ അതുകൊണ്ട് അവർ നഷ്ടപ്പെടണ്ട, കഷ്ടപ്പെടണ്ട, കിട്ടാതിരിക്കണ്ട. ഇൻഷുറൻസ് പോളിസി ഉണ്ടല്ലോ, ഇൻഷുറൻസ് കമ്പനി ആദ്യം കോമ്പൻസേഷൻ കൊടുക്കൂ, അതിനുശേഷം ആ കോമ്പൻസേഷൻ ഓണറുടെ നിന്ന് റിക്കവർ ചെയ്യാൻ പറയും. ഒന്നുകൂടെ പറയാം, ഒരു കോമ്പൻസേഷൻ കേസിൽ ഇൻഷുറൻസ് കമ്പനി ഈ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുകയും കോടതിക്ക് ശരിയാണെന്ന് തോന്നിയാൽ കോടതി അംഗീകരിക്കേ പറ്റൂ. ഇൻഷുറൻസ് ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ് വണ്ടി ഓടിച്ചത്, പക്ഷേ കോമ്പൻസേഷന്റെ ഇത്ര ഈ കേസ് വിധിക്കുന്ന തുക തൽക്കാലം ഇൻഷുറൻസ് കമ്പനി കൊടുക്കൂ, കൊടുത്തതിന് ശേഷം മറ്റൊരു പ്രൊസീഡിങ്സിലൂടെ RR പ്രൊസീഡിങ്സിലൂടെ അല്ലാതെയോ ഇൻഷുറൻസ് കമ്പനി ഓണറുടെ എന്ന് തിരികെ ചോദിക്കാം. കാരണം നിങ്ങൾ വാഹനം ഓടിച്ചത് ലൈസൻസ് ഇല്ലാത്ത ഓണർ ആളിനെ വെച്ചിട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനല്ലായിരുന്നു, പക്ഷെ കോടതി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നു, ആ പൈസ നിങ്ങൾ തരണമെന്ന് പറഞ്ഞ് കമ്പനിക്ക് പിന്നീട് റിക്കവറി പ്രൊസീഡിങ്സ് ഓണർക്കെതിരായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ചോദ്യമാണ്, അതായത് ഇൻഷുറൻസ് വയലേഷൻസ് പോളിസി കണ്ടീഷൻ എന്നാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ലൈസൻസ് ഇല്ലാതെ വരുന്നത്, പെർമിറ്റ് ഇല്ലാതെ വരുന്നത്, ഫിറ്റ്നസ് ഇല്ലാതെ വരുന്നതൊക്കെ വയലേഷൻസ് ഓഫ് പോളിസി കണ്ടീഷൻ. അപ്പോൾ ഇൻ കേസ് ഓഫ് വയലേഷൻസ് ഓഫ് പോളിസി കണ്ടീഷൻ കമ്പനിക്ക് ലയബിലിറ്റി ഇല്ല. ഈവൻ ദെൻ കോർട്ട് ക്യാൻ ഡയറക്ട് ഇൻഷുറൻസ് കമ്പനി ടു പേ ഫസ്റ്റ് ആൻഡ് ദെൻ റിക്കവർ ഫ്രം ദി ഓണർ കൺസേൺഡ്.
0: സംബന്ധമായ സംശയങ്ങൾക്ക് ശ്രോതാക്കൾക്ക് 8848555785 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഒക്കെ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ RJ ശ്രീലക്ഷ്മി. ഇന്ന് May 15 അന്താരാഷ്ട്ര കുടുംബദിനം. കുടുംബം എന്ന സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകത്തിന്റെ മഹത്വത്തെ അംഗീകരിക്കുകയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഒരുമയും വർദ്ധിപ്പിക്കുകയുമാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. May 1993 ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയത്തിലൂടെ May 15 അന്താരാഷ്ട്ര കുടുംബദിനമായി പ്രഖ്യാപിച്ചു. 1994 ആദ്യമായി ഈ ദിനം ആചരിച്ചത്. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ ആചരണത്തിന്റെ പ്രമേയം. അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും ആരോഗ്യകരമായ കുട്ടികളുടെ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി സംയോജിതവും കുടുംബാധിഷ്ഠിതവുമായ നയങ്ങളിൽ ശക്തമായ നിക്ഷേപം നടത്തണമെന്ന് ഇത് ആവശ്യപ്പെടുന്നു. കുടുംബമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കരുത്ത്. ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനം ശക്തമായ കുടുംബ ബന്ധങ്ങളിലാണ്. മാറ്റിവെക്കാം കുറച്ച് സമയം സ്വന്തം കുടുംബത്തിനായി. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.
3: Feel the music with Radio Sandhvanam 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ June 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളും സജീവമാണ്. UDF നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, മുതിർന്ന നേതാക്കളായ PJ ജോസഫ്, അടൂർ പ്രകാശ് എന്നിവരെയും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെയും സന്ദർശിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വർധന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ എണ്ണക്കമ്പനികൾ വർദ്ധിപ്പിച്ചു. ആഗോളതലത്തിൽ ഇന്ധനവില കുതി 99.63 രൂപയുമായി. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 14 മുൻപ് അഡ്മിറ്റ് കാർഡ് ലഭ്യമാക്കും. നിലവിലുള്ള OMR അധിഷ്ഠിത രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു.
3: ഫീസ് സ്റ്റുഡന്റ് കോ റിട്ടേൺ കരേഗേ ഓർ ജോ ആഗേ വാല പരീക്ഷ ഹോഗാ ഉസ്കി സീറോ ഫീസ് ഹോഗാ ജോ 2 സേ 5 എക്സാമിനേഷൻ ടൈം ഥാ ഉസ്കോ ധ്യാൻ മേ രഖതേ NTA നേ തുരന്ത് ഏക് നിഷ്പത്തി ക്യാ ഹൈ കി ഉസ്കോ ഓർ 15 മിനിറ്റ് ബഢായേ 2 സേ ശുരു ഹോഗാ 5-15 തക് യേ പരീക്ഷ കി സമയ ബഢായാ ജായേഗാ ഇസ് ബാർ കി അഡ്മിറ്റ് കാർഡ് 14 ജൂൺ തക് സഭീ കോ പഹുഞ്ച് ജായേഗാ.
2: നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. ഇന്നലെ രാജ്യത്തെ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കുകയും ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും SSLC പരീക്ഷാഫലം ലഭ്യമാകും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ലൈ അതിൽ എയർലൈൻസാണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം ഇന്നലെ കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ലൈ അദീൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു.
2: ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42nd വാർഷിക ബിരുദദാനവും 9th ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും നാളെ നടക്കും. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. സംസ്ഥാനത്ത് ഗർഭാശയകളെ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ തുടരും. എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രതിരോധ കുത്തിവയ്പ് ലഭ്യമാണ്. 14-15 വയസ്സിനുമിടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. February 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കായുള്ള ദേശീയ ദിനം ഇന്ന്. ഭൂമിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യ ജന്തുജാലങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് മാസത്തിലെ 3rd വെള്ളിയാഴ്ച ദിനാചരണം സംഘടിപ്പിക്കുന്നത്. വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ജീവിവർഗങ്ങളെക്കുറിച്ചും അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. ഇടുക്കിയിൽ അവധിക്കാലം ആഘോഷമാക്കാൻ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജനവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കത്തി നിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. മലയോരത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആൻഡ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്ങൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർ പുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
2: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് ചികിത്സയിലുള്ളത്. രോഗ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നിലവിൽ 9 വയസ്സുള്ള കുട്ടിയും ചികിത്സയിലുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. ഗതാഗത സംവിധാനങ്ങളും തടസ്സപ്പെട്ടു. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷം. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 176 പോയിന്റ് നേട്ടത്തിൽ 75,575 നിഫ്റ്റി 62 പോയിന്റ് ഉയർന്ന് 23,752 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,640 രൂപ കുറഞ്ഞ് 117,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. തിരുവനന്തപുരം കല്ലമ്പലം കടമ്പാട്ട് കോണത്ത് KSRTC ബസ് കണ്ടെയ്നറിന് പിന്നിലിടിച്ച് 10 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കണ്ടെയ്നർ ലോറിക്ക് പിന്നിലാണ് അതേ ദിശയിൽ വന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് തെന്നിമാറി ഇടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. ഇന്ന് May 15 അന്താരാഷ്ട്ര കുടുംബദിനം. കുടുംബം എന്ന സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകത്തിന്റെ മഹത്വത്തെ അംഗീകരിക്കുകയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഒരുമയും വർദ്ധിപ്പിക്കുകയുമാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. May 1993 ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയത്തിലൂടെ May 15 അന്താരാഷ്ട്ര കുടുംബദിനമായി പ്രഖ്യാപിച്ചു. 1994 ആദ്യമായി ഈ ദിനം ആചരിച്ചത്. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ ആചരണത്തിന്റെ പ്രമേയം. അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും ആരോഗ്യകരമായ കുട്ടികളുടെ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി സംയോജിതവും കുടുംബാധിഷ്ഠിതവുമായ നയങ്ങളിൽ ശക്തമായ നിക്ഷേപം നടത്തണമെന്ന് ഇത് ആവശ്യപ്പെടുന്നു. കുടുംബമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കരുത്ത്. ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനം ശക്തമായ കുടുംബ ബന്ധങ്ങളിലാണ്. മാറ്റിവെക്കാം കുറച്ച് സമയം സ്വന്തം കുടുംബത്തിനായി. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച്. എണ്ണ കമ്പനികൾ CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് UAE എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന UDF നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാരീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക.
2: नई परीक्षा की तिथि घोषणा किया है. 21 जून को री एग्जामिनेशन की डेट घोषणा की है. हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनकी परिश्रम के प्रति संवेदनशीलता सरकार की सदैव है.
0: പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി NTA നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യ ും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാഖ്ഷിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണ്ണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി DGFT നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം, കൈറ്റ് മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 417,000 വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 പോയിന്റ് ഉയർന്ന് 75,684, നിഫ്റ്റി 91 പോയിന്റ് നേട്ടത്തിൽ 23,781 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,640 രൂപ താഴ്ന്ന് 117,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. US സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600+ ഡ്രോണുകളും 50+ മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. സി എൻ ജി വിലയിലും 2 രൂപയുടെ വർധന. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. ഇന്ന് May 15 അന്താരാഷ്ട്ര കുടുംബദിനം. കുടുംബം എന്ന സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകത്തിന്റെ മഹത്വത്തെ അംഗീകരിക്കുകയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഒരുമയും വർദ്ധിപ്പിക്കുകയുമാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ആയിരത്തി തൊള്ളായിരത്തി 1993 ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയത്തിലൂടെ May 15 അന്താരാഷ്ട്ര കുടുംബദിനമായി പ്രഖ്യാപിച്ചു. 1994 ആദ്യമായി ഈ ദിനം ആചരിച്ചത്. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ ആചരണത്തിന്റെ പ്രമേയം. അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും ആരോഗ്യകരമായ കുട്ടികളുടെ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി സംയോജിതവും കുടുംബാധിഷ്ഠിതവുമായ നയങ്ങളിൽ ശക്തമായ നിക്ഷേപം നടത്തണമെന്ന് ഇത് ആവശ്യപ്പെടുന്നു. കുടുംബമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കരുത്ത്. ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനം ശക്തമായ കുടുംബ ബന്ധങ്ങളിലാണ്. മാറ്റിവെക്കാം കുറച്ച് സമയം സ്വന്തം കുടുംബത്തിനായി. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: You're listening an entertainment world. Radio Santhunam 90.4 FM. Stay tuned.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: Nada.
1: One last dance.
0: Work it up. Pade.
2: പെണ്ണിന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയാണ് തിരശീലയിലൂടെ എപ്പോഴും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുള്ളത്. ഇന്ന് ലോക നാടക ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത്. രംഗകലയെപ്പറ്റിയുള്ള സമഗ്രമായ അറിവുകൾ സമാഹരിക്കാൻ പറ്റിയ വേദിയാണ് ലോക നാടക ദിനം. സൃഷ്ടിപരമായ ദർശനങ്ങളുടെ പങ്കുവയ്ക്കൽ ഈ നാടക ദിനാഘോഷങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ്. സത്യത്തിൽ നടന സൗകുമാര്യങ്ങളുടെ പുതിയ വഴികളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് എന്നും ലോക നാടക ദിനത്തെ സജീവമാക്കുന്നത്. 1961 ജൂണിൽ ആദ്യം ഹെൽസിങ്കിയിലും പിന്നീട് വിയന്നയിലുമായി ലോക നാടകവേദിയുടെ 9th കൺവെൻഷൻ നടക്കുന്നു. അന്ന് നാടകവേദിയുടെ പ്രസിഡന്റായ RV കിവിമയുടെ നിർദ്ദേശമാണ് ലോക നാടക ദിനം എന്ന ആശയമായി മാറിയത്. അങ്ങനെ എല്ലാ വർഷവും March 27 ലോക നാടക ദിനമായി ആചരിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ ലോക നാടക ദിനത്തിൽ നാടക പ്രസ്ഥാനങ്ങൾക്ക് കരുത്തേകുന്ന കൊല്ലം

0: കലാഗ്രാമം അച്ചാണി രവി സ്മാരക അമേച്ചൂർ നാടക മത്സരം എന്ന പേരിൽ നാടക മത്സരം നടത്തിയിരുന്നു. നാടകത്തിനും നാടക കലാകാരന്മാർക്കുമായി ലോകോത്തര നിലവാരത്തിൽ അച്ചാണി രവി എന്നറിയപ്പെടുന്ന ശ്രീ രവീന്ദ്രനാഥൻ നായർ കേരളത്തിന് പ്രത്യേകിച്ച് കൊല്ലത്തിന് നൽകിയ സോപാനത്തിൽ വെച്ചാണ് മത്സരം നടന്നത്. വവ്വാക്കായ് യവന ഡ്രാമ വിഷന്റെ പൊട്ടൻ എന്ന നാടകം, കുട്ടനാട് മാനസ വുമൺ തിയേറ്ററിന്റെ സഖറിയായുടെ മരണം, പാമ്പുവ തിരുവരങ്ങിന്റെ മേവാനി, കിഴക്കനേല കേളിയുടെ ചിരത ചിലതൊക്കെ മറന്നുപോയി തുടങ്ങിയ നാടകങ്ങളാണ് മത്സരിക്കാനായി എത്തിയത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവങ്ങളാണ് കലാഗ്രാമം ഒരുക്കാറുള്ളത്. നാടക ചർച്ചകൾ, സിംബോസിയങ്ങൾ, സംവാദങ്ങൾ, മുതിർന്ന കലാകാരന്മാരെയും കലാപ്രതിഭകളെയും ആദരിക്കൽ, അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായ വിതരണം, മെഡിക്കൽ ക്യാമ്പ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കലാഗ്രാമം നടത്താറുള്ളത്. കലാഗ്രാമം പ്രസിഡന്റായ ശ്രീ രവിവർമ്മ, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബ്രഷ്നേവ്, മറ്റ് നാടക പ്രവർത്തകരെല്ലാം നാടകത്തെക്കുറിച്ചും കലാഗ്രാമത്തെക്കുറിച്ചും ഒക്കെയുള്ള വിശേഷങ്ങൾ റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നു. കലാഗ്രാമത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റായ ബ്രഷ്നേവ് സാറിനോട് നമുക്ക് ഈ നാടക പരിപാടിയെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാം. സാർ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളൊക്കെ പറഞ്ഞു തരും. സാർ, ഏറ്റവും വലിയ പ്രൊഫഷണൽ നാടകങ്ങൾ കലാഗ്രാമമാണ് സംഘടിപ്പിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉത്സവ പറമ്പുകളിലും ഈ ഫൈനാൻസിന്റെ പരിപാടികളിലൊക്കെ നാടകങ്ങൾ വളരെ സജീവമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാടകം എന്ന് പറയുന്നത് തന്നെ ആയിരുന്നു നമ്മൾ ഉത്സവ പറമ്പുകളുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. ഒരു ഉത്സവം 10 ദിവസം നടക്കുകയെന്നുണ്ടെങ്കിൽ 8 ദിവസവും ചിലപ്പോൾ ആദ്യത്തെ പരിപാടിയായിട്ടും രണ്ടാമത്തെ പരിപാടിയായിട്ടും എല്ലാം വരുന്ന നാടകങ്ങളാണ്. അപ്പം ഫസ്റ്റ് പ്രോഗ്രാം, സെക്കൻഡ് പ്രോഗ്രാം, തേർഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞ നാടക വണ്ടികൾ ഇങ്ങനെ ചീറി പറഞ്ഞുകൊണ്ടിരിക്കും ഉത്സവ സീസണുകളിൽ. ഇപ്പോൾ അത് കാലക്രമേണ ഇങ്ങനെ കഥാപ്രസംഗം ഇങ്ങനെ ശോഷിച്ചു വന്നതുപോലെ, അല്ലെങ്കിൽ വേദികൾ കുറഞ്ഞു വന്നതുപോലെ, നാടകത്തിനും അത്തരം ഉത്സവ പറമ്പുകളിൽ നിന്ന് വേദികൾ കുറഞ്ഞു വരാൻ തുടങ്ങി. ഒരുപക്ഷെ നമ്മളെ ടി വി മാധ്യമങ്ങളിലൂടെ വരുന്ന എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളുടെയൊക്കെ ഒരു ആധിക്യവും അത് കാണാനുള്ള ചില വ്യക്തികളുടെ താല്പര്യങ്ങളും, പിന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പല പല രീതിയിൽ സംഘർഷാവസ്ഥയും, അതൊക്കെ കൊണ്ട് പലരും ഇപ്പം പുറത്തേക്ക് ഇറങ്ങാൻ പഠിക്കുന്നതും ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ നാടകം അവിടെ ഒരു അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ മാറിയിട്ട് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ, ഒരുപാട് സംഘടനകൾ നാടക ഉത്സവങ്ങൾ, നാടക മത്സരങ്ങൾ, പ്രൊഫഷണൽ നാടക മത്സരങ്ങൾ, പ്രൊഫഷണൽ നാടക ഉത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു. ഉത്സവ പറമ്പുകളിൽ നിന്ന് മാറി ഇപ്പോൾ ഇതുപോലെ കലാഗ്രാമം പോലുള്ള സംഘടനകളിലേക്ക് നാടക ഉത്സവങ്ങൾ എത്തി തുടങ്ങി. അപ്പോൾ നാടക ഉത്സവം സംഘടിപ്പിക്കുന്നു. പണ്ട് ഉത്സവ സമയത്ത് സീസണുകളിലാണ് നാടകം നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പം അങ്ങനെ സീസണില്ല. എല്ലാ വർഷവും ഒരു എല്ലാ വർഷത്തിൽ എല്ലാ മാസങ്ങളിലും ഏതെങ്കിലും ഒരു സംഘടന നാടക ഉത്സവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അണമാണിയായിട്ട് വലിയ പ്രശസ്തമായ ഒരു നാടക ഉത്സവമാണ് മാണിയായിട്ട്, നാടക മത്സരമാണ്. അവിടെ ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ വരുന്നതാണ്. പക്ഷെ അവിടെ 10 ദിവസമൊക്കെയാണ് നാടകങ്ങൾ നടക്കാറുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം പ്രൊഫഷണൽ നാടകങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാടക മത്സരമല്ല, നാടക പൂരം, നാടക ഉത്സവം നടത്തുന്നത് കൊല്ലം കലാഗ്രാമം തന്നെയാണ്. പക്ഷെ അത് ഈ നാടകങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടിയിട്ട് കേരളം എമ്പാടും ഇപ്പം ഇങ്ങനൊരു പ്രസ്ഥാനം ഒരു ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കലാഗ്രാമവും നാടകക്കാർക്കൊപ്പം നിൽക്കുന്നു, അവർക്ക് വേണ്ടി നിൽക്കുന്നു. 15 നാടകങ്ങൾ നടക്കുമ്പോൾ ഏകദേശം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും 1500 വയറുകൾ കഴിഞ്ഞു പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം.
0: ചാണി രവിയുടെ പേരിലാണ് ഇപ്രാവശ്യം നാടകോത്സവം നടക്കുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാം.
1: രവി സാറിനെ കുറിച്ച് ഇപ്പോൾ രഘുമലാളി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷനോ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇപ്പോൾ രഘുമലാളി എന്ന് പറയുമ്പോൾ കൊല്ലത്തുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക്, ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് വരെ അറിയാം. കാരണം കശുവണ്ടി വ്യവസായത്തെ എത്രമേൽ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ വളർത്തിയെടുത്തൊരു കശുവണ്ടി മേഖലയിൽ നിന്ന് വ്യക്തിയാണ്. അതിലുപരി നമുക്ക് അച്ചാണി എന്നൊരു സിനിമ സമ്മാനിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം അച്ചാണി രവി എന്ന് അറിയപ്പെട്ടത് തന്നെ. അപ്പോൾ കേരളത്തിൻ്റെ സിനിമാ മേഖലയിലും ഈ വ്യാവസായിക മേഖലയിലും ഒപ്പം നാടക പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഏഷ്യയിൽ തന്നെ ഒന്നാംകിട ഓഡിറ്റോറിയങ്ങളിൽ മികച്ച ഓഡിറ്റോറിയങ്ങളിൽ ഒന്ന് നിർമ്മിതമായിരിക്കുന്നത് കൊല്ലത്താണ്. അതിൻ്റെ പേരാണ് സോപാനം. പബ്ലിക് ലൈബ്രറിയും സോപാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്. അപ്പോൾ വളരെയധികം ടെക്നിക്കാലിറ്റി നിറഞ്ഞ ഒരു ഓഡിറ്റോറിയം ഇവിടെ സമ്മാനിച്ചത് ഒരുപക്ഷെ നൃത്തത്തിനും ഇതുപോലുള്ള നാടകങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും വലിയൊരു മനുഷ്യനാണ് രഘുമലാളി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വേർപിരിഞ്ഞു പോയി, ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതുവരെ കൊല്ലത്ത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്മരണാർത്ഥം ഒരു പരിപാടി നടന്നതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ കലാഗ്രാമത്തിൻ്റെ എല്ലാ വർഷത്തെയും നാടകോത്സവം നടക്കുന്നത് സോപാനം ആഡിറ്റോറിയത്തിലാണ്. എന്തുകൊണ്ടും കലാഗ്രാമത്തെ വളരെയധികം സ്നേഹിക്കുകയും ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്തൊരു ഒരു വ്യക്തി പ്രഭാവമായിരുന്നു രഘുമലാളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പരിപാടികൾക്ക് കലാഗ്രാമത്തിന് സോപാനം വിട്ടുകൊടുക്കുന്നതിനേക്കാളും വളരെ തുച്ഛമായ ഒരു വാടകയാണ് കലാഗ്രാമത്തിന് തരുന്നത്. എത്രയാണെന്ന് ഞാൻ പറയുന്നത്.

0: എങ്കിലും വളരെ തുച്ഛമായ തുകയ്ക്കാണ് മറ്റുള്ളവർ കൊടുക്കുന്നതിന്റെ എത്രയോ അഞ്ചോ ആറോ ഇരട്ടി കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ വേദി സോപാനം സമ്മാനിക്കുന്നത്. അത്രത്തോളം ഞങ്ങളോട് ചേർന്ന് നിന്നൊരു വ്യക്തിയാണ് രൂപമുതലാളി. അതുകൊണ്ട് കലാഗ്രാമം ആദ്യമായിട്ട് ഇവിടെ പ്രൊഫഷണൽ നാടകം മത്സരങ്ങളും നാടകോത്സവങ്ങളൊക്കെ നമ്മൾ നടത്തി വരാറുണ്ട്. ലോക നാടക ദിനത്തിന് നമ്മൾ എല്ലാ വർഷവും ഇവിടെ പരിപാടി നടത്തുന്നുണ്ട്. ഒന്നുകിൽ KPCയുടെ നാടകം, അതുപോലെ ഏതെങ്കിലും പ്രൊഫഷണൽ നാടകങ്ങൾ നടത്തി നമ്മൾ പിരിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വർഷം രൂപമുതലാളിയുടെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിതമായ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ്, എന്നുവെച്ചാൽ ഈ തിയേറ്റർ നാടകങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെല്ലാം കൂടി ചേർന്ന് സംഘടിപ്പിച്ച ഒരു സംഘടനയാണ്. അപ്പോൾ നാടകത്തെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരിക്കുന്നത്. ലോക നാടക ദിനം എന്ന് പറയുന്നത് അച്ചാണി രവി എന്ന് പറഞ്ഞ ആ മഹത് വ്യക്തിയെ ഓർക്കേണ്ട ഒരു ദിവസമായിട്ട് കലാഗ്രാമത്തിനും കലാഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നാടക ബന്ധുക്കൾക്കും എല്ലാം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരികയും എന്നാൽ പിന്നെ നമുക്കൊരു അഞ്ച് നാടകങ്ങൾ അല്ലെങ്കിൽ പത്ത് നാടകങ്ങൾ വെച്ചിട്ട് അപേക്ഷകളെ ക്ഷണിച്ചുകൊണ്ട് അച്ചാണി രവി സ്മാരക അമച്ചൂർ നാടക മത്സരം എന്നൊരു മത്സരം സംഘടിപ്പിക്കാം. അത് ലോക നാടക ദിനത്താകുമ്പം അതിന് അത്രത്തോളം പ്രാധാന്യം കൂടും. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അച്ചാണി രവി സ്മാരക അമച്ചൂർ നാടക മത്സരം സോപാനത്തിൽ ഇന്ന് അരങ്ങേറുന്നത്.
1: ഈ മത്സരത്തിന് നാടകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്?
0: നാടകങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മൾ പത്രത്തിലൂടെ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഇവിടെ സോപാനത്തിൽ ലോക നാടക ദിനത്തിന് അച്ചാണി രവി അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കലാഗ്രാമത്തിൻ്റെ നേതൃത്വത്തിൽ നാടകം അമച്ചൂർ നാടക മത്സരം നടക്കുന്നു. അതിന് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് അതിൻ്റെ കണ്ടീഷനൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പത്രത്തിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പത്രത്തിലും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊരു 10-30 എൻട്രി വന്നു. ഇങ്ങനെ എൻട്രി വന്നപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ പ്രമേയങ്ങൾ നോക്കി പിന്നെ പറഞ്ഞില്ലേ ഇത് അമച്ചൂർ നാടക മത്സരമാകുമ്പോഴത്തേക്ക് കലാഗ്രാമത്തിന് ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ടും പ്രേക്ഷകന് കൊടുക്കേണ്ട ഒരു നാടകം എത്തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്കുണ്ടായതുകൊണ്ടും അത്തരത്തിലുള്ളൊരു അവതരണ ശൈലിയും കഥയുടെ തന്തുക്കളും ഒക്കെ മനസ്സിലാക്കി ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് കൂടി തിരഞ്ഞെടുത്തതാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്ന അഞ്ച് നാടകങ്ങൾ.
1: നാടകം എന്ന് പറയുമ്പം പഴയതുപോലല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ എഫക്റ്റ് ഉണ്ട് ഇന്നത്തെ പല നാടകങ്ങൾക്കും. അപ്പം അതിന് ജനങ്ങൾക്ക് തോന്നുന്ന ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരതിനെ എത്രത്തോളം സ്വീകരിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: നാടകങ്ങൾ ഇപ്പം നമ്മുടെ സിനിമയുടെ കഥ പറഞ്ഞതുപോലെയാണ് നാടകങ്ങൾ. ഇപ്പം ഒരു വർഷം ഒരു 100, 500, 200, 400, 900 സിനിമകൾ ഇറങ്ങുകയാണെങ്കിൽ എല്ലാ സിനിമയും കലാമൂല്യം ഉള്ളതാവണമെന്നില്ല, അതിൻ്റെതായ രീതിയിലുള്ള പോരായ്മകളുള്ള സിനിമകളും ഉണ്ടാവാറുണ്ട്. 100 പടങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പം 20 എണ്ണം അല്ലെങ്കിൽ 30 എണ്ണം ആയിരിക്കും ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായം ഉണ്ടാകുന്നതും നല്ലവണ്ണം ക്ലിക്കായി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു ഫിനാൻഷ്യലി അത് ഏൺ ചെയ്ത് പോകുന്നത്. ബാക്കി ചിത്രങ്ങൾ അത്യാവശ്യം സിനിമ എന്ന ഗണത്തിൽ പെട്ടു വന്നു പോകുന്നത് പോലെ നാടകത്തിലും ഉണ്ട്. അങ്ങനെ നാടകങ്ങൾ പോയി ഇറക്കുന്ന ഒരു വർഷം ഇറക്കുന്ന എല്ലാ നാടകങ്ങളും അത്യുഗ്രമായിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നാടകം കൊണ്ട് ഒരുക്കുന്നത് പല തരത്തിൽപ്പെട്ട പല പല മേഖലയിൽ നിന്നുള്ള വ്യക്തികളാകുമ്പോൾ അവരവരുടേതായ രീതികളിലാണ് സ്ക്രിപ്റ്റ് വരുന്നതും ആ സ്ക്രിപ്റ്റിൽ നിന്നുകൊണ്ട് നാടകം ചെയ്യുന്നതും. എല്ലാ നടൻ ഇപ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്ന നടനും സംവിധായകനും എഴുത്തുകാരനും ടെക്നീഷ്യന്മാരും ലൈറ്റിങ്ങും മ്യൂസിക്കും എല്ലാം കറക്റ്റ് ആകുമ്പോഴാണ് നാടകം പരിപൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നത്. എങ്കിലും നല്ലൊരു നാടകം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ സിനിമാറ്റിക് ശൈലിയിലേക്ക് നാടകങ്ങളല്ല വന്നിരിക്കുന്നത്. നാടകങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ ബാലെ എന്ന് പണ്ട് പറഞ്ഞ ബാലെ ഇപ്പോൾ ഡ്രാമ വിഷൻ നൃത്ത നാടകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് LED വോളൊക്കെ വെച്ചിട്ട് സിനിമാറ്റിക് സ്റ്റൈലിലേക്ക് നാടകം കൊണ്ടുവരുന്നത്. നാടകത്തിനൊരു തലമുണ്ട്, ആ തലത്തിൽ നിന്നുകൊണ്ട് നാടകം കളിക്കുമ്പോഴേ നാടകം നാടകമാവുള്ളൂ. നാടകത്തിലേക്ക് സിനിമയെ ആവഹിച്ചു കഴിഞ്ഞാൽ നാടകവും സിനിമയും തമ്മിൽ വ്യത്യാസമില്ലാതായി. അതാണ് എൻ്റെ ഒരു പക്ഷം. എങ്കിലും നാടകത്തിലെ ആയ സെറ്റ് വർക്കുകളിലൂടെ കുറച്ചൊക്കെ നമ്മൾ സിനിമയിലൊക്കെ ഇപ്പോൾ സെറ്റ് ഇട്ടുണ്ടല്ലേ പല പല സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നാടകത്തിൻ്റെ സെറ്റ് ഒരുക്കുന്നത് ഒരു കഴിവാണ്. ആ സെറ്റിൽ ചില മാന്ത്രികതകൾ ആ കലാകാരന്മാർ സെറ്റ് ഒരുക്കുന്ന കലാകാരന്മാർ കാണിക്കാനുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് വന്നിറങ്ങുന്നതും കാർ ഓടിപ്പോകുന്നതും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അത് സിനിമാറ്റിക് ശൈലിയല്ല, നാടകത്തിൽ കാലാനുസൃതമായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് കലാകാരന്മാർ അവരുടെ കലാവിരുതകൾ മാറി വരുന്ന കാലത്തിന് ഉതകുന്ന രീതിയിൽ പ്രകടിപ്പിക്കുകയാണ്. ഓ നാടകങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ചിലവ് ഒന്നുമില്ലാതെ ബ്ലാക്ക് 30 മാത്രം കളിക്കുന്ന നാടകങ്ങളുണ്ട്. നല്ലൊരു കാമ്പുള്ള തിരക്കഥ ഉണ്ടെങ്കിൽ നല്ലൊരു നാടകം ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും ബ്ലാക്ക് കർട്ടൻ മാത്രം മതി, ഒരു ചെയറും മാത്രം മതി.
1: തിരശ്ശീലയിൽ ഇനിയൊരു ഇടവേള.

0: Stay tuned to Radio Santanam 90.4 FM for your favorite programs and music.
1: തിരികെ എത്താം തിരശീലയിലേക്ക്. തിരശീലയിലൂടെ ഇന്ന് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ലോക നാടക ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. കലാഗ്രാമത്തിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായ ശ്രീ ബ്രഷ്നേവ് നാടക ദിനത്തെക്കുറിച്ചും അതുപോലെ മറ്റ് വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നമുക്ക് വിശേഷങ്ങൾ കേൾക്കാം.
2: കാമ്പുള്ള തിരക്കഥ ഉണ്ടെങ്കിൽ, നല്ലൊരു നാടകം ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും ബ്ലാക്ക് കർട്ടൻ മാത്രം മതി, ഒരു ചെയറും മാത്രം മതി. പണ്ട് കാളിദാസ് എന്ന കലാകേന്ദ്രത്തിന്റെ സ്വന്തം നാടകം പോകുന്ന പറഞ്ഞാൽ ഒരു കറുത്ത കർട്ടനും ഒന്ന് രണ്ട് ചെയറും ഒരു ടേബിളും മാത്രം വെച്ച് വേദി മുഴുവൻ കൈയടക്കിയതാണ് കാളിദാസ് കലാകേന്ദ്രത്തിന്റെ ചിലർ. അതിനകത്ത് ഒരു സീനറി ഇല്ല, ഒന്നുമില്ല, ഒരു ബ്ലാക്ക് കർട്ടൻ മാത്രം. അപ്പൊ നാടകത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അതിന്റെ കഥയും അവതരണ ശൈലിയും ഒക്കെ തന്നെയാണ്. ഒരിക്കലും സിനിമ നാടകമായിട്ട് ക്ലബ് ചെയ്യരുത്, അങ്ങനെ രണ്ട് തലമായിട്ട് തന്നെ അതിനെ നിർത്തണം. ഇപ്പോഴത്തെ തിയേറ്റർ ഡ്രാമ പറഞ്ഞ നമ്മൾ ഈ പ്രൊഫഷണൽ ഡ്രാമ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലും അങ്ങനെ മാത്രമേ ഉള്ളൂ, പക്ഷേ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ നമ്മൾ കൽക്കട്ട, ഡൽഹി, മുംബൈയിലൊക്കെ അവിടെ തീസീസ് നാടകങ്ങളൊക്കെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഡൽഹി ഡ്രാമ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്നവർ ചെയ്യുന്ന നാടകങ്ങളൊക്കെ ഒന്ന് കാണണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന രവിച്ചേട്ടൻ കളിക്കുന്ന ആർട്ടിക് നാടകം, സോവിയറ്റ് റഷ്യൻ ഘടകം, അങ്ങനെയൊക്കെയുള്ള തിയേറ്റർ നാടകങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. അത് പ്രൊഫഷണൽ നാടകം, അത് വേറെ തലം. അത് എക്കോണമിക്കൽ നാടകമായിട്ട് മാറ്റുക. ആക്ച്വലി എ മെച്ചുർ, അതാണ് മെച്ചുർ എന്നതിനേക്കാൾ ഉപരി എ മെച്ചുർ ഡ്രാമ, അതാണ് ഇപ്പോൾ കളിക്കുന്ന തിയേറ്റർ ഡ്രാമാസ്, അതാണ് നമ്മൾ ഇന്ന് സ്വഭാവം.

0: എത്തിക്കുന്നത്.
1: കലാഗ്രാമം അവശ്യ കലാകാരന്മാർക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടത്തുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും കലാഗ്രാമത്തിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്കും കലാഗ്രാമമായിട്ട് സഹകരിച്ചിരിക്കുന്ന സ്ഥലാരാധന നാടക ബന്ധുക്കൾക്കും നാടക ആസ്വാദകർക്കും ഒക്കെ നമ്മൾ ഒരുപാട് പേർക്ക് സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്. ഓണത്തിനും ഈ വെള്ളപ്പൊക്കം വന്ന സമയത്തും അതുപോലെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഓണക്കിറ്റുകളും കാര്യങ്ങളൊക്കെ, വെറുതെ ഒരു ഓണക്കിറ്റല്ല, സുഭിക്ഷമായിട്ട് 5 ദിവസം ഭയങ്കര സുഭിക്ഷമായിട്ട് കഴിയാനുള്ള രീതിയിലുള്ള കിറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓണപ്പുടവുകൾ കൊടുത്തിട്ടുണ്ട്. മുതിർന്ന കലാകാരന്മാരെ നമ്മളിവിടെ ആദരിക്കാറുണ്ട്. അത് ക്യാഷ് അവാർഡ് ആയാലും ശരി, മൊമെന്റോ ആയാലും ശരി, പൊന്നാടയാലും ഒക്കെ നൽകി ആദരിക്കാറുണ്ട്. ഓണസമ്മാനമായിട്ട് ഓണപ്പുടവേ, അതുപോലൊപ്പം തന്നെ കൈനീട്ടവും, വിഷുവിന് കൈനീട്ടങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട്. അവരുടെ ആരോഗ്യ സംബന്ധമായ ചില മരുന്നുകൾ മേടിക്കാനൊക്കെയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ കലാഗ്രാമത്തിന്റെ ബന്ധുക്കൾ തന്നെ സ്പോൺസർ ചെയ്യുമ്പോൾ അത് നമ്മൾ ഈ വേദിയിൽ വെച്ച് നൽകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി പോകുന്ന ഒരു സംഘടന തന്നെയാണ് കലാഗ്രാമം.
1: ഇപ്പൊ പറഞ്ഞല്ലോ, അവശ്യ കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാടകമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ആളുകളെ അല്ലെങ്കിൽ പ്രേക്ഷകരെ സ്വാധീനിക്കാനായിട്ട് കലാഗ്രാമം നടത്തുന്നുണ്ടോ?
0: കലാഗ്രാമം എന്ന് പറയുന്നത് നാടക പ്രവർത്തക ആസ്വാദക കൂട്ടായ്മയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഇപ്പോ നമ്മളിവിടെ കൊണ്ട് കഥകളി അവതരിപ്പിക്കേണ്ട കാര്യമില്ല, ഇവിടെ കൊണ്ട് കഥാപ്രസംഗം അവതരിപ്പിക്കേണ്ട കാര്യമില്ല. കഥാപ്രസംഗത്തിന് വേണ്ടിയിട്ട് അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഒരു സംഘടനയുണ്ട്, അതവർ ചെയ്യും. കഥകളിക്ക് വേണ്ടിയിട്ട് ഒരു സംഘടനയുണ്ട്, അതവർ ചെയ്യും. നൃത്ത വിദ്യാലയങ്ങളുടെ നൃത്തം പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ ശ്രീകൃഷ്ണ മെമ്മോറിയൽ ടൗൺ ഹാളിൽ വെച്ചിട്ടും കൊല്ലത്തിന്റെ വിവിധ മേഖലകളിൽ വെച്ചിട്ടും സാംസ്കാരിക ഇടങ്ങളിൽ വെച്ചിട്ടും സോപാനത്തിൽ വെച്ചിട്ടും ഒക്കെ നൃത്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് അത്തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ അത് ചെയ്യുന്നു. ഞങ്ങള് നാടകത്തിനെ പരിപോഷിപ്പിക്കാനും നാടകത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് നാടകത്തിലെ തലത്തെ ഞങ്ങൾ നോക്കാറില്ല. അമച്ചർ, കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ അങ്ങനെ നോക്കാറില്ല. നാടകം എന്ന് പറയുന്ന ആ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കലാഗ്രാമം മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് കലാഗ്രാമം. ഒപ്പം ഈ നിങ്ങൾ കുറച്ച് മുമ്പ് ചോദിച്ചതുപോലെ കുറച്ച് ചാരിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതൊക്കെ ഉണ്ട്, നടത്തിയിട്ടുണ്ട് കലാഗ്രാമം. അങ്ങനെയൊക്കെ നടത്താറുണ്ട് ക്യാമ്പുകൾ. അത് നാടകമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളും കലാഗ്രാമം കൈവെക്കാറുണ്ട്. അത്തരം വിഷയങ്ങളിൽ ഞങ്ങളത് ചെയ്യാറുണ്ട്. അതിൻ്റെതായ ഉത്തരവാദിത്തോടെ ഗൗരവത്തോടു കൂടി അതൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ലോക നാടക ദിനത്തിന് കുട്ടികൾക്കുള്ള നാടക ക്യാമ്പാണ് നടത്തുന്നത്. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ സിമ്പോസിയം നടത്തി. പിന്നെ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ KPC നാടകം നടത്തി. അങ്ങനെ നാടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കലാഗ്രാമം സജീവമായി നിൽക്കുന്നു. ഒപ്പം ചാരിറ്റിയും ഈ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ, ഈ നമ്മളെ ഈ അരിഷ്ടതകൾ ഉണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ചെയ്തു പോകുന്നു.
1: കുട്ടികൾക്ക് ക്യാമ്പ് നടത്തി എന്ന് പറഞ്ഞല്ലോ, പൊതുവെ കുട്ടികളുടെ നാടകങ്ങൾ ഇപ്പം കുറഞ്ഞിരിക്കുകയാണ്. കുട്ടികളുടെ നാടകങ്ങൾ അങ്ങനെ കാണാനേ ഇല്ല. അപ്പൊ അവരെ എന്താണ് അതിനെ കുറിച്ച് തോന്നുന്നത്? ഇനി കുട്ടികൾ മുന്നോട്ട് വരണോ, അല്ലെങ്കിൽ നമ്മളെ കുറെ കലോത്സവമൊക്കെ വരുന്ന സമയത്താണ് കുട്ടികളുടെ നാടകങ്ങൾ കാണുന്നത്, അതിന് പറയാനായിട്ട് എന്താ ഉള്ളത്?
0: വളരെ പ്രസക്തമായ ഒരു ചോദ്യം അത്. ഇത്രയും നേരം നിങ്ങൾ ചോദിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ പണ്ട് നാടകം കളിക്കുന്ന സമയത്ത് സ്കൂളിൽ, പണ്ട് നാടകം കളിക്കുന്ന സമയത്തല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കലോത്സവങ്ങളിൽ നാടകം കളിക്കാൻ പോകും. നാടകം കളിക്കാൻ പോകുമ്പോൾ ഒരു നാടകം നമ്മൾ അവിടുത്തെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അധ്യാപകൻ ആരാണോ, ആ അധ്യാപകൻ നമ്മളൊരു നാടകം പരിശീലിപ്പിക്കും. നമ്മൾ ആ നാടകം പഠിക്കും. നാടകം പഠിച്ചതിന് ശേഷം കലോത്സവം ബന്ധപ്പെട്ട് സബ് ജില്ലയും ജില്ലയും ഒക്കെ ആയിട്ട് പോകും. കൂടി പോയ ആ നാടകം 3 സ്റ്റേജിൽ കളിക്കും. പിന്നെ ഒരു ദിവസം വന്ന് സ്കൂളിലും കളിക്കും, 4 സ്റ്റേജ്. അതോടെ ആ നാടകം തീർന്നു. പിന്നെ അടുത്ത വർഷം കലോത്സവം വരുമ്പോഴേ ഉള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അതായത് വിജയികളായാലും വിജയികളല്ലെങ്കിലും, അതാത് ജില്ലകളിലെ അല്ലെങ്കിൽ ഉപജില്ലകളിലെ അല്ലെങ്കിൽ സബ് ജില്ലകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ ആ പ്രാദേശികമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാ സാംസ്കാരിക ഇടങ്ങളിൽ, സ്കൂളുകളിൽ ഈ നാടകങ്ങൾക്ക് വീണ്ടും അവതരിപ്പിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഇത്തരത്തിൽ കളിക്കുന്ന നാടകങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു 10-15 വേദികൾ കളിക്കുമ്പോൾ ആ കുട്ടികൾക്ക് നാടകത്തോടൊരു ഇഷ്ടവും വീണ്ടും അടുത്ത വർഷം നാടകം കളിക്കാനുള്ളൊരു ഒരു ഊർജ്ജമൊക്കെ അവർക്ക് ഉണ്ടാവും. അതൊന്ന്. കലാഗ്രാമം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞപ്പോൾ കലാഗ്രാമം അതിന് എ ഗ്രേഡ് നേടിയ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള കുട്ടികളുടെ 2 നാടകങ്ങൾ ഈ സോപാനം ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ അവർക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുത്ത് വയറ് നിറച്ച് ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവരെ സംതൃപ്തരാക്കി ഈ വേദിയിൽ നാടകം കളിപ്പിച്ച് അവർക്ക് സമിതിക്കെല്ലാവരും മൊമെന്റോ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് വിട്ടു. അപ്പൊ കലാഗ്രാമം അത് ചെയ്തു. ഞങ്ങളത് ചെയ്തതിന്റെ പേര് ഞങ്ങൾക്ക് വളരെ ആർജവത്തോട് പറയാൻ കഴിയും. മറ്റുള്ള സംഘടനകൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് നാടകത്തെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവാനും ഇതിലേക്ക് ആകൃഷ്ടരാവാനും ഒക്കെ അവർക്ക് താല്പര്യം ഉണ്ടാവും. അതിലുപരി ഈ നാടകം ഈ കലയിലൂടെ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ സ്പോർട്സ് കോട്ട അനുവദിച്ചു കൊടുക്കുന്നത് പോലെ കലയിലൊരു ആർട്സ് കോട്ടയും കൊണ്ട് അനുവദിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുട്ടികൾ നാളെ ഒരു ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയെങ്കിലും കലയെ സ്നേഹിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ സ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ കോളേജ് ടൈമിൽ നമ്മൾ കലയുമായിട്ട് മുമ്പോട്ട് പോവുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി ചെയ്ത് നേടാനുള്ളൊരു തത്രപ്പാടിൽ ഇതെല്ലാം വിട്ടുപേക്ഷിച്ച് നമ്മൾ അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും. അവിടെ കല അവരുടെ മനസ്സിൽ കല കളഞ്ഞു പോവാണ്. പിന്നെ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പം കലയുടെ പുറകെ പോകും. അത് വളരെ റയറാണ്, നൂറിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ കലോത്സവ വേദികളിൽ കളിക്കുന്ന നാടകങ്ങൾ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ കളിക്കുന്ന നാടകങ്ങൾ, യുവജനോത്സവങ്ങളിലൊക്കെ വരുന്ന നാടകങ്ങൾ, വേറെ സ്റ്റേജുകൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഒരു സാഹചര്യം കൂടി ഈ സാംസ്കാരിക സംഘടനകൾ നാടക

0: അതാണ് എനിക്ക് പറയാനുള്ളത്.
1: ഇപ്പൊ സാർ ഇപ്പം കുറച്ച് പഴയ നാടകങ്ങളും കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ നാടകങ്ങളും കാണുവാണ്. അപ്പം നാടകങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, അതുപോലെ പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ ഈ നാടകത്തെ കുറിച്ചുള്ളത്? ആകാംക്ഷയോടെ ശരിക്കും പറഞ്ഞ ഒരു ആർത്തിയോടെ മുന്നോട്ട് വരുന്നവരുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു പ്രേക്ഷകന് വന്നിട്ടുള്ള ഒരു മാറ്റം?
0: പ്രേക്ഷകനിപ്പോ പണ്ട് നിലത്ത് പാവിരിച്ച് അല്ലെങ്കിൽ പേപ്പറിട്ട് പോയിരുന്ന ഉത്സവപ്പറമ്പിൽ നിന്ന് നാടകം കണ്ടൊരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹം ഇന്നില്ല. എല്ലാവർക്കും വലിയൊരു പന്തല് കെട്ടി കൊടുത്ത് കസേര ഇട്ട് ചുറ്റിന് ഫാൻ വെച്ചാലേ വന്നിട്ട് നാടകം കാണും. അതും 40 വയസ്സിന് മുകളിലോട്ടുള്ളവരായിരിക്കും ഇതിന് വരുന്നത്. ബാക്കി 40 വയസ്സിന് താഴോട്ടുള്ള യങ്സ്റ്റേഴ്സ്, ആ യുവതലമുറ 100ൽ 80% പേരും നാടകത്തിലേക്ക് ആകർഷകരാകുന്നില്ല. നാടകം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മജ്ജയിലും മാംസത്തിലും ചിന്തയിലും രക്തത്തിലൊക്കെ കലർന്ന കുറച്ച് യുവാക്കൾ മാത്രമാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഉത്സവപ്പറമ്പിലായാലും ഇങ്ങനെയുള്ള ഈ വേദികളിലേക്ക് എത്തിപ്പെടുന്നത്. ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, സോപാനത്തിന്റെ വേദിയിൽ നാടകം കാണാൻ എത്തുന്ന ഒരു 90% 80% പേരും 40 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. 40 വയസ്സിന് താഴെയുള്ളവർ ഒരുപക്ഷെ അച്ഛനും അമ്മയുടെയും കൂടെ നിർബന്ധിച്ചു കൊണ്ടിരുന്ന കുട്ടികളോ അങ്ങനെ ആയിരിക്കും. 10% പേര് മാത്രമേ ഉള്ളൂ നാടകം കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ നാടകത്തിന്റെ പഴയ നാടകങ്ങളും പുതിയ നാടകങ്ങളും അങ്ങനെ പറയാൻ പറ്റത്തില്ല. പണ്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ഇന്നും വേദി കളിക്കുമ്പോൾ ഇവിടെ തിങ്ങി നിറഞ്ഞ ആളാണ്. അപ്പൊ നാടകത്തിന് പഴയതും പുതിയതൊന്നുമില്ല, നാടകത്തിന് ഒരു കഥാതന്തു, ആ മനുഷ്യനെ ആകർഷിക്കാൻ പറ്റിയ കഥാതന്തു ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാടകം വിജയിക്കും.
1: ഇപ്പം വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
0: നിങ്ങൾ ഈ പരിപാടി ഇന്ന് റെക്കോർഡ് ചെയ്തിട്ട് വേറൊരു ദിവസമായിരിക്കും ഇടുന്നത് എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ദിവസം ഇന്നിപ്പോ നിങ്ങൾ എന്നോട് ചോദിച്ച ദിവസം എന്ന് പറയുന്നത് ഞാൻ കലാഗ്രാമത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ ജനങ്ങളോട് പറയല്ല, നേരെ മറിച്ച് ലോക നാടക ദിനമായ മാർച്ച് 27 ഇന്ന് നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ നാടകം എന്നുള്ളത്, കല എന്നുള്ളത് നല്ലൊരു സമൂഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കലയും നാടകം മാത്രമല്ല ഞാൻ പറയുന്നത്, നാടകം എന്നുള്ളതും കല എന്നുള്ളതും നല്ലൊരു സംസ്കാരം ഉണ്ടാക്കാനും നല്ലൊരു പൈതൃകത്തെ വളർത്തിയെടുക്കാനും കല ഒരു കലാപമല്ല എന്ന് പ്രഖ്യാപിക്കാനുമുള്ളൊരു ദിവസമാണ് ഞാൻ കാണാണ്. കലയെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ കലാപം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കലയെ കലാപത്തിനല്ലാതെ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുക, സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുക, നാടകങ്ങളെ വിശാലമായ മനസ്സോടുകൂടി സമീപിക്കുക, കാണുക, ആസ്വദിക്കുക. എനിക്കത് മാത്രമേ ഇന്നത്തെ ദിവസം ഈ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളൂ. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത മാനിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, കല കലാപത്തിനല്ല, കല സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുക, നാടകത്തെ വിശാല മനസ്സോടുകൂടി കാണുക, വിശാല മനസ്സോടുകൂടി ആസ്വദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു സംസ്കാരം ഉണ്ടാവും, നല്ലൊരു പൈതൃകം ഉണ്ടാവും, നല്ലൊരു തലമുറ ഉണ്ടാവും.
1: നാടക ദിനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തീരുന്നില്ല, നമുക്ക് തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ തുടർന്നും കേൾക്കാം. സ്റ്റേ ട്യൂൺ ഓൺ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിന്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

ഗേൾസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: നമസ്കാരം, ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മൾ ഏറെ കാത്തിരുന്ന SSLC പരീക്ഷാ ഫലം ഇന്ന് പുറത്തു വരികയാണ്. ഓരോ വീട്ടിലും കുട്ടികളും മാതാപിതാക്കളും വലിയ ആകാംക്ഷയിലായിരിക്കും അല്ലേ. ഈ ഘട്ടത്തിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട പക്വതയും കരുതലും കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആദ്യം നാം ചെയ്യേണ്ടത് അവരെ ചേർത്ത് പിടിക്കുക എന്നതാണ്. മാർക്കിനേക്കാൾ വലുതാണ് മക്കൾ. SSLC ഫലം വരുമ്പോൾ വിജയത്തെക്കാൾ നാം ആഘോഷിക്കേണ്ടത് കുട്ടികളുടെ ആത്മവിശ്വാസത്തെയാണ്. ഫലം എന്തു തന്നെ ആയാലും ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് കുട്ടികൾക്ക് ഈ സമയത്ത് നൽകേണ്ട ഏറ്റവും വലിയ കരുത്ത്. തോൽവി ജീവിതത്തിന്റെ അവസാനമല്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. മാനസികമായി അവരെ തളർത്താതിരിക്കുക. മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ കുട്ടികളെ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക. ഇത് അവരെ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കാറുണ്ട്. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അയൽപ്പക്കത്തെ കുട്ടിയുടെ മാർക്ക് ഒരിക്കലും നിങ്ങളുടെ കുട്ടിയുടെ അളവുകോലല്ല. റോഡിൽ വിജയിച്ചവരുടെ ഫോട്ടോകൾ മാത്രം ഫ്ലെക്സിൽ വെച്ച് ആഘോഷിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് തങ്ങൾ പരാജയപ്പെട്ടവരാണെന്ന അപകർഷതാ ബോധം ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. പഠനത്തിനപ്പുറം ഓരോ കുട്ടികൾക്കുമുള്ള വൈവിധ്യമാർന്ന കഴിവുകളെ നാം ഒരിക്കലും കാണാതെ പോകരുത്. പരീക്ഷയിലെ മാർക്ക് കൊണ്ട് മാത്രം ഒരു കുട്ടിയുടെ കഴിവിനെ അളക്കുന്നത് ഒരിക്കലും ശരിയല്ല. പരാജയപ്പെട്ടവർക്കും മാർക്ക് കുറഞ്ഞവർക്കും ലോകത്ത് വലിയ വിജയങ്ങൾ നേടാനാകുമെന്ന് ചരിത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. മാർക്കുകളേക്കാൾ വിലപ്പെട്ടതാണ് നിങ്ങളുടെ കുട്ടിയുടെ ജീവനും സന്തോഷവും എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ആത്മവിശ്വാസം കൈവിടാതെ അടുത്ത ചുവടിനായി അവർക്കായി തയ്യാറെടുപ്പുകൾ നടത്തുക. പ്രിയപ്പെട്ട മാതാപിതാക്കളോടായി നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഓരോ നിമിഷവും അവർക്ക് തണലായി നമുക്ക് നിൽക്കാം. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിൻ്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മൾ ഏറെ കാത്തിരുന്ന SSLC പരീക്ഷാ ഫലം ഇന്ന് പുറത്തു വരികയാണ്. ഓരോ വീട്ടിലും കുട്ടികളും മാതാപിതാക്കളും വലിയ ആകാംക്ഷയിലായിരിക്കും അല്ലേ. ഈ ഘട്ടത്തിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട പക്വതയും കരുതലും കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആദ്യം നാം ചെയ്യേണ്ടത് അവരെ ചേർത്ത് പിടിക്കുക എന്നതാണ്. മാർക്കിനേക്കാൾ വലുതാണ് മക്കൾ. SSLC ഫലം വരുമ്പോൾ വിജയത്തെക്കാൾ നാം ആഘോഷിക്കേണ്ടത് കുട്ടികളുടെ ആത്മവിശ്വാസത്തെയാണ്. ഫലം എന്ത് തന്നെ ആയാലും ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് കുട്ടികൾക്ക് ഈ സമയത്ത് നൽകേണ്ട ഏറ്റവും വലിയ കരുത്ത്. തോൽവി ജീവിതത്തിന്റെ അവസാനമല്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. മാനസികമായി അവരെ തളർത്താതിരിക്കുക. മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ കുട്ടികളെ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക. ഇത് അവരെ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കാറുണ്ട്. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അയൽപ്പക്കത്തെ കുട്ടിയുടെ മാർക്ക് ഒരിക്കലും നിങ്ങളുടെ കുട്ടിയുടെ അളവുകോലല്ല. റോഡിൽ വിജയിച്ചവരുടെ ഫോട്ടോകൾ മാത്രം ഫ്ലെക്സിൽ വെച്ച് ആഘോഷിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് തങ്ങൾ പരാജയപ്പെട്ടവരാണെന്ന അപകർഷതാ ബോധം ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. പഠനത്തിനപ്പുറം ഓരോ കുട്ടികൾക്കുമുള്ള വൈവിധ്യമാർന്ന കഴിവുകളെ നാം ഒരിക്കലും കാണാതെ പോകരുത്. പരീക്ഷയിലെ മാർക്ക് കൊണ്ട് മാത്രം ഒരു കുട്ടിയുടെ കഴിവിനെ അളക്കുന്നത് ഒരിക്കലും ശരിയല്ല. പരാജയപ്പെട്ടവർക്കും മാർക്ക് കുറഞ്ഞവർക്കും ലോകത്ത് വലിയ വിജയങ്ങൾ നേടാനാകുമെന്ന് ചരിത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. മാർക്കുകളേക്കാൾ വിലപ്പെട്ടതാണ് നിങ്ങളുടെ കുട്ടിയുടെ ജീവനും സന്തോഷവും എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ആത്മവിശ്വാസം കൈവിടാതെ അടുത്ത ചുവടിനായി അവർക്കായി തയ്യാറെടുപ്പുകൾ നടത്തുക. പ്രിയപ്പെട്ട മാതാപിതാക്കളോടായി നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഓരോ നിമിഷവും അവർക്ക് തണലായി നമുക്ക് നിൽക്കാം. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. ഇന്ന് മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനം. കുടുംബം എന്ന സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകത്തിന്റെ മഹത്വത്തെ അംഗീകരിക്കുകയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഒരുമയും വർദ്ധിപ്പിക്കുകയുമാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. '1993 ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയത്തിലൂടെ മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനമായി പ്രഖ്യാപിച്ചു. 1994 ആദ്യമായി ഈ ദിനം ആചരിച്ചത്. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ ആചരണത്തിന്റെ പ്രമേയം. അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും ആരോഗ്യകരമായ കുട്ടികളുടെ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി സംയോജിതവും കുടുംബാധിഷ്ഠിതവുമായ നയങ്ങളിൽ ശക്തമായ നിക്ഷേപം നടത്തണമെന്ന് ഇത് ആവശ്യപ്പെടുന്നു. കുടുംബമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കരുത്ത്. ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനം ശക്തമായ കുടുംബ ബന്ധങ്ങളിലാണ്. മാറ്റിവെക്കാം കുറച്ചു സമയം സ്വന്തം കുടുംബത്തിനായി. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഹായ്, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മളേറെ കാത്തിരുന്ന SSLC പരീക്ഷാ ഫലം ഇന്ന് പുറത്തു വരികയാണ്. ഓരോ വീട്ടിലും കുട്ടികളും മാതാപിതാക്കളും വലിയ ആകാംക്ഷയിലായിരിക്കും അല്ലേ. ഈ ഘട്ടത്തിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട പക്വതയും കരുതലും കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആദ്യം നാം ചെയ്യേണ്ടത് അവരെ ചേർത്ത് പിടിക്കുക എന്നതാണ്. മാർക്കിനേക്കാൾ വലുതാണ് മക്കൾ. SSLC ഫലം വരുമ്പോൾ വിജയത്തെക്കാൾ നാം ആഘോഷിക്കേണ്ടത് കുട്ടികളുടെ ആത്മവിശ്വാസത്തെയാണ്. ഫലം എന്തു തന്നെ ആയാലും ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് കുട്ടികൾക്ക് ഈ സമയത്ത് നൽകേണ്ട ഏറ്റവും വലിയ കരുത്ത്. തോൽവി ജീവിതത്തിന്റെ അവസാനമല്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. മാനസികമായി അവരെ തളർത്താതിരിക്കുക. മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ കുട്ടികളെ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക. ഇത് അവരെ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കാറുണ്ട്. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അയൽപ്പക്കത്തെ കുട്ടിയുടെ മാർക്ക് ഒരിക്കലും നിങ്ങളുടെ കുട്ടിയുടെ അളവുകോലല്ല.

റോഡിൽ വിജയിച്ചവരുടെ ഫോട്ടോകൾ മാത്രം ഫ്ലെക്സിൽ വെച്ച് ആഘോഷിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് തങ്ങൾ പരാജയപ്പെട്ടവരാണെന്ന അപകർഷതാ ബോധം ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. പഠനത്തിനപ്പുറം ഓരോ കുട്ടികൾക്കുമുള്ള വൈവിധ്യമാർന്ന കഴിവുകളെ നാം ഒരിക്കലും കാണാതെ പോകരുത്. പരീക്ഷയിലെ മാർക്ക് കൊണ്ട് മാത്രം ഒരു കുട്ടിയുടെ കഴിവിനെ അളക്കുന്നത് ഒരിക്കലും ശരിയല്ല. പരാജയപ്പെട്ടവർക്കും മാർക്ക് കുറഞ്ഞവർക്കും ലോകത്ത് വലിയ വിജയങ്ങൾ നേടാനാകുമെന്ന് ചരിത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. മാർക്കുകളേക്കാൾ വിലപ്പെട്ടതാണ് നിങ്ങളുടെ കുട്ടിയുടെ ജീവനും സന്തോഷവും എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ആത്മവിശ്വാസം കൈവിടാതെ അടുത്ത ചുവടിനായി അവർക്കായി തയ്യാറെടുപ്പുകൾ നടത്തുക. പ്രിയപ്പെട്ട മാതാപിതാക്കളോടായി നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഓരോ നിമിഷവും അവർക്ക് തണലായി നമുക്ക് നിൽക്കാം. സൈനിങ് ഓഫ്, ദിസ് ഇസ് ആർ ജെ ആതിര. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089493559 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. സ്കൂളിൽ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളായിരുന്നപ്പോൾ, പാട്ട് പാടാനൊക്കെ പല അവസരങ്ങളും കിട്ടിയിരുന്നു. അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി. തെറ്റിപ്പോയാലോ? രാഗവും ശ്രുതിയും താളവുമെല്ലാം പിഴച്ചാലോ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സുകളിൽ, ഹൈസ്കൂളിലും മറ്റും പഠിക്കുമ്പോൾ, പ്രസംഗിക്കുവാൻ ധാരാളം അവസരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോഴും ഒഴിഞ്ഞു മാറി. എന്നെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ, എനിക്കിതൊന്നും ശരിയാവില്ല. അപ്പോഴും ഉള്ളിലാഗ്രഹമുണ്ടായിരുന്നു. സഭാകമ്പം എങ്ങാനും ഉണ്ടായാൽ, തെറ്റുവരുത്തിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അവർ കളിയാക്കിയാലോ? കോളേജിലെത്തിയപ്പോഴും +2 degree തലത്തിലെല്ലാം നൈസർഗികമായ സാഹിത്യ വാസനകൾ പ്രകടിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ തേടി വന്നിരുന്നു. കഥയും കവിതകളും എഴുതിയിരുന്നു, പക്ഷെ ആരെയും കാണിക്കാതെ സ്വയം വായിച്ച ശേഷം കീറിക്കളഞ്ഞു. മറ്റുള്ളവരെ കാണിച്ചാൽ, അവർ വായിക്കാനിടയായാൽ, കുറ്റമല്ലതും കണ്ടുപിടിച്ചാൽ ആലോചിക്കാനേ വയ്യ, ഇതങ്ങ് കീറിക്കളഞ്ഞേക്കാം. ഇതായിരുന്നു നിലപാട്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഇങ്ങനെ എത്ര അവസരങ്ങളാണ് നാം കളഞ്ഞു കുളിച്ചിട്ടുള്ളത്! നമുക്ക് ലഭിച്ചിട്ടുള്ള നൈസർഗിക വാസനകൾ പരിപോഷിപ്പിക്കുന്നതിന്, നമ്മുടെ കഴിവുകൾ പുറത്ത് പ്രകടിപ്പിക്കുന്നതിന്, അങ്ങനെ നമ്മുടെ വ്യക്തിത്വ വികസനം സാധ്യമാക്കുന്നതിന് എല്ലാമുള്ള എത്രയോ അവസരങ്ങൾ നാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന തെറ്റായ ധാരണയുടെ പുറത്ത് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ഏതാണ്ട് എല്ലാവർക്കും തന്നെ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കിയാൽ അത്തരത്തിലുള്ള നിരവധി കഥകൾ ഓർത്തെടുക്കാനുണ്ടാകും. അന്ന് നാം മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നവരെല്ലാം ഇന്നെവിടെ പോയി? അവരൊക്കെ എവിടെയെന്ന് പോലും നിശ്ചയമില്ല. ജീവിതയാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ വെച്ച് അവരവരുടെ സ്റ്റേഷനുകൾ എത്തിയപ്പോൾ അവരിറങ്ങിപ്പോയി. അവർ നമ്മെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് കരുതി നാം ഉറങ്ങാതെ കിടന്ന പല രാത്രികളിലും അവർ സുഖമായി ഉറങ്ങുകയായിരുന്നു. നമ്മൾ ഒരു റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളാണെന്നും അവരെല്ലാം ജഡ്ജിമാരാണെന്നും നമ്മുടെ പ്രവൃത്തികൾ നോക്കി വിലയിരുത്തുക, കുറ്റം പറയുക, വിമർശിക്കുക, മാർക്കിടുക, ഇതെല്ലാമാണ് അവരുടെ ജോലിയെന്നും നമ്മൾ കരുതി. എന്നാൽ യാഥാർത്ഥ്യം എന്തായിരുന്നു? അവരുടെ ജോലി ഇതൊന്നും ആയിരുന്നില്ല. നമ്മുടെ പ്രവൃത്തികൾ നോക്കിയിരുന്ന് വിധി എഴുതാനുള്ള സമയവും സൗകര്യവും അവർക്കില്ലായിരുന്നു. ഉണ്ടെന്നവർ പറഞ്ഞിട്ടുമില്ല. നാം അങ്ങനെ കരുതിയതിൽ അവർക്ക് ഉത്തരവാദിത്വവുമില്ല. അഥവാ ഏതെങ്കിലും ചിലർ ഏതെങ്കിലും അവസരത്തിൽ കളിയാക്കുമായിരുന്നു എന്നിരിക്കട്ടെ, അതപ്പോൾ അവിടെ വെച്ച് അവസാനിക്കുമായിരുന്നു. അതിനൊരു നേരം പോക്കിലും കവിഞ്ഞ പ്രാധാന്യം ആരും നൽകുമായിരുന്നില്ല. നാം നമ്മുടെ അവസരങ്ങൾ കളഞ്ഞു കുളിച്ചതിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് തെറിച്ചു വയ്ക്കോട്ടെ എന്ന് നാം സ്വയം കരുതിയിരുന്നെങ്കിൽ ഇന്ന് നാം പല ഉയർന്ന സ്ഥലങ്ങളിലും ചെന്നെത്തിയേനെ. ഇത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കേണ്ടത് വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സർവതോമുഖമായ വളർച്ചയ്ക്ക് പ്രതിബന്ധമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും തുടങ്ങിയ ചിന്തകൾ. നമുക്കൊരു ഗാനം കേട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചു വന്നാലോ. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം പുറത്തിറങ്ങിയത് 1991-ലാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മഹാനായ സംവിധായകൻ പി പത്മരാജൻ്റെ അവസാനത്തെ ചിത്രമായിരുന്നു അത്. ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയതും പത്മരാജൻ തന്നെ. നിതീഷ് ഭരദ്വാജ്, സുപർണ ആനന്ദ്, MG സോമൻ, ബിന്ദുജ മേനോൻ, തെസ്നി ഖാൻ, ഫിലോമിന, കെ ബി ഗണേഷ് കുമാർ എന്നിവരാണ് ആ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് കൈതപ്രം, സംഗീതം പകർന്നത് ജോൺസൺ മാഷ്, ആലപിച്ചിരിക്കുന്നത് കെ എസ് ചിത്ര. പാലപ്പൂവേ എന്ന മനോഹരമായ ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. പല പ്രാവശ്യം വീണിട്ടാണ് നാം നടക്കാൻ പഠിച്ചത്. സൈക്കിൾ ശരിയായി ചവിട്ടാൻ പഠിക്കുന്നതിന് മുമ്പ് എത്രയോ പ്രാവശ്യം വീണിരിക്കുന്നു. വീണപ്പോൾ ആരെങ്കിലും കളിയാക്കി ചിരിച്ചെന്നിരിക്കും. അതുകൊണ്ട് സൈക്കിൾ പഠിത്തം തന്നെ നിർത്തിയാലോ? മറ്റുള്ളവർക്ക് നമ്മുടെ കാര്യങ്ങളിൽ എന്ത് സ്വാധീനമാണ് ചെലുത്താൻ സാധിക്കുക? നമ്മുടെ കാര്യങ്ങൾ നന്നായാലും മോശമായാലും നമുക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. കണ്ടു നിൽക്കുന്നവർക്കല്ല. മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഏറ്റവും കഴിവുള്ളവർ നിലനിൽക്കും, അല്ലാത്തവർ പിന്തള്ളപ്പെടും. നമ്മുടെ കഴിവിൽ സ്വയം വിശ്വാസമില്ലാതെ മാറി നിന്നാൽ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവർ നമ്മെ പിന്തള്ളി ജീവിതമാകുന്ന ഈ ഓട്ടപ്പന്തയത്തിൽ നമ്മേക്കാൾ മുന്നിലെത്തും. ഈ സാഹചര്യത്തിൽ നാം ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഒരിക്കലും ഈ മത്സരത്തിൽ നാം പിന്തള്ളപ്പെടാൻ പാടില്ല. നമ്മൾ മുന്നോട്ട് തന്നെ. അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിലുള്ള തടസ്സങ്ങളെ തട്ടി നീക്കുക എന്നതുതന്നെയാണ്. അതിനേറ്റവും ആവശ്യമായുള്ളത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്നും മുക്തരാകുക എന്നതും. ആരും അന്യരല്ല, എല്ലാവരും ഒന്നാണ്. അവർ നമുക്കും നാം അവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ എന്ത് പറയുന്നതിനും കാണിക്കുന്നതിനും നമുക്ക് യാതൊരു വിഷമവുമില്ല. മറ്റുള്ളവരും അതുപോലെ തന്നെ ഉള്ളൂ എന്ന് കരുതുക. മനസ്സിൽ ഉറപ്പിക്കുക, അവർ മറ്റെന്തോ ആണ്. ഒന്നുകിൽ നമ്മളെക്കാൾ കൂടിയവരാണ് അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞവരാണ്. അവരും നമ്മളും തമ്മിൽ അന്തരമുണ്ട് എന്ന തെറ്റായ ചിന്തയാണ് മനസ്സിൽ നിന്നും മാറ്റേണ്ടത്. അതിനുള്ള വിശാല മനസ്കതയും കാഴ്ചപ്പാടിൽ വ്യക്തതയും ദൃഢതയും നമ്മിലുണ്ടാകണം. നമുക്ക് കേൾക്കാൻ പോകുന്ന ഇന്നത്തെ രണ്ടാമത്തെ ഗാനം ഇലഞ്ഞി പൂമണം ഒഴുകി വരും. 1976 പുറത്തിറങ്ങിയ അയൽക്കാരി എന്ന ചിത്രത്തിലാണ് ഈ ഗാനമുള്ളത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ആലാപനം ഡോക്ടർ കെ ജെ യേശുദാസ്. അയൽക്കാരി എന്ന ചിത്രത്തിന്റെ കഥ രചിച്ചത് ഷെറീഫായിരുന്നു. സംവിധാനം നിർവഹിച്ചത് ഐ വി ശശിയും. ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ വിൻസെന്റ്, എം ജി സോമൻ, റാണി ചന്ദ്ര, അടൂർഭ

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ജീവിതം അവസരങ്ങളുടെ കലയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നിൽ എത്തിപ്പെടുന്ന ഒരു അവസരത്തെയും നമ്മൾ തട്ടിക്കളയരുത്. വിദ്യാർത്ഥികളും യുവാക്കളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം ധാരാളം കഴിവുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാനും പ്രകടിപ്പിക്കാനും ഉള്ളതാണ്. അത് ഒളിച്ചു വെക്കുന്നതിനും മറച്ചു വെക്കുന്നതിനും അടിച്ചമർത്തി വെക്കാനും ആത്മഗതങ്ങളും നെടുവീർപ്പുകളുമായി ഒതുങ്ങിക്കൂടാനും ഒടുവിൽ നമ്മളോടൊപ്പം മണ്ണോട് മണ്ണ് ചേരാനും ഉള്ളതല്ല. നാം നമ്മുടെ കഴിവുകൾ കൂടുതലായി പ്രകടിപ്പിക്കുമ്പോഴാണ് ആൾക്കാർ നമ്മെ കണ്ടെത്തുന്നതും തിരിച്ചറിയുന്നതും അംഗീകരിക്കുന്നതും അഭിനന്ദിക്കുന്നതും നാം വിജയത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുന്നതും. ഇതിനേറ്റവും ആവശ്യമായുള്ളത് ആത്മവിശ്വാസമാണ്. മറ്റുള്ളവർ പല അഭിപ്രായങ്ങളും പറയും, അത് സ്വാഭാവികമാണ്. നല്ലതെന്ന് തോന്നിയാലോ, തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് സ്വയം തോന്നാൻ അവ സഹായകരമാകും എന്ന് തോന്നുന്നുവെങ്കിലോ അവ സ്വീകരിക്കുക. അല്ലെങ്കിൽ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി പുറത്തു കളയുക. അത്ര തന്നെ. അഭിപ്രായം ഇരുമ്പുലക്കയല്ല, എപ്പോൾ വേണമെങ്കിലും മാറാം. നാം സ്വയം നമ്മളെ തന്നെ നിരീക്ഷിക്കുക. പല കാര്യങ്ങളിലും വിഷയങ്ങളിലുമുള്ള നമ്മുടെ അഭിപ്രായം തന്നെ കൂടെ കൂടെ മാറുന്നുണ്ട്. പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം. ഗാനഗന്ധർവൻ യേശുദാസ് ആകാശവാണിയുടെ ഓഡിഷൻ ടെസ്റ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ശബ്ദം കൊള്ളില്ല എന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഉഷ ഉതുപ്പിനെ ശബ്ദം മോശമാണെന്ന് പറഞ്ഞ് സംഗീത ക്ലാസ്സിൽ നിന്നും അപമാനിച്ച് ഇറക്കിവിട്ടിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും നല്ല അഭിനേതാക്കളിൽ ഒരാളായ അമിതാഭ് ബച്ചനെ എത്രയോ പ്രാവശ്യം സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും അദ്ദേഹത്തിൻ്റെ രൂപവും ശബ്ദവും മോശം എന്ന് പറഞ്ഞ് നിരസിച്ച് തിരിച്ചയച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ സംഭവങ്ങളെ ഗൗരവതരമായി കണ്ട് അവരുടെ ശ്രമം ഉപേക്ഷിച്ചിരുന്നെങ്കിലോ ഇന്ന് അവർ എത്തിച്ചേർന്ന സ്ഥലങ്ങളിൽ എത്തുമായിരുന്നു. പലരും തങ്ങളുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നത് വിജയത്തിൻ്റെ തൊട്ടടുത്തു വന്ന് നിൽക്കുമ്പോഴാണ്. വിജയത്തിൻ്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നതെന്ന് അറിയാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനോവീര്യം തകർന്ന് നിരാശരായി പരാജയത്തെ കൈനീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. മഹത് വ്യക്തികളുടെ ജീവിതം പഠിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ കളിപ്പന്താകാതിരിക്കുക. നാം ഇന്ന് കേൾക്കാൻ പോകുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം 1969 പുറത്തിറങ്ങിയ അടിമകൾ എന്ന ചിത്രത്തിലേതാണ്. അടിമകളുടെ നിർമ്മാണം നിർവഹിച്ചത് മഞ്ഞിലാസ് എന്ന ബാനറിന് വേണ്ടി MO ജോസഫ് ആയിരുന്നു. സംവിധാനം KS സേതുമാധവനും പ്രേംനസീർ, ഷീല, സത്യൻ, ശങ്കരാടി, ശാരദ, അടൂർ ഭവാനി, അടൂർ ഭാസി എന്നിവരാണ് അടിമകളിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാൻ പോകുന്ന ഗാനത്തിൻ്റെ രചന വയലാർ, സംഗീതം ജി ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് AM രാജ. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ചുകൊണ്ട് എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വ്യാഴാഴ്ച മുതൽ പ്രവൃത്തി ദിവസങ്ങളിൽ ആധാർ സേവനങ്ങൾ വൈകിട്ട് 7:30 വരെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. പുതിയ ആധാർ എൻറോൾമെന്റ് 5 മുതൽ 7 വരെയും 15 മുതൽ 17 വയസ്സ് വരെയുമുള്ള കുട്ടികൾക്കുള്ള ബയോമെട്രിക് അപ്ഡേഷൻ എന്നിവ സൗജന്യമാണ്. സെപ്റ്റംബർ 30 വരെ ബയോമെട്രിക് അപ്ഡേഷൻ 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ളവർക്ക് സൗജന്യമാണ്. ഡെമോഗ്രാഫിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യൽ, ബയോമെട്രിക് സേവനങ്ങൾ അപ്ഡേറ്റ് ചെയ്യൽ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ജവഹർലാൽ നെഹ്റു സ്മാരക ഗ്രന്ഥശാലയിലെ ജവഹർ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ചിത്രരചനാ പരിശീലനം ആരംഭിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് പാരിപ്പള്ളി വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഡ്രോയിംഗ് അധ്യാപകൻ സുജീർ ദത്ത് ക്ലാസ് നയിച്ചു. ഗോവയിൽ നടന്ന വേൾഡ് മാസ്റ്റേഴ്സ് പവർ ഗെയിംസിൽ കുണ്ട്ര സ്വദേശി ചാമ്പ്യനായി. കൊറ്റങ്കര ആലമൂട് പുനക്കുന്നൂർ ഹിബാത്തുള്ളയിൽ SM ഷെബിമോനാണ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് 40 വയസ്സിന് മുകളിൽ കാറ്റഗറിയിൽ ചാമ്പ്യനായത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 12 പേരെ പിന്നിലാക്കി 4 സ്വർണ മെഡലുകളും വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ പട്ടവും ഷെബിമോൻ സ്വന്തമാക്കി. ക്ലാസിക് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഇനങ്ങളായ ബെഞ്ച് പ്രസ്, സ്കോട്ട്, ഡെഡ് ലിഫ്റ്റ് എന്നിവയിലാണ് സ്വർണ മെഡൽ കരസ്ഥമാക്കിയത്. പങ്കെടുത്തവരിൽ ഏറ്റവും കൂടുതൽ ഭാരം ഉയർത്തിയ ശക്തനായ പുരുഷൻ പദവിയും നേടി. ഷെബിമോൻ 2002 മുതൽ പവർ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് വിഭാഗങ്ങളിലായി ഒട്ടേറെ മെഡലുകൾ നേടിയിട്ടുണ്ട്. മാസ്റ്റേഴ്സ് ഗെയിംസ് ഫൗണ്ടേഷനാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 25-ഉം 26-ഉം ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഫെഡറേഷൻ ജീവനക്കാർ പണിമുടക്ക് നടത്തും. പണിമുടക്ക് സംബന്ധിച്ച വിശദമായ മെമ്മോറാണ്ടം NK പ്രേമചന്ദ്രൻ MP കൈമാറി. മെസഞ്ചർ, ആംഡ് ഗാർഡ് ജീവനക്കാരുടെ നിയമനം നടപ്പാക്കുക തുടങ്ങിയ 16 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ പണിമുടക്ക് നടത്തുന്നത്. സ്ത്രീകളെ ബാധിക്കുന്ന ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിനായുള്ള HPV വാക്സിനേഷൻ ക്യാമ്പയിൻ

0: May 31 വരെ ഉണ്ടാകും. എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായി വാക്സിൻ എടുക്കാം. 14 തികഞ്ഞവർ മുതൽ 15 വയസ്സും 3 മാസവും വരെ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് ഒറ്റഡോക്സ് വാക്സിൻ. പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക്, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കും. കൃത്യസമയത്ത് വാക്സിൻ സ്വീകരിക്കുന്നതിലൂടെ 90% രോഗസാധ്യത ഒഴിവാക്കാം. ജില്ലയിൽ 9562 ഡോസ് വാക്സിനുകൾ ലഭ്യമാക്കി. നിശ്ചിത പ്രായപരിധിയിലുള്ള എല്ലാ പെൺകുട്ടികളും വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ റസിഡന്റ് തസ്തികയിൽ കരാർ നിയമനത്തിന് May 19 രാവിലെ 11 മണിക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത: MBBS ബിരുദം, TCMC രജിസ്ട്രേഷൻ, പ്രായപരിധി 40 വയസ്സ്, കാലാവധി 1 വർഷം, മാസവേതനം 45,000 രൂപ. വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0474-257-2572 എന്ന നമ്പരുമായോ അല്ലെങ്കിൽ 0474-257-2574 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. നാഷണൽ ആയുഷ് മിഷന്റെ കൊല്ലം യൂണിറ്റിൽ പുരുഷന്മാർക്കായുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് ഒഴിവിലേക്ക് May 21 രാവിലെ 11 മണിക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത: ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ്. പ്രായപരിധി 50 വയസ്സ്. 60 വയസ്സിന് താഴെയുള്ള വിരമിച്ച ആയുർവേദ തെറാപ്പിസ്റ്റുമാരെയും പരിഗണിക്കും. 14,700 രൂപയാണ് വേതനം. അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ആശ്രാമം നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഹാജരാകണം. വിവരങ്ങൾക്ക് 0474-208-2261. നമ്പർ ഒരിക്കൽ കൂടി: 0474-208-2261. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
2: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
1: 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
2: +1 +2 ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495-00-4949.
2: 9746-07-5054.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
2: ദ റിയൽ ഗൈഡ്.
3: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
4: അടിപൊളിയല്ലേ?
3: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891-747673.
5: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 to 31 ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ്

0: 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക് അതായത് BCAN നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ, വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ, പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ, പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം, മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദാരം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 to 31 ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യൻ കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി: സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
6: അദ്യദിനം ദ്വിതീയാ വിഭക്തി സ്ത്രീലിംഗ ഏകവചനേ വാക്യാനി പശ്യാമഃ. ഇന്നത്തെ ദിവസം ദ്വിതീയാ വിഭക്തിയിൽ സ്ത്രീലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങളെ നോക്കാം. അഹം ദുർഗാം പൂജയാമി, ഞാൻ ദുർഗയെ പൂജിക്കുന്നു. അഹം ദുർഗാം പൂജയാമി, ഞാൻ ദുർഗയെ പൂജിക്കുന്നു. ഞാൻ ദുർഗയെ പൂജിക്കുന്നു. അഹം ദുർഗാം പൂജയാമി. പിതാ ബാലികാം ആഹ്വയതി, അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. പിതാ ബാലികാം ആഹ്വയതി, അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. പിതാ ബാലികാം ആഹ്വയതി. ഛാത്രഃ അധ്യാപികാം പശ്യതി, വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. ഛാത്രഃ അധ്യാപികാം പശ്യതി, വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. ഛാത്രഃ അധ്യാപികാം പശ്യതി. സീത കഥാം പഠതി, സീത കഥയെ പഠിക്കുന്നു. സീത കഥാം പഠതി, സീത കഥയെ പഠിക്കുന്നു. സീത കഥയെ പഠിക്കുന്നു. സീത കഥാം പഠതി. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ. പുരുഷ വാർത്താം ശൃണോതി, പുരുഷൻ വാർത്തയെ കേൾക്കുന്നു. പുരുഷൻ വാർത്തയെ കേൾക്കുന്നു. പുരുഷ വാർത്താം ശൃണോതി. രാവണ സീതാം നീതവാൻ, രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണ സീതാം നീതവാൻ, രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണ സീതാം നീതവാൻ. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി, എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി, എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി. അഹം താം പൂർവമേവ ജാനാമി, ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. അഹം താം പൂർവമേവ ജാനാമി, ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. അഹം താം പൂർവമേവ ജാനാമി. ഭവാൻ ഏതാം ദൃഷ്ടവാൻ വാ, താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. ഭവാൻ ഏതാം ദൃഷ്ടവാൻ വാ, താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. ഭവാൻ ഏതാം ദൃഷ്ടവാൻ വാ. പ്രകാശഃ കാം പരിണീതവാൻ, പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശഃ കാം പരിണീതവാൻ, പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശഃ കാം പരിണീതവാൻ. അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി, അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി, അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി. ഭക്തഃ മധുരാം ഗച്ഛതി, ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്തഃ മധുരാം ഗച്ഛതി, ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്ത മധുരാം ഗച്ഛതി. ശിശുഹു നിദ്രാം കരോതി, ശിശു നിദ്രയെ ചെയ്യുന്നു അല്ലെങ്കിൽ നിദ്രയെ പ്രാപിക്കുന്നു. ശിശുഹു നിദ്രാം കരോതി, ശിശു നിദ്രയെ ചെയ്യുന്നു. ശിശു നിദ്രയെ ചെയ്യുന്നു. ശിശുഹു നിദ്രാം കരോതി. ഹയഹ അഹം ഭവത്തെ ദൂരവാണീം കൃതവതി, ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. ഹയഹ അതായത് ഇന്നലെ. അഹം ഭവത്തെ ദൂരവാണീം കൃതവതി, ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. ഹയഹ അഹം ഭവത്തെ ദൂരവാണീം കൃതവതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
5: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
7: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി ക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204. ചരിത്രത്തിൽ ഇന്ന് May 15. സോവിയറ്റ് യൂണിയൻ Sputnik 4 വിക്ഷേപിച്ചതും ലോകത്തിലെ ആദ്യത്തെ മെഷീൻ ഗണ്ണിന് പേറ്റന്റ് ലഭിച്ചതും ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടന്നതുമൊക്കെ ഒരു May 15. May 15 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 15. സോവിയറ്റ് യൂണിയൻ Sputnik 3 വിക്ഷേപിച്ചത് 1958 May 15. 1960 മെയ് ഇന്നേ ദിവസമായിരുന്നു സോവിയറ്റ് യൂണിയൻ Sputnik 4 വിക്ഷേപിച്ചത്. 20 വർഷത്തിന് ശേഷം എയർ ഇന്ത്യയുടെ ബോയിങ് 777 കാനഡയിലേക്ക് പറന്നത് 2005 May 15. കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം നിറവേറ്റിക്കൊണ്ടാണ് ടൊറന്റോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എയർ ഇന്ത്യ 20 വർഷത്തിന് ശേഷം സർവീസ് ആരംഭിച്ചത്. ലോകത്തിലെ ആദ്യത്തെ മെഷീൻ ഗണ്ണിന് പേറ്റന്റ് ലഭിച്ചത് 1718 മെയ് ഇന്നേ ദിവസമായിരുന്നു. ജെയിംസ് പിക്കറാണ് ലോകത്തിലെ ആദ്യത്തെ യന്ത്രത്തോക്കിന് പേറ്റന്റ് നേടിയത്. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷം പുതിയ ഇസ്രായേൽ രാഷ്ട്രം ട്രാൻസ് ജോർദാൻ, ഈജിപ്ത്, സിറിയ, ഇറാഖ്, ലെബനൻ എന്നീ രാജ്യങ്ങൾ ആക്രമിച്ചത് 1948 May 15. ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടന്നത് 1921 May 15. ഇന്ത്യയിലെ ആദിവാസി യുവാക്കളുടെ ഡിജിറ്റൽ നൈപുണ്യത്തിനായി ട്രൈബൽ മന്ത്രി അർജുൻ മുണ്ട ഗോൾ എന്നൊരു പദ്ധതി ആരംഭിച്ചത് 2020 May 15. May 15 ഓസ്കാർ അവാർഡിന്റെ ആദ്യ രൂപമായ US Academy അവാർഡുകൾ നൽകി തുടങ്ങിയത്.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

അദ്വൈതം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? രണ്ടില്ലാത്തത്. ഒന്ന് എന്ന് പറഞ്ഞളയരുത്. ഒന്ന് എന്ന് പറഞ്ഞാല് അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്നേ ഉള്ളൂ എങ്കിൽ ഒന്നെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ രണ്ടുണ്ട് എന്ന അനുഭവം ഉള്ളത് കൊണ്ടാണ് രണ്ടില്ലാത്തത് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒന്നേ ഉള്ളൂ എന്നുള്ള ബോധ്യം രണ്ടുണ്ട് എന്ന അനുഭവത്തെ വിരോധിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് കോൺട്രഡിക്ടറി. വ്യക്തമാവുന്നുണ്ടോ? മനസ്സിലാവുന്ന ഒരു എക്സാമ്പിള് പറയാം. കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക, സൂര്യൻ കാലത്ത് കിഴക്ക് ഭാഗത്ത് ഉദിക്കുകയും പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിക്കുകയും ചെയ്യുന്നു. ഈ അറിവിനും അതിൻ്റെ പ്രായോഗികതയ്ക്കും അനുഭവത്തിനും വിരുദ്ധമാണോ? സൂര്യൻ ഉദിക്കുന്നില്ല, സൂര്യൻ അസ്തമിക്കുന്നില്ല, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുക മാത്രമാണ് ചെയ്യുന്നത് എന്ന അറിവ് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന അനുഭവത്തിനോ അതിൻ്റെ പ്രായോഗികതയ്ക്കോ വിരുദ്ധമാണോ? വിരുദ്ധമല്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ വൈവിധ്യത്തെയും ആ വൈവിധ്യങ്ങളെ മുഴുവൻ ഒന്നാക്കി മാറ്റാം എന്ന് വരുമ്പോൾ അനുഭവവിധേയമായ ഒന്ന്, അനുഭവിക്കുന്ന ആള് രണ്ട് എന്ന ദ്വൈതത്തെയും വൈവിധ്യത്തെയും അനുഭവിക്കുന്ന ആള് അനുഭവിക്കപ്പെട്ടത് എന്ന ദ്വൈതത്തെയും വിരോധിക്കാത്ത അദ്വൈതാവബോധം. Hence it is said non-dual. Is it clear? അപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ വേണ്ടിയൊന്നും ആരും കാത്തു നിൽക്കരുത്. ഒട്ടും സമയം കളയാതെ ആനന്ദിക്കൂ. ഒന്നും മാറ്റി തീർക്കേണ്ട കാര്യമില്ല. കാരണം ഒരപകടവും ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചിട്ടില്ല. കേട്ടില്ലേ? സ്റ്റൈൽസ് ആർ ഡിഫറൻറ്റ്, സ്റ്റഫ് ഈസ് ദി വൺ. ഓക്കെ. ആ അദ്വൈത സാരം മനസ്സിലാക്കിയിട്ട് ലോക ജീവിത നാടകം നിർവഹിക്കൂ. ഇതാണ് സന്ദേശം. ഇനി ഒറ്റയടിക്ക് വൈവിധ്യം നിറഞ്ഞ ഓർമ്മകളെ നിരാകരിച്ച് ഈശ്വര ചിന്തനത്തിലേക്ക് എത്താൻ പറ്റില്ല. അത് നമ്മൾ നേരിടുന്ന ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയാണ്, പ്രായോഗിക ബുദ്ധിമുട്ട്. അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. അത് നമുക്ക് ശ്രദ്ധിച്ചെടുക്കാം. ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുന്നു? ആലോചിക്കണോ? ചിന്ത എന്ന് പറഞ്ഞാൽ വാക്കുകൾ നിരത്തലാവുന്നു. ചിന്തിക്കുമ്പോൾ നിങ്ങൾ വാക്കുകൾ നിരത്തുകയാണ്. ഡു യു എഗ്രി വിത്ത് ഇറ്റ്? ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. ഡു യു എഗ്രി? ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ചിന്തിക്കുമ്പോ എന്താ ചെയ്യണം? വാക്കു ഇങ്ങനെ നിരത്തുകയാണ്, പറയണില്ല എന്നേ ഉള്ളൂ, പറയുന്നില്ല എന്നേ ഉള്ളൂ. ക്ലിയർ? എന്താണ് പറച്ചിൽ? ഉച്ചത്തിലുള്ള ചിന്തയാണ് പറച്ചിൽ. When you ഉച്ചത്തിൽ ചിന്തിക്കൽസ്, യു പറയൽ. മനസ്സിലായില്ലേ? ഉച്ചത്തിൽ ചിന്തിക്കുന്നതാണ് പറയൽ. Is it clear? മൗനമായി പറയുന്നതാണ് ചിന്ത. പിടികിട്ടിയോ? മൗനമായി പറയുന്നതാണ് ചിന്ത. ഉച്ചത്തിൽ ചിന്തിക്കുന്നതാണ് പറച്ചിൽ. ക്ലിയർ?

0: ഒരു അപകടം എന്താണെന്നറിയാമോ? അവര് മൗനമായി പറയുന്നതിന് പകരം ഉച്ചത്തിൽ ചിന്തിച്ചു കളയും. അപ്പൊ എന്താ അപകടം? നാട്ടുകാർ മുഴുവൻ കേൾക്കൂ. അത് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപകടമില്ല. നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോ പറയുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? ഇത് പലർക്കും ഉള്ള അപകട. സ്വാമിക്കറിയാം, ഒരുപാട് പേര്. അതുകൊണ്ട് സ്വാമി അവരോട് പറയും, നിങ്ങൾ മൗനമായിട്ട് പറയൂ, ദയവേത് ഉച്ചത്തിൽ ചിന്തിക്കാതിരിക്കൂ. മൗനമായിട്ട് പറയുമ്പോ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ല, മാത്രമല്ല നമുക്ക് അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാനും സാവകാശം കിട്ടും, തിരിച്ചറിയാനും സൗകര്യം ഉണ്ടാവും. മറ്റേതൊക്കെയോ നാട്ടുകാർ കേട്ട് കഴിഞ്ഞു, അപകടം മനസ്സിലാവണില്ലേ? ഉച്ചത്തിൽ പറയുന്നതാണ്, ഓ അല്ല, ഉച്ചത്തിൽ ചിന്തിക്കുന്നതാണ് പറച്ചിൽ, മൗനമായി പറയുന്നതാണ് ചിന്ത. ഓക്കെ, നമ്മുടെ ചിന്തകളെ ഓർമ്മകളെ സ്വാധീനിക്കുന്നത് വാക്കുകളാണ്. വേർഡ്സ് ഇൻഫ്ലുവൻസ് ആ തിങ്കിങ്. Did you get the point? വാക്കുകൾ ചിന്തകളെ സ്വാധീനിക്കുന്നു. ക്ലിയർ? അടുത്ത ചോദ്യം, എന്താ വാക്കിന്റെ ഒരു നേച്ചർ? വാക്കുകൾക്ക് അർത്ഥമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ചിന്തകളെ തീരുമാനിക്കുന്നത് എന്താണ്? വാക്കും അർത്ഥവുമാണ്. കാളിദാസൻ ആരാധിക്കുന്നത് പാർവതി പരമേശ്വരന്മാരെ പോലെയാണ് എന്നാണ്. എന്ത്? വാക്കും വാക്കും അർത്ഥവും. വാഗർത്ഥാവിവ സംപൃക്തോ വാഗർത്ഥ പ്രതിപത്തയെ ജഗതഃ പിതരോ വന്ദേ പാർവതി പരമേശ്വരവും. വാക്കും അർത്ഥവും. എന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത്? സംസാരിക്കുന്നത് വാക്കുകളുടെ അർത്ഥം അപരനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ എത്രത്തോളം സാധിക്കുന്നുണ്ട്? കുമാരനാശാന്റെ ഈരടി ഓർമ്മയിൽ വരുന്നുണ്ടോ? തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ. എന്തിനാണ് ഭാഷ എന്ന് ചോദിച്ചാൽ, ഉള്ളിലുള്ളത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനാണ് ഭാഷ. പക്ഷെ ഭാഷയുടെ അവസ്ഥ എന്താണ്? കുമാരനാശാന്റെ നിരീക്ഷണം. എന്താ ഭാഷയുടെ അവസ്ഥ? തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ. ഇന്നു ഭാഷ ഇതിങ് അപൂർണം. ഭാഷ വളരെ ലിമിറ്റഡ് ആണെന്നാണ് ആശ നിരീക്ഷിച്ചിരിക്കുന്നത്. ഇനി അതിനിടയിലോ വന്നു പോം പിഴയും അർത്ഥശങ്കയാൽ. വാഗർത്ഥത്തെ സംബന്ധിച്ച് പല കൺഫ്യൂഷനും ഉണ്ടാവും. മാത്രമല്ല പരിഭ്രമത്തിൽ പറയുമ്പോഴേ ഉദ്ദേശാവില്ല പറയുക, പറഞ്ഞതാവില്ല കേൾക്കുക, കേട്ടതാവില്ല മനസ്സിലാക്കുക. ദൈവമേ, നമ്മളൊക്കെ ജീവിച്ചു പോകുന്ന ഒരു മഹാ അത്ഭുതം തന്നെ. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ലിമിറ്റേഷൻസ് അല്ലേ? എന്തിനാ പത്രയൊക്കെ വിസ്തരിച്ച് വെച്ചാൽ, ഇവിടെ ഭഗവാൻ വാഗർത്ഥം പറഞ്ഞു തരുമ്പോൾ അത് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കാനുള്ളതാണ്, അത് നമ്മുടെ ബോധ്യങ്ങളെ ഉദ്ധരിക്കാനുള്ളതാണ് എന്ന നിലയിലൊക്കെ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്താം. ഒപ്പം തന്നെ ഇന്ന് പങ്കുവച്ച ചിന്തകൾ പ്രായോഗിക ജീവിതത്തിലും അത്യന്തം പ്രയോജനപ്പെടുന്നവയാണ്. അതുകൊണ്ട് വേണ്ട മനനത്തെ നിർവഹിക്കണം. ഓക്കെ. ഇനി നമുക്ക് ഭഗവാൻ പറയുന്ന മറുപടി കേൾക്കാം. കിം തദ് ബ്രഹ്മ അക്ഷരം ബ്രഹ്മ പരമം. അക്ഷരമാണ് ബ്രഹ്മം. ഇങ്ങനെ ഓരോന്നിനും ഭഗവാൻ അക്കമിട്ട് മറുപടി തരുന്നു. ആ മറുപടി നമുക്ക് നാളെ ശ്രദ്ധിക്കാം.
1: ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
3: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
4: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM-മായി ചേർന്ന് വേദിയൊരുക്കുന്നു.
3: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008-ൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
4: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
3: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
4: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26-ഓടെ കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈയുമായി. അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി യുഎഇക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, എൽപിജി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. യുഎഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് എംഎൽഎമാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: 414,290 കുട്ടികൾ ഇക്കുറി SSLC പരീക്ഷ എഴുതിയതിൽ 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ റിസൾട്ട് .kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയം

0: എന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യുജി പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNG വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23512 കുട്ടികളിൽ 8400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 മെയ്ക്കകം തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
0: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴെ 75,238 നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23,644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1,640 താഴ്ന്ന് 117,400 ആയിരുന്നത് വീണ്ടും 1,600 കുറഞ്ഞ് 115,800 ഗ്രാമിന് 14,475 വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. കുടുംബ

0: ബന്ധങ്ങളുടെ സ്വാധീനവും സമൂഹത്തിന്റെ നിലനിൽപ്പും. തയ്യാറാക്കിയത് സി വി ശ്രീജിത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അനിൽകുമാർ. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളത്. ആരോഗ്യകരമായ സമൂഹത്തിന്റെ വളർച്ചയിൽ കുടുംബം എന്ന സാമൂഹിക സ്ഥാപനം വഹിക്കുന്ന പങ്ക് നിർണായകവും നിസ്തുലവുമാണ്. കുടുംബം എന്ന വ്യവസ്ഥിതിയിലേക്ക് മാറ്റപ്പെടുന്നത് മുതലാണ് ആധുനിക മനുഷ്യന്റെ വികാസ പരിണാമങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടതും സാമൂഹികമായി ഉയർന്നു തുടങ്ങിയതും. ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ സമൂഹത്തിന്റെ വളർച്ചയിലും ആധുനികത കൈവരിക്കുന്നതിലും ചെലുത്തിയ സ്വാധീനം ഒട്ടും കുറവല്ല. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും മെയ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഇത്തിരി നേരം, പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യൻ കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 മെയ് 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
6: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. As part of our special April-May reading series for children, we are continuing our journey through some of the most beautiful and unforgettable works of literature. This series is specially designed for our young listeners to introduce you to stories that entertain, inspire and leave lasting lessons in your hearts. And today too, I have chosen a truly wonderful work for you. A timeless classic that has touched readers across generations. It is simple in narration, powerful in emotion, and rich in meaning. A story that reminds us of hope, friendship, sacrifice, and the strength of the human spirit. So today, we are stepping into the touching world of one of the greatest short story writers in American literature, O. Henry. Born as William Sidney Porter in 1862, O. Henry became one of the most celebrated masters of short story. He wrote more than 300 short stories during his lifetime, and his works continue to be read and loved across generations. His stories are known for their warmth, wit, deep humanity, and most importantly, their unforgettable surprise endings. What makes O. Henry special is his ability to take ordinary people, poor artists, shopkeepers, lovers, workers, and transform their lives into extraordinary stories. His writing is simple, direct, emotional, and often ends with an unexpected twist that makes readers pause and think. So today's classic recommendation is The Last Leaf, first published in 1907 in his collection The Trimmed Lamp and Other Stories. Dear listeners, some of you may already have read this story and some may know it from your school textbooks. But whenever you read a story, never think of it as just a story to finish and forget. Read it like a learner. Pay attention to the writer's style, the choice of words, the way each sentence is carefully placed, and how the events are arranged naturally and beautifully. Notice the phrases, the expressions, the emotions, and the unexpected twists that makes the story memorable. Because every good book is a silent teacher also. As you read closely, you begin to learn the beauty of language, the art of expression, and the skill of building thoughts into meaningful sentences. That is the real power of reading. Now let's together step into the pages of this timeless classic and discover the beauty hidden within The Last Leaf. The story is set in Greenwich Village, New York, where two young women, both artists, Sue and Chauncey, live together in a small studio. They were very close friends, united by their love for art and dreams. But one cold winter, pneumonia spreads through the city and Chauncey falls seriously ill. Her body becomes weak, but more dangerously, her spirit begins to break. Outside her window, there is an ivy vine climbing the wall of a nearby building. As autumn deepens, the leaves begin to fall one by one. For some strange reason, Chauncey develops a fearful belief. When the last leaf falls, I will die. Sue is deeply worried. She tries to encourage her friend, talks to her, distracts her, and gives her hope. But Chauncey keeps counting the fallen leaves. In the same building lives Berman, an old painter. He appears to be rough but kind at heart. For 40 years he has dreamed of painting his masterpiece but has never done it. When Sue tells him about Chauncey's strange belief, Berman is shocked. That night, a terrible storm strikes, rain falls heavily, and strong winds blow through the streets. By morning, Chauncey expects the last leaf to be gone. But surprisingly, it is still there. One leaf remains day after day through rain and wind. Seeing the last leaf survive gives Chauncey something she had lost, and that is hope. She begins to feel ashamed of her own surrender. She starts eating again. She wants to live. She begins to recover. And then Sue reveals the truth. The leaf was not real. It was painted. On that stormy night, Berman painted it on the wall so perfectly that John C. believed it was real. That act gave her courage to fight for life. But unfortunately, Berman caught pneumonia and he died. That painted leaf became his long-awaited masterpiece. A masterpiece not because it was beautiful, but because it saved a life. Sometimes art can heal, sometimes love can save, and sometimes sacrifice speaks louder than words. So that's why O. Henry's stories remain immortal. His stories reminds us that the greatest heroes are often ordinary people doing extraordinary acts of kindness. So dear listeners, if you haven't read The Last Leaf, pick it up, read it slowly and feel it deeply. And if you loved The Last Leaf, then I will suggest for you few more beautiful stories by O. Henry you must read. One is The Gift of the Magi, a touching story of love and sacrifice. The second one is After 20 Years, a powerful story of friendship and duty. The third one is The Cope and the Anthem, a brilliant story of irony and fate. And before I conclude, as usual, I want to talk to the parents. Dear parents, a child's journey into the world of reading often begins at home. The habit of reading is not something that can be forced. It is something that has to be gently nurtured. When children see books around them, when they watch their parents read, when stories become part of everyday conversations, reading slowly becomes a natural habit. Take time to introduce your children to good books. Encourage them to read, not just for studies, but for joy, imagination, and knowledge. Discuss with them what they read. Listen to their thoughts and help them discover the beauty hidden in stories. Because a child who reads today becomes an adult who thinks deeply tomorrow. So let's together build a generation of readers, dreamers, and thinkers through the simple but powerful habit of reading. And whenever possible, make good books available to them, either in print, on your bookshelf, or online at your fingertips. Because when books are within their reach, reading can naturally become a part of their everyday lives. And with that, we come to the end of today's episode of Reading Room. I will be back again next week with another fascinating author and more stories waiting to be explored together. Until then, do share your thoughts and reflections about this program in our WhatsApp number 8848558785. I would love to hear from you. Until we meet again, keep reading, keep learning, and keep inspiring. This is Preeta signing off. Always stay tuned to Radio Santhunam 90.4 FM for exciting programs and entertaining music.
7: Radio Santhunam 90.4 FM il shrothakal idhuvare kettathu Reading Room. Aashiyam avadharanam Preeta Sugathan.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ.

ഭാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ. മേഘമൽഹാർ അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. യുഎഇയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകളും നയതന്ത്രവുമാണ് പോംവഴിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी को प्राथमिकता दी है. होर्मुज को फ्री, ओपन और सेफ बनाए रखना, ये हमारी सबसे बड़ी प्राथमिकता है.
0: പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം സംബന്ധിച്ച ധാരണാപത്രവും ഇരുവരും കൈമാറി. ഇന്ത്യയിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. കൂടാതെ ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് യുഎഇ സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉഗാണ്ട, മലേഷ്യ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷി, കാലാവസ്ഥ, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി, സാമ്പത്തിക കാര്യങ്ങളും രാജ്യങ്ങളും അഭിനന്ദിച്ചതായും, കൂടുതൽ സഹകരണത്തിന് പിന്തുണ നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
3: These meetings covered areas such as agriculture, climate, environment, energy, health, ICT, science and technology, labor, tourism, youth affairs, disaster risk reduction, industry and finance. All the BRICS members and partner countries were very appreciative and supportive of India's chairship priorities on the theme building for resilience, innovation, cooperation and sustainability.
2: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യു ഡി എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിലുണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ ബി ഡി സതീശൻ ഗവർണറെ സന്ദർശിച്ച് എം എൽ എമാരുടെ പിന്തുണ കത്ത് കൈമാറി. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. തന്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയന്റെ വസതിയിലും ബി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ

0: ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയ ശതമാനം. 30,514 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയ ശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയ ശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിന്റെ പിന്തുണയുമായി സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗുകൾ, വർക്ക് ഫ്രം ഹോം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ കാർ പോളിംഗ് ക്രമീകരണങ്ങൾക്ക് തീരുമാനിച്ചതായും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്ട്രിയിലെ ജീവനക്കാരിൽ 50% പേർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും കോടതി തീരുമാനിച്ചു. പുതിയ പ്രതിരോധ പദ്ധതികൾ ദേശീയ സുരക്ഷയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം കേന്ദ്രത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം.
1: ഫ്യൂസ് ജോ ഹോതാ ഹൈ വ കിസി ഭീ ഗോളാ ബാരൂദ് കാ സബ്സേ യഹ് ഇംപോർട്ടന്റ് ഹിസ്സ ഹോതാ ഹൈ ചാഹേ ആർട്ടറി ഷെൽ ഹോ ബോംബ് ഹോ യാ കോയി ഭീ യുദ്ധ സാമഗ്രി ഹോ ബിനാ ഭരോസേമന്ദ് ഇലക്ട്രിക് ഫ്യൂസ് കേ സബ് ബേക്കാർ ഹൈ. യഹാ ബന്നേ വാലേ അത്യാധുനിക് ഫ്യൂജ് ഹമാരി സേനാവോ കോ താക്കത് ദേംഗേ ഓർ യഹ പ്രോജക്ട് ഹമാരി അമ്മ്യൂണിഷൻ മാനുഫാക്ചറിംഗ് മേ സെൽഫ് റിലയൻസ് ആത്മനിർഭർതാ കാ ഏക് നയാ ചാപ്റ്റർ ജോഡേഗാ.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, വടക്കുകിഴക്കൻ ഇന്ത്യ, കേരളം, മാഹി, കർണാടക, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജപ്പാനെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ PV സിന്ധു ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAE യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചു പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് UG പുനഃപരീക്ഷ June 21. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി. യുവവാണി.

0: യുവവാണിയിൽ ഇന്ന് ജനകീയ മുന്നേറ്റത്തെക്കുറിച്ച് അധ്യാപകനായ ബിപിൻ സംസാരിക്കുന്നു, ഒപ്പം ജെ ജയ്ദേവ്. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗീഡിലേക്ക് സ്വാഗതം. റേഡിയോ ഗീഡിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനായ ബിപിൻ. സാർ, ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ശ്രോതാക്കളോട് വിശദീകരിക്കാൻ പോകുന്നത്?
1: നമ്മൾ ഇതിനു മുന്നേ കേരളത്തിലെ ജനകീയ മുന്നേറ്റം അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഓഫ് കേരള എന്ന ഭാഗം നോക്കിക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗം നമ്മൾ ആദ്യം പഠിച്ച ജനകീയ മുന്നേറ്റമാണ് അഞ്ചുതം കലാപം 1697, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപം. അതിനുശേഷം പഠിച്ചു 1721 April 15, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം, ആറ്റിങ്ങൽ കലാപം. അതിനുശേഷം നമ്മൾ പഠിച്ചു കുളച്ചൽ യുദ്ധം 1741 August 10, കേരളത്തിൽ ഡച്ച് ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം. അതിനുശേഷം പഠിച്ചു പഴശ്ശി കലാപങ്ങൾ, മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ ആരുടേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പഴശ്ശി രാജാവിന്റേതാണ്. അതിൽ ഒന്നാം പഴശ്ശി കലാപമൊന്നും രണ്ടാം പഴശ്ശി കലാപവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 97 വരെ, രണ്ടാം പഴശ്ശി കലാപം
0: 1800 to 1805
1: വളരെ ശരിയാണ്, 1800 മുതൽ 805 വരെ. ഇനി പഠിക്കേണ്ടത് 1804 നായർ പട്ടാള ലഹള.
0: നായർ പട്ടാള ലഹള,
1: അതെ, 1804 നായർ പട്ടാള ലഹള അരങ്ങേറിയത്.
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആതിരയാണ്. ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ താരം ക്ഷേത്ര സംഗീതമായ സോപാന സംഗീതത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു കുട്ടി പ്രതിഭയാണ്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സ്വാഗതം ചെയ്യുന്നു നവനീത് സനിൽ. നമസ്കാരം നവനീത്.
1: നമസ്കാരം.
0: ഒരുപാട് സന്തോഷമുണ്ട് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ കുറച്ച് സമയം നവനീതിന്റെ നമുക്ക് വേണ്ടി സമ്മാനിച്ചതിന്, കേട്ടോ. അപ്പൊ നവനീത് ഹാപ്പി ആയിട്ടിരിക്കുവാണോ? അതെ അതെ. അപ്പോ നവനീത്, സാധാരണ ഇപ്പോ ഈ കുട്ടി താരം എന്ന് പറയുമ്പോ തന്നെ നവനീതിന് 10 വയസ്സാണല്ലേ? അതെ, 10 വയസ്സാണെങ്കിലും ഒരുപാട് 91-ൽ അധികം വേദികളാണ് കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയ പ്രായത്തില്. അതെ. അപ്പൊ അതില് ഭയങ്കര പ്രൗഡാണല്ലേ നവനീതും ഫാമിലി എല്ലാരും. അതെ. അപ്പൊ അത്രയും ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി താരത്തിനെയാണ് നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തില് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, കേട്ടോ.
1: എനിക്കും സന്തോഷമുണ്ട്.
0: സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്റെ ഇതാണ്. ഞാനിങ്ങനെ നവനീതിന്റെ അമ്മ പറഞ്ഞായിട്ട് ഇങ്ങനെ കേട്ടിരുന്നു, 2.5 വയസ്സ് മുതലാണ് നവനീത് ആദ്യമായിട്ട് ഇങ്ങനെ പാടി തുടങ്ങിയത് എന്നുള്ളത്, കേട്ടോ. അപ്പൊ ഈ 2.5 വയസ്സില് സാധാരണ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താ ആമയും മുയലിന്റെയും കഥയോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കഥകളോ, അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ നാക്കിങ്ങനെ തിരിയത്ത് പോലും ഇല്ല, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന എന്താണ് കളിപ്പാട്ടമൊക്കെ പൊട്ടിച്ചിട്ട് അതിന്റെ അകത്ത് എന്താണ് എന്നുള്ളതൊക്കെ നോക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ നവനീത് സോപാന സംഗീതമാണ് കളിപ്പാട്ടത്തിലൊക്കെ കൊട്ടിപ്പാടിയത്, അത് ശരിയാണോ?
1: അതെ
0: അതെ അല്ലേ. അപ്പൊ എനിക്കത് കേട്ടപ്പോ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ചെറിയ കുഞ്ഞായിരുന്ന ടൈമില് ഇങ്ങനെ സോപാന സംഗീതം പാടാനായിട്ട് എങ്ങനെയാണ് മോനു ഈ ഒരു സോപാന സംഗീതത്തിൽ ഒരു ആകർഷണം തോന്നിയത്?
1: അച്ഛനമ്മയും കൂടെ പാടി കേൾപ്പിച്ചു തരും, പിന്നെ അങ്ങനെ പാടി തുടങ്ങി.
0: അത് ശരി. അപ്പൊ അച്ഛനും അമ്മയാണ് കുഞ്ഞിനെ സോപാന സംഗീതം ഇങ്ങനെ കേൾപ്പിച്ച്, അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയി നിൽക്കുന്ന ടൈമില് സോപാന സംഗീതമൊക്കെ കേൾക്കുമ്പോ ഒരു ഇഷ്ടമാണല്ലേ ഈ ചെണ്ടൊക്കെ കൊട്ടുമ്പോ. അതെ അല്ലെ. അതെ. അപ്പൊ അങ്ങനെയാണ്
1: പണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ സോപാന സംഗീതം കേൾക്കുമ്പോ എനിക്ക് അതിലേക്കായിരുന്നു ശ്രദ്ധ.
0: അപ്പൊ കളിപ്പാട്ടൊക്കെ പൊട്ടിച്ച് നോക്കുന്നതിനേക്കാൾ കൂടുതല് സോപാന സംഗീതം പാടുന്നത് കേൾക്കാനും ഇടയ്ക്ക് കൊട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാനൊക്കെ ആയിരുന്നു നവന് ഇതിന് ഇഷ്ടം അല്ലേ. അതെ അതെ. അപ്പോ അപ്പൊ ഇതൊരു അനുകരണം എന്ന രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഒക്കെയാണ് നമ്മുടെ നവനീതിന് ചെറിയ കുട്ടിയായിരുന്ന ടൈമിലെ നവനീത് ഇങ്ങനെ സോപാന സംഗീതത്തിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടി അച്ഛനും അമ്മയും ഇത് കേൾപ്പിക്കുന്നു പാടുന്നു അല്ലേ.
1: അതെ
0: അതെ. അപ്പോ ഞാൻ ഇങ്ങനെ കേട്ടത് അജിതാഹര എന്ന സോപാന സംഗീതം പാടിയാണ് ആദ്യമായിട്ട് നമ്മുടെ പേരൻസിനൊക്കെ നമ്മുടെ നവനീത് ഞെട്ടിച്ചത്, സത്യല്ലേ?
1: അതെ.
0: അപ്പൊ നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലെ ശ്രോതാക്കൾ ഇങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ് നവനീത് ആദ്യമായിട്ട് ആ ചെറിയ കുഞ്ഞായിരുന്ന ടൈമില് ആ ഒരു പാട്ട് ഇങ്ങനെ പാടിയത്. ഇപ്പോ നവനീത് നമുക്ക് വേണ്ടി ഒന്ന് പാടുവോ?
1: ഓക്കെ.

0: പോഡ്കാസ്റ്റ് നവനീത്. നവനീത്, അപ്പൊ രണ്ടര വയസ്സില് ഈ ഒരു അജിതാഹരി പാടിയാണ് എല്ലാരും ഞെട്ടിച്ചത് അല്ലേ?
1: കളിപ്പാട്ടത്തിലും കളിച്ചോണ്ടിരിക്കുമ്പോ വായില് വന്നോണ്ടിരിക്കും.
0: ആണല്ലേ? അപ്പൊ എന്തായാലും ആ ഒരു ദൈവീകമായിട്ടുള്ളൊരു അനുഗ്രഹം തന്നെയാണ് കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും എൻ്റെ ഒരു കേട്ടറിവാണ് ഈ സോപാനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്ക് കൊട്ടി ഏറ്റവും അടുത്ത് നിന്ന് ദേവീ ദേവന്മാരുടെ അടുത്ത് നിന്ന് പാടുക അല്ലേ? അപ്പൊ അതിൽപ്പോലെ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ഇതാണ് നമ്മുടെ നവനീത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നവനീത് ആ ഒരു പാട്ട് കേട്ടപ്പോഴും. അപ്പോൾ സാധാരണ ഒത്തിരി നേരത്തെ തന്നെ പറഞ്ഞ പോലെ 91-ൽ അധികം വേദികളാണ്, ക്ഷേത്രങ്ങളിലാണെങ്കിലും വേദികളുമാണ് നവനീത് ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അടുത്ത് നിന്ന് ദേവീ ദേവന്മാരെ സ്തുതിച്ച് പാടുമ്പോൾ മോൻ എന്താണ് തോന്നുന്നത്? ഏറ്റവും അടുത്ത് നിന്ന് പാടുകയാണ്, അതൊരു അനുഗ്രഹമായിട്ട് എപ്പോഴും തോന്നാറുണ്ടല്ലേ?
1: എനിക്ക് ഭാഗ്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്.
0: അതെ, ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഏത് വേദിയാണ്, ഏത് സ്റ്റേജിലാണ് പാടിയത് നവനീത്?
1: അമ്പലപ്പുഴ വിഷ്ണുകുമാർ സാർ, ചേരാമംഗലം.
0: അതെ അല്ലേ? അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ നവനീതിന്?
1: അതെ അതെ, തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും. അപ്പൊ നവനീത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: മഞ്ഞപ്പുറ ഭവൻസില്.
0: അതെ. അപ്പോ നവനീത് പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയാണല്ലേ?
1: അതെ.
0: ഓക്കെ, പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശി.

0: സമയത്ത് കൂട്ടുകാരൊക്കെ ശോഭാന സംഗീതം അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് ആണോ പറയുന്നത്, അതോ സിനിമാ പാട്ടൊക്കെ പാടാൻ പറയുമോ?
1: എല്ലാം പറയാറുണ്ട്.
0: എല്ലാം പറയാറുണ്ട്. അപ്പൊ നവനീത് കർണാട്ടിക് മ്യൂസിക്കും 5 വർഷമായിട്ട് കർണാടക സംഗീതം പഠിക്കുന്നുണ്ട് അല്ലേ? അതെ. കർണാടക സംഗീതം എവിടെയാണ് പഠിക്കുന്നത്?
1: വടക്കഞ്ചേരി ഗ്രാമത്തില്.
0: അതെ. അതെ. അപ്പൊ ഗുരുക്കന്മാരെ പറ്റിയൊക്കെ ഒന്ന് പറയാവോ നവനീത്?
1: പറയാം. കർണാടക സംഗീതം പ്രീതാ വാര്യറിന്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ മൃദംഗം ആകാശ് സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. ചെണ്ട മൈനൂ രാജീവ് ആശാന്റെ അടുത്താണ് പഠിക്കുന്നത്. അഷ്ടപതി ഗുരുവായൂർ ജ്യോതിദാസ് കീഴിലാണ് പഠിക്കുന്നത്.
0: അതെ അല്ലേ. അപ്പോ ഗുരുവായൂർ ജ്യോതിദാസർ എന്നൊക്കെ പറയുമ്പോ അവിടുത്തെ ഈ പഠന കേന്ദ്രം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള പഠന കേന്ദ്രമാണല്ലേ? അതെ. അപ്പൊ വളരെ ലക്കി ആയിട്ടുള്ളൊരു കുട്ടിയാണ് നമ്മുടെ നവനീത്. ഗുരുവായൂർ ജനാർദ്ദൻ നെടുങ്ങാടി പഠന കേന്ദ്രത്തിലാണ് നമ്മുടെ നവനീത് പഠിക്കുന്നത്. അഷ്ടപതി അരങ്ങേറ്റം ഒക്കെ കഴിഞ്ഞിട്ട് മിടുക്കനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? അതെ. അപ്പൊ എന്തായാലും സ്കൂളിലും നമ്മുടെ നാട്ടിലും ഇപ്പൊ ഇനിയിപ്പോ റേഡിയോ സാന്ത്വനത്തിന്റെ നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ എല്ലാ മെയിൻ താരം ഇനി നവനീത് ആയിരിക്കും അല്ലേ? അതെ അതെ. അപ്പൊ നവനീത്, ഇപ്പൊ നമ്മളിപ്പോ കർണാട്ടിക് മ്യൂസിക്കിനെ പറ്റി സംസാരിച്ചു, അതുപോലെ തന്നെ ശോഭാന സംഗീതം അഷ്ടപതിയെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോ ഒരുപാട് ഒരു സകലകലാവല്ലഭൻ എന്ന രീതിയിൽ വാദ്യോപകരണങ്ങളും നമ്മുടെ നവനീതിന് കൈവശമുണ്ട് അല്ലേ? അപ്പൊ ഏതൊക്കെ വാദ്യോപകരണമാണ് കുഞ്ഞു നന്നായിട്ട് വായിക്കുന്നത്? ചെണ്ട, മൃദംഗം, പിന്നീട് അതെ. അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള വാദ്യോപകരണം ഏതാണ്? ഇടയ്ക്കാണല്ലേ. അപ്പൊ ശോഭാന സംഗീതത്തിനും ഇടയ്ക്കല്ലേ ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത്? അതെ. അപ്പൊ ചെറുതിലെ തന്നെ നവനീതിന് ശോഭാന സംഗീതവും ഇടയ്ക്കയിലും ആണ് ഇങ്ങനെ ഒരു ആത്മാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നവനീത്, ഞാനിങ്ങനെ നവനീതിനെ പറ്റി ഇങ്ങനെ കേട്ടപ്പോ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ മഹാദേവ മനോഹര എന്ന ഗാനം പാടി പിന്നീട് അദ്ദേഹത്തിന് കാണുകയൊക്കെ ചെയ്തു എന്ന ഒരു അറിവ് എനിക്കുണ്ട്, ഇങ്ങനെ കേട്ടൊരു അറിവ്. അപ്പോ ആ മഹാദേവ മനോഹര എന്ന പാട്ട് എനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ?
1: തീർച്ചയായിട്ടും.
0: അതെ. അപ്പൊ അതൊന്ന് പാടാം കേട്ടോ. ശരി.

0: അതെ. അപ്പോൾ നമ്മുടെ നവനീത് ഇങ്ങനെ നമ്മുടെ ഒരു ക്ഷേത്രത്തിലൊക്കെ വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാവിലകളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൊട്ടി സോപാന സംഗീതമൊക്കെ പാടില്ലേ? അപ്പോൾ ആ ഒരു ഫീലാണ് നവനീതിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ പാടിത്തരുന്നതിന്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ഞാനിപ്പോൾ റിസേർച്ച് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ ഒക്കെ പഴയ തലമുറയിൽ ഞരളത്ത് രാമപൊതുവാള്, ഗുരുവായൂർ ജനാർദ്ദന നെടുങ്ങാടി, പല്ലാവൂർ അപ്പുമാരാറ്, പിന്നീട് പുതിയ തലമുറയിലാവുമ്പോൾ ഹരിഗോവിന്ദൻ മാഷും ആമ്പലപ്പുഴ വിജയകുമാറും ഏലൂർ ബിജു സാറും ഒക്കെ. അപ്പോൾ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് സോപാന സംഗീതത്തിൽ മെയിനായിട്ട് നമ്മുടെ നവനീതിൻ്റെ പേര് കൂടി കേൾക്കട്ടെ അല്ലേ? അതെ അതെ. അപ്പൊ അതെ, തീർച്ചയായും അങ്ങനെ കേൾക്കാൻ എനിക്കും കൂടെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നവനീത്, സ്കൂളിലൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സോപാന സംഗീതവും കർണാട്ടിക് മ്യൂസിക്കും ഒക്കെയാണ് മെയിനായിട്ട് നവനീത് പഠിക്കുന്നത്. എങ്കിലും സ്കൂളിലെ കൂട്ടുകാർക്ക് പ്രത്യേകിച്ചും സിക്സ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൂടുതലും കൗതുകം സിനിമാ പാട്ടൊക്കെ കേൾക്കാനാണല്ലേ? അപ്പൊ സിനിമാ പാട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന ടൈമിൽ ഏത് പാട്ടാണ് പാടിക്കൊടുക്കുന്നത്?
1: ഞാൻ കൂട്ടുകാരനൊപ്പം പാടാറുള്ളത് ARM സിനിമയിലെ അങ്ങുവാന കോണില്.
0: അപ്പൊ ആ പാട്ടൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടാമോ?
1: ഓ പാടാം, ഒരു രണ്ടുപേര്.
0: ശരി ശരി ശരി.

പാടെ മൂടും, അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം ബാബേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടിത്താരമായിട്ട് ഒരുപാട് കലാ വൈഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, പ്രത്യേകിച്ചും സോപാന സംഗീതത്തിൽ വളരെ ശ്രദ്ധേയനായി കൊണ്ടിരിക്കുന്ന നവനീത് സനിലാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പോൾ നവനീത് സനിൽ ഇങ്ങനെ സോപാന സംഗീതത്തിലൂടെ ഇങ്ങനെ ലയിച്ച് നമ്മളെല്ലാവരും ആ ഒരു പ്രത്യേക ആ ഒരു അനുഭൂതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവനീത് ഒരു പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശിയാണ്. അപ്പോൾ നവനീത്, നമുക്ക് പേരൻസിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഡീറ്റെയിലിംഗ് പറയാവോ? അമ്മ അച്ഛൻ ആരൊക്കെയാണ്? അമ്മയുടെ പേരെന്താണ്?
2: അമ്മയുടെ പേര് രശ്മി, അച്ഛന്റെ പേര് സനിൽകുമാർ. അമ്മ ഫാർമസിസ്റ്റ് ആണ്, അച്ഛൻ അക്കൗണ്ടന്റ്.
1: ഓക്കെ, അതെ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പാടാനുള്ള കഴിവുണ്ടല്ലേ? അച്ഛൻ പാടും,
2: അമ്മ പഠിപ്പിക്കും.
1: പഠിപ്പിക്കും അല്ലേ? അപ്പൊ അതാണ് നവനീത് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത് തന്നെ അല്ലേ?
2: ഒരു അനീത്തി,
1: ഒരു അനീത്തി ഉണ്ട്. അനീത്തിയുടെ പേരെന്താണ്?
2: നിരുപമ.
1: നിരുപമ? അതെ.
2: 5 വയസ്സ്.
1: 5 വയസ്സ്, അതെ. അപ്പൊ എന്തായാലും നല്ലൊരു ഫാമിലിയാണ്. അപ്പൊ നവനീതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമായിട്ട്, അല്ലെങ്കിൽ സംഗീതത്തിലും സോപാന സംഗീതത്തിലൊക്കെ വളരെ ബിസി ആയിട്ടുള്ളൊരു താരമാണ് നമ്മുടെ നവനീത്. അപ്പൊ അതിനൊപ്പം ഇങ്ങനെ പേരൻസും ചേർന്ന് നിൽക്കുകയാണല്ലേ?
2: അതെ.
1: അപ്പൊ വീട്ടില് സോപാന സംഗീതം ആണെങ്കിലും കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലും വിവിധ തരം വാദ്യോപകരണങ്ങളും പാടുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നവനീത്. അപ്പൊ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ സെറ്റായിട്ട് അതിനോടൊപ്പം ചേർന്ന് പേരൻസ് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുമ്പോ, എങ്കിൽ ഓഡിയൻസ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആരാണ് മെയിൻ ആയിട്ട്?
2: എല്ലാരും
1: ഫാമിലി ഫുള്ള് സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അതെ അല്ലെ, അതെ അതെ. അപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നവനീത് 10 വയസ്സുകാരനാണെങ്കിൽ കൂടിയും അത്ര ചില്ലറക്കാരനൊന്നും അല്ല. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നവനീത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നവനീത് ഒന്ന് ഷെയർ ചെയ്യോ, എങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തപ്പെട്ടതൊക്കെ?
2: ഗുരുവായൂർ ജ്യോതിദാസിന്റെ കീഴിൽ 61 പേര് അടങ്ങുന്ന അഷ്ടപദി അരങ്ങേറ്റം ഉണ്ടായി. അതിൽ 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഉള്ളവർ പങ്കെടുത്തു. അതിൽ പങ്കെടുത്തവർക്കെല്ലാം ഇന്ത്യ സ്റ്റാർ ബുക്ക്സ് ഓഫ് വേൾഡ് റെക്കോർഡ് നേടി.
1: അപ്പൊ അതിൽ ഒരാളാണല്ലേ നവനീത്?
2: അതെ
1: അതെ. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ പറയുമ്പോ ഇപ്പൊ ഒന്ന് പറഞ്ഞു പോയതുപോലായി, പക്ഷെ ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ മിടുക്കനാണ് നമ്മുടെ നവനീത്, ഒരു മിടുക്കനാണ്. ഇതുപോലുള്ളൊരു അവാർഡിലേക്ക്, ഒരു അച്ചീവ്മെന്റിലേക്ക് ഒക്കെ എത്തപ്പെട്ടിരിക്കുകയാണ് നവനീത്. കുറച്ചു നാളൊക്കെ കഴിയുമ്പോൾ എനിക്ക് ഇത്രയും അവാർഡൊക്കെ കിട്ടി ഈ ചെറിയ പ്രായത്തിൽ എന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ടൊക്കെ തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ അത് മനസ്സിലാക്കാനുള്ളൊരു ഇതിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് കേട്ടോ. അതെ. അപ്പൊ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ ചെറിയ പ്രായത്തിൽ നമ്മുടെ നവനീതിന് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡർ കൂടിയിട്ടാണ് നമ്മുടെ നവനീത്. അപ്പൊ സോപാന സംഗീതത്തിൽ തന്നെ നമുക്ക് കേട്ട് കേൾവിയുള്ള പല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെയും കൂടെ വേദി പങ്കിട്ടിട്ടുള്ള ഒരു എന്താ പറയുക, കുട്ടി പ്രതിഭയാണ് നവനീത്. അപ്പൊ നവനീത് കർണാടക സംഗീതം 5 വർഷമായിട്ട് പഠിക്കുകയാണ് അല്ലേ?
2: അതെ.
1: അപ്പൊ ഈ സോപാന സംഗീതവും കർണാടക സംഗീതവും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം സോപാന സംഗീതത്തിൽ കുറച്ചും കൂടെ ഭക്തിയും ലയവും ഭാവവും ഒക്കെ അധികം കുറച്ച് അധികം ഉള്ളതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മോന് ഫീൽ ചെയ്തിട്ടുണ്ടോ കർണാടക സംഗീതത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുകയാണ് രാഗങ്ങളൊക്കെ എന്ന് തോന്നിയിട്ടുണ്ടോ?
2: തീർച്ചയായും
1: തോന്നിയിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഭാവമൊക്കെ ഇങ്ങനെ ഇപ്പൊ ക്ഷേത്രത്തിലാണെങ്കിൽ അല്ലാതെയൊക്കെ ഭാവമൊക്കെ ഇങ്ങനെ ചേർന്ന് പാടാൻ എന്താണ് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ്? ഇത്രയും ഭാവത്തില് ഇത്രയും ലയത്തില് പാടാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് അവന് ഇത് ഒരു ടിപ്പ് പറഞ്ഞു തരുമോ?
2: മനസ്സിൽ ഞാൻ ഭക്തിയോട് കൂടിയിട്ടാണ് പാടാറുള്ളത്.
1: ഭക്തിയോട് കൂടിയിട്ടാണ് പാടുന്നത് അല്ലെ. അപ്പോ ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരു ഒരു പവർ ആ ഒരു ടൈമില് നമ്മുടെ നവനീതിന് കിട്ടും അല്ലെ. അങ്ങനെയാണോ? ഇപ്പോ പാടുന്ന ടൈമില് ഞാൻ ചോദിച്ചെന്താന്നറിയോ, ഈ ഇത്രയും ലയത്തോടു കൂടി ഭക്തിയോടുകൂടി പാടേണ്ടതാണ് നമ്മുടെ ഈ സോപാന സംഗീതം എന്ന് പറയുന്നത്. കുറച്ച് അധികം ലയം ഉള്ള പോലെ അല്ലെങ്കിൽ ഭാവം ഉള്ള പോലെ തോന്നും. അപ്പൊ അങ്ങനെ പാടാനായിട്ട് നവനീത് എന്ത് ടിപ്പാണ് എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അർത്ഥമറിഞ്ഞ് കുറച്ച് അർത്ഥമറിഞ്ഞ് പാടുമ്പോ ലയം താളം ഭാവം കൂടുമെന്നല്ലേ? ഫീലിൽ പാടുക അല്ലേ. അപ്പൊ എന്തായാലും അർത്ഥം നമ്മുടെ നവനീത് നമുക്ക് വേണ്ടി പറഞ്ഞു തരാണ്. സോപാന സംഗീതമൊക്കെ പാടുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ സംഗീതം അഭ്യസിക്കുന്നവരാണെങ്കിലും ആ ഒരു അർത്ഥം അറിഞ്ഞ് ആ ഒരു ഒരു ഫീലോട് കൂടി പാടുക. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഭക്തി നമ്മുടെ മനസ്സിലുണ്ടാവണമെന്നാണ് നവനീത് പറയുന്നത് അല്ലേ. അതെ അതെ അതെ. അപ്പൊ ഈ സ്റ്റേജില് എത്ര സ്റ്റേജാണ് കുഞ്ഞിത്രയും നാളായിട്ട് കവർ ചെയ്തിട്ടുള്ളത്? 91-ലധികമായി അല്ലേ. അപ്പൊ ഇത്രയും വേദികള് ഇങ്ങനെ കവർ ചെയ്ത ടൈമില് എല്ലാ വേദികളിലും ഇങ്ങനെ പാടുന്ന ടൈമില് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ഉണ്ടുണ്ട്. അപ്പൊ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി എന്തോ ചെയ്യുന്നത്? അപ്പൊ 2-3 പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും ടെൻഷനൊക്കെ അങ്ങ് പോകും അല്ലേ. അതെ. അപ്പൊ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗത്തിൽ ഒരു കീർത്തനം പാടാമോ? ശ്രീരഞ്ജനി രാഗത്തിലുള്ള നവനീതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗമാണ്. അപ്പൊ ആ രാഗത്തിൽ ഒരു കീർത്തനമാണ് നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നവനീത് അടുത്തതായിട്ട് പാടാൻ പോകുന്നത്.

0: അതെ, അപ്പൊ നമ്മുടെ നവനീത് നല്ലൊരു ഇഷ്ടരാഗത്തില് ഒരു കീർത്തനമാണ് നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചത്. അപ്പൊ നവനീത് ഒരു ഗായകനായിട്ടാണോ അതോ ഒരു വാദ്യകലാകാരനായിട്ട് ആണോ ആളുകൾ കേൾക്കുക, അല്ലെങ്കിൽ എന്നെ ഒരു ഗായകനായിട്ട് കാണാനാണോ ഏറ്റവും ഇഷ്ടം നമ്മുടെ നവനീതിന്?
1: രണ്ടും
0: ഇഷ്ടമാണ്. അപ്പൊ ഒരുപോലെ രണ്ടും കൊണ്ടുപോവാ അല്ലേ?
1: അതെ
0: അതെ. അപ്പൊ പഠനമൊക്കെ എങ്ങനെയുണ്ട്, സംഗീതത്തിന്റെ കൂടെ പഠനമൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഒരുമിച്ച്
1: പഠിക്കുന്നുണ്ട്.
0: മിടുക്കനാണോ, പഠിക്കുന്നതിലും മിടുക്കനാണോ? അതെ. അപ്പൊ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടാണോ? സപ്പോർട്ടാണ്. അപ്പോ ചില സമയത്തൊക്കെ നമുക്ക് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോ പ്രോഗ്രാംസ് ഒക്കെ കാണും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, സ്കൂളിലൊക്കെ സപ്പോർട്ട് ചെയ്യുവോ കുറച്ച് ദിവസം ഒന്ന് സ്കൂളിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ? ഫ്രണ്ട്സ് അയച്ചുതരും അല്ലെ. അപ്പൊ എന്തായാലും എല്ലാരും നവനീതിന് കൂടെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് സ്കൂളും ടീച്ചേഴ്സും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാരും നിൽക്കുന്നോണ്ട് നവനീത് വളരെ ഒരു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ.
1: ടീച്ചേഴ്സും പ്രിൻസിപ്പളും സപ്പോർട്ടാണ്.
0: പിന്നെ എന്താ വേണ്ട അല്ലെ നവനീത്. അപ്പൊ പിന്നെ അങ്ങ് പാടിയാ മതി, പാടി അങ്ങ് ആ വേദികളൊക്കെ കീഴടക്കുക എന്നുള്ളത് മാത്രമാണ് നവനീതിന് ചെയ്യാനുള്ളത് അല്ലെ. അതെ. അപ്പോ അതെ. അപ്പൊ എന്തായാലും ഇനി ഇപ്പോ ഇത്രയും ഒരു 10 വയസ്സുകാരൻ എന്ന രീതിയിൽ ഇത്രയും സ്റ്റേജുകൾ അല്ലെങ്കിൽ ഇത്രയും ക്ഷേത്രങ്ങളിൽ ഒരുപാട് പ്രഗത്ഭരുടെ കൂടെ ഒക്കെ പാടി എല്ലാം കഴിഞ്ഞു, പക്ഷെങ്കിലും ഒരു സ്വപ്നം എന്ന രീതിയിൽ ഇനി ഒരു ഏത് വേദിയിലാണ് കുഞ്ഞിനെ പാടാനുള്ളത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ അടുത്തു നിന്നാണ് പാടാൻ ആഗ്രഹിക്കുന്നതൊക്കെ? ഇനി ഒരു വേദി ഉണ്ടെങ്കിൽ ഗുരുവായൂരില് കുഞ്ഞു പാടിയിട്ടില്ലേ? ഓ, അപ്പോ ഗുരുവായൂരില് അമ്പലത്തിനകത്ത് പാടണം എന്ന് ആഗ്രഹം അല്ലേ? അതെ. അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം ഉടനെ തന്നെ നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. തീർച്ചയായും. അപ്പൊ എന്തായാലും കൃഷ്ണനെ ഉണർത്താനും അല്ലെങ്കിൽ കൃഷ്ണനെ ഉറക്കാനും ഒക്കെ കഴിവുള്ള അത്രയും മനോഹരമായിട്ട് സോപാന സംഗീതത്തിന് അത്രയും ലയമായിട്ട് കൊണ്ട് നടക്കുന്ന നവനീതിന് ആ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗങ്ങളെ പറ്റിയും ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനങ്ങളെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ പാടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു രാഗം അല്ലെങ്കിൽ കീർത്തനമൊക്കെ ഏതായിരിക്കും, ഇത്രയും നാൾ പഠിച്ച കൂട്ടത്തിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു കീർത്തനം ഏതായിരിക്കും? പാടി വരുന്നുണ്ട്, കുറച്ചൊക്കെ കഷ്ടപ്പാട് തന്നെയാണല്ലേ. അപ്പൊ കഷ്ടപ്പാടൊക്കെ സാധകം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എത്ര നേരം സാധകം അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കും?
1: ഒരു മണിക്കൂർ
0: പ്രാക്ടീസിന് വേണ്ടി മാറ്റി. അപ്പൊ എല്ലാ ദിവസവും 1 മണിക്കൂർ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യോ?
1: സമയം കിട്ടിയാ മിക്ക ദിവസങ്ങളിലും
0: പ്രാക്ടീസ് ചെയ്യും. അപ്പോ അച്ഛനും അമ്മ ഇങ്ങനെ ചേർന്നിന്ന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണോ അതോ സ്വന്തം ഇഷ്ടമായിട്ട് ചെയ്യുകയാണോ?
1: രണ്ടും ഉണ്ട്.
0: ചില സമയത്ത് ഒന്ന് വഴക്കൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും തന്നെ ആണ് എണീപ്പിക്കുന്നത് അല്ലേ. അതെ. അപ്പൊ എന്തായാലും മിടുക്കനായിട്ട് ഇനി ഒരു മടിയുമില്ലാതെ എല്ലാ ദിവസവും ഇത് നവനീത് നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഒരു ഭക്തി തന്നെയാണ് എന്നാണ് നവനീത് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഭക്തിയിൽ ഇങ്ങനെ നിലനിന്ന് ആ ഒരു സംഗീതത്തെ കൊണ്ടുപോകാൻ നവനീതിന് സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ. അപ്പൊ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ വളരെ അതുല്യനായിട്ടുള്ള വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന സോപാന സംഗീതത്തിൽ ഫേമസ് ആയിക്കൊണ്ടേയിരിക്കുന്ന നവനീത് സനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര സംഗീതമായിട്ടുള്ള സോപാന സംഗീതത്തിലൂടെ വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന നവനീത് സനലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നവനീത് സനലിന്റെ അമ്മയാണ് ഇനി റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ സംസാരിക്കാൻ തയ്യാറായിരിക്കുന്നത്. നമസ്കാരം.
1: നമസ്കാരം.
0: പേരെന്താണ്?
1: എന്റെ പേര് രശ്മി.
0: അതെ. അപ്പൊ എന്തായാലും നവനീതിന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ എന്താ പാട്ടുകളും കീർത്തനങ്ങളെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സോപാന സംഗീതം എന്നുള്ളത് ക്ഷേത്ര കലാരൂപമാണ് അല്ലെ. അപ്പൊ അത് കുറച്ചും കൂടെ എന്ന് പറയും ഇന്നത്തെ കാലഘട്ടത്തില് മോഹിനിയാട്ടത്തിലും കഥകളിയിലും എല്ലാം നമ്മൾ കേട്ട് വരുന്നുണ്ട്. എങ്കിലും പുതിയ തലമുറയ്ക്ക് ഇതുപോലുള്ള ക്ഷേത്ര കലകൾ അല്ലെങ്കിൽ സോപാന സംഗീതത്തെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇത് തനതായിട്ടുള്ള കലാരൂപങ്ങളെ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ പഠന രീതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ.
1: അതായത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ആദ്യം തുടങ്ങിക്കൊടുക്കേണ്ടത്. വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് കുട്ടികളിലേക്ക് കൂടുതലായിട്ടും ഇത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. വനസംഗീതം ഇന്നിപ്പോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, പിന്നെ ഒട്ടനവധി വേദികളിൽ ഇന്നും സോപാന സംഗീതം അരങ്ങേറുന്നുണ്ട്. മുമ്പ് ഇതൊരു ക്ഷേത്രകല അമ്പലത്തിനുള്ളിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു കുട്ടിപ്പാടി സേവ. പക്ഷെ ഇന്നിപ്പോ സ്റ്റേജുകളിലായി ഒരുപാട് അവസരങ്ങൾ ഇന്നിപ്പുണ്ട്. ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ പരിചയപ്പെടാൻ പറ്റും. അപ്പൊ വീട്ടുകാര് ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് കുട്ടികളെ ഈ സോപാന സംഗീതം നടക്കുന്ന വേദികളില് അമ്പലങ്ങളില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോ കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവും. ആ പാട്ട് എനിക്ക് പാടിയാൽ കൊള്ളാം, അങ്ങനെയൊക്കെ ഒരു കുട്ടികളിൽ തന്നെ ഒരു സ്വന്തമായിട്ടൊരു തോന്നലുണ്ടാവും. അതാണ് അപ്പൊ മോനെ സംബന്ധിച്ചിടത്തോളം മോൻ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മുടെ ചെറുപ്പത്തില് അവനെ കൊട്ടുന്നതിനോട് പാടുന്നതിനോട് താല്പര്യം കാണിച്ചു തുടങ്ങിയപ്പോ നമ്മൾ ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് സോപാന സംഗീതത്തിലേക്ക് വന്നതും പിന്നെ നിരവധി സ്റ്റേജുകളിലേക്ക് പാടാൻ പറ്റിയതും. ഓരോ
0: അതായത് ഏതൊക്കെ എന്താ കലാകാരന്മാരുടെ കൂടെയാണ് മോൻ പാടിയിട്ടുള്ളത്?
1: മോന് ആദ്യമായിട്ട് പാടിയത് അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ കൂടെയായിരുന്നു. സാറിന്റെ ഒരു മഹാദേവ് എന്നുള്ള ഒരു കീർത്തനം, അത് വേറൊരു സ്റ്റേജിൽ മോൻ പാടി. അതിന്റെ വീഡിയോ എങ്ങനെയോ സാറുടെ കയ്യിൽ എത്തിപ്പെട്ടു. അത് സാറൊക്കെ പോയി വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അന്ന് അവന് 6 വയസ്സ് ഒക്കെ പ്രായമുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് ഈ പയ്യനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അടുത്തുള്ള ചേരാമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അമ്പലത്തിലേക്ക് സാറ് വന്നപ്പോ മോനെ അവിടെ ചെന്നു പാടിക്കൊണ്ടിരിക്കുന്ന അവനെ വിളിച്ച് ഒപ്പം പാടിപ്പിച്ചു. അത് തന്നെയായിരുന്നു മോന്റെ അരങ്ങേറ്റം സോപാന സംഗീതത്തിലേക്ക്. പിന്നെ ഏരൂർ ബിജു സാറ്, പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള അയ്യൂർ അഖില്, ഗുരുവായൂർ ജ്യോതിദാസ് സാറ്, അങ്ങനെയുള്ള നിരവധി ആൾക്കാര് ഉണ്ട്. പഴയന്നൂര് ഹിന്ദു ടീച്ചർ തിരുവില്ലാമന ഹരിയൻ, പരിപാദ്യം എടക്കട വിദ്വാനല്ലേ, അങ്ങനെ കുറേ പേരുടെ കൂടെ വേദികള് പങ്കിട്ടിട്ടുണ്ട്. പിന്നെ ഞെരളത്ത് രാമദാസ് സാറ്
0: അതെ അതെ. അപ്പൊ തീർച്ചയായും അതൊരു മഹാഭാഗ്യം തന്നെയാണ് കുഞ്ഞിന്. അപ്പൊ എന്തായാലും റേഡിയോ സാന്ത്വനത്തില് നമ്മുടെ പാലക്കാട് വടക്കാഞ്ചേരിക്കാരാണ് നമ്മുടെ നവനീതും ഫാമിലിയും. അപ്പോ ഇവിടെ നമ്മുടെ കൊല്ലത്ത് എങ്ങനെയെങ്കിലും എത്തപ്പെടുന്ന ടൈമില് നമ്മുടെ റേഡിയോ സാന്ത്വനത്തില് വന്ന് ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് വേണ്ടി സമ്മാനിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോ നിരവധി വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നവനീത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മൾ ാണ് നമ്മുടെ റേഡിയോ സാന്ത്വന. അപ്പൊ തീർച്ചയായും ഒരു ദിവസം നമ്മളോടൊപ്പം വന്ന് ചേരണം, ജോയിൻ ചെയ്യണം എന്ന് കൂടി ആഗ്രഹിക്കുന്നു.
1: തീർച്ചയായിട്ടും നമ്മളെ ഇങ്ങനെ ഒരു ഇതിലേക്ക് ക്ഷണിച്ചതിന് വളരെ സന്തോഷം. പ്രത്യേകിച്ചിട്ട് മോന്റെ പേരിലും വളരെ സന്തോഷം അറിയിക്കുകയാണ്. എപ്പോഴായാലും നമ്മള് നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാ ഇൻസ്ട്രുമെന്റും കയ്യിൽ കരുതി അതിനോടുള്ള ഒരു ഇതും കൂടിയിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും.
0: അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നവനീതിനോടും ഫാമിലിയിലെ എല്ലാരോടും അന്വേഷിച്ചതായിട്ടും പറയണം. താങ്ക് യു സോ മച്ച്. ക്ഷേത്ര സംഗീതമായ സോപാന സംഗീതത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അല്ലെ. നവനീത് സനിൽ, പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയായിട്ടുള്ള നവനീത് സനിലായിരുന്നു റേഡിയോ സാന്ത്വന 90.4 FM-ൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഇങ്ങനെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളിലൂടെയും വളരെ മനോഹരമായി പാടി ഇങ്ങനെ നമ്മളോടൊപ്പം ചേർന്നത്. ഇന്നത്തെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള സംഭാഷണങ്ങളും കുട്ടി വിശേഷങ്ങളും താരപ്രകടനവുമായി എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
3: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30-നും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ T. സദാശിവൻ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മരണാനന്തരം കഥയുടെ പേരാണേ, കേട്ടോളൂ. ആളും അനക്കവും ഒന്നുമില്ലാത്ത ഒരു കൊടുങ്കാട്, അവിടെ ഒറ്റയടിപ്പാതയിൽ ഒരു മനുഷ്യന്റെ ശവം കിടക്കുന്നു. ഒരു കരടിയും കുറുക്കനും അതിലേ വരുന്നു. കരടി ഓടിച്ചെന്ന് അത് അടിത്തൊട്ട് മുടി വരെ അയാളെ മണപ്പിച്ചു. ജീവനില്ല എന്ന് തീർച്ചയായപ്പോൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ പാവം, എങ്ങനെ മരിച്ചോ എന്തോ. കണ്ടിട്ട് നല്ല ഒരു വീട്ടിലെ മനുഷ്യനാണെന്ന് തോന്നുന്നല്ലോ. നമ്മൾ എപ്പോഴും മരിച്ച മനുഷ്യനോട് എന്ത് ചെയ്യണം? ബഹുമാനം കാണിക്കണം. അത് കേട്ട് കുറുക്കൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ജീവനുള്ള ഏതെങ്കിലും മനുഷ്യനോട് ഈ ബഹുമാനം കാണിക്കുമോ? എങ്കിൽ താങ്കളെ ഞാനും ബഹുമാനിക്കാം. അപ്പോ ഇത് കേട്ടപ്പോഴോ കരടിക്കാണെങ്കിലോ ലജ്ജ തോന്നി. കരടി എന്ത് ചെയ്ത്? തലയും താഴ്ത്തി പിടിച്ചുകൊണ്ട് അവിടെ നിന്നു അങ്ങ് പോയി. അങ്ങനെ മരണാനന്തരം എന്ന ഈ കുഞ്ഞു കഥ ഇന്നിവിടെ തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
4: താളപ്പെരുമഴ പെയ്യുന്ന ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേള, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടി അണിഞ്ഞ കാറ്റിന്റെ തിരുത്തിയാട്ടം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ്

0: പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: Radio Santhwanam 90.4 FM il ippol kelkam samagamam. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
3: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സമാഗമം എന്നാൽ റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ്. സാഹിത്യ സാംസ്കാരിക രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി വ്യക്തിത്വങ്ങളെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് സമാഗമം. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷ്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ഷർമിള സി നായരാണ്. മാഡം എഴുത്തുകാരിയാണ്, കോളമിസ്റ്റാണ്, കേരളത്തിന്റെ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. നമസ്കാരം മാഡം.
4: നമസ്കാരം.
3: സ്വദേശം തിരുവനന്തപുരമാണ്.
4: അതെ.
3: മാഡത്തിന്റെ ആദ്യ കവിതാ സമാഹാരത്തെ കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് അറിയാം. ഫാന്റസിയിൽ ജീവിച്ചവർക്കേ അത് പറ്റൂ എന്ന കൃതിയാണ് ആദ്യത്തെ പുസ്തകമായി ഇറക്കിയിരിക്കുന്നത്. ആദ്യമായി എഴുതിയ സാഹിത്യ സൃഷ്ടി അതായിരുന്നോ? എഴുത്തിലേക്ക് കടന്നു വന്നതിനെ കുറിച്ചും ആ പുസ്തകത്തിലെ കവിതകളെ കുറിച്ചൊക്കെ കുറച്ചൊന്ന് വിശദീകരിക്കാമോ?
4: ഫാന്റസിയിൽ ജീവിച്ചവർക്ക് അതേ പറ്റൂ എന്നതാണ് കവിതാ സമാഹാരത്തിന്റെ പേര്. അത് ആദ്യത്തെ പുസ്തകം തന്നെയാണ്. എഴുത്തിലേക്ക് കടന്നു വന്നതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറുകഥാ രചനയ്ക്കൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് കോളേജിലെത്തിയതിന് ശേഷമൊന്നും എഴുത്തിലേക്ക് അങ്ങനെ സീരിയസ് ആയിട്ട് കടന്നിട്ടില്ല. എഴുതുമായിരുന്നു, പക്ഷേ എഴുതിയതൊന്നും തന്നെ പുറം ലോകം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കോളേജ് മാഗസിനിൽ കൊടുക്കുകയോ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിന് അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ എഴുതാറുണ്ടായിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 7-8 വർഷങ്ങൾക്ക് മുന്നെയാണ്, ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായി തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ വെറുതെ എഴുതുന്ന കുറേ കവിതകൾ, ആ കവിതകളെല്ലാം ചേർന്നതാണ് ഈ ഫാന്റസി ജീവിച്ചവർക്ക് അതേ പറ്റൂ എന്ന ആദ്യ കവിതാ സമാഹാരമായിട്ട് പുറത്തു വന്നത്. പച്ചമലയാളം ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതിലെ ഒട്ടുമിക്ക കവിതകളും പ്രണയ കവിതകൾ എന്നുള്ള വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. അല്ലാതുള്ള കുറച്ച് കവിതകളും ഒക്കെ ഉണ്ട്. വളരെ സിമ്പിളായ ഗദ്യ കവിതകൾ എന്ന് നമ്മൾ പറയുന്ന, വൃത്തവും ഈണവും ഒന്നും ഇല്ലാത്ത ഗദ്യ കവിതകളുടെ കൂട്ടത്തിൽപ്പെട്ട കവിതകളാണ്.
3: മാഡം, ആ ഒരു കൃതിയിൽ ഏകദേശം എത്ര കവിതകളുണ്ടാകും?
4: ഏകദേശം 35 കവിതകളുണ്ട്.
3: അടുത്തതായി നമുക്ക് മാഡത്തിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും ജന്മനാടിനെ കുറിച്ചും വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ നമുക്കൊന്ന് അറിയാം. എങ്ങനെയായിരുന്നു
4: ജന്മനാട്? നെടുമങ്ങാടിന് സമീപമുള്ള ഉഴമലക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. തമ്പാനൂരിൽ നിന്ന് ഏകദേശം ഒരു 23 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലമാണത്. ശരിക്കും ഒരു നാട്ടിൻപുറം തന്നെയാണ്. അവിടെയുള്ള സ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. ഒരു എയ്ഡഡ് സ്കൂളായിരുന്നു, ശ്രീനാരായണ ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് അവിടെയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി തിരുവനന്തപുരത്ത് വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിലായിരുന്നു. ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു, MG കോളേജിലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വർഷം BED ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ലോ കോളേജിലായിരുന്നു LLB ചെയ്തത്. LLB പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോലി കിട്ടുന്നത്.
3: വിദ്യാഭ്യാസം മുഴുവൻ പിന്നിട്ട് വന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായിരുന്നു. കവിത തീക്ഷ്ണമായ വികാരങ്ങളെ അടയാളപ്പെടുത്തുന്ന മനുഷ്യന്റെ ഭാഷയായി എവിടെയൊക്കെയോ മാറുന്നുണ്ട്. മാഡം, അതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു?
4: കവിത വികാരങ്ങളുടെ കുത്തഴുക്ക് എന്നാണ് വേഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വികാരങ്ങളുടെ കുത്തൊഴുക്ക് എന്ന വേഡ്സ്വർത്തിന്റെ നിർവചനത്തേക്കാൾ ഏലിയറ്റ് പറഞ്ഞതുപോലെ വികാരത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് കവിത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി തന്നെയാണ് കവിത എന്നാണ് എന്റെ അഭിപ്രായം.
3: ശരിക്കും പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാർന്ന ഒന്ന് തന്നെ.

0: ഏത് തരത്തിലുള്ള ഒരു എഴുത്താണ് മാഡത്തിന് ആത്മസംതൃപ്തി തരുന്നത്?
1: ആത്മസംതൃപ്തി തരുന്നത് കവിത തന്നെയാണ്.
0: ഏത് തരം കവിതകളോടാണ് കൂടുതലും ആഭിമുഖ്യം പുലർത്തി വരുന്നത്?
1: എന്റെ കവിതകൾ കൂടുതലും പ്രണയ കവിതകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലാതുള്ള കവിതകൾ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രണയ കവിതകൾ എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും.
0: അതുപോലെ തന്നെ മാഡം, സംഗീതം, കല, സാഹിത്യം, സംസ്കാരം ഇവയൊക്കെ കുറിച്ച് എഴുതുന്നുണ്ട്. ഒരു കോളമിസ്റ്റ് കൂടിയാണല്ലോ. എന്നാൽ ജനയുഗം വാരാന്ത്യത്തിൽ ഓർമ്മയിലെ പാട്ട് എന്നൊരു കോളം ചെയ്തിരുന്നു. അത് ഒരുപാട് റീച്ച് കിട്ടിയ ഒരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് ഒന്ന് വിശദമായി പറയാമോ?
1: ഓർമ്മയിലെ പാട്ടെന്ന കോളം ചെയ്യുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ടെന്ന് തന്നെ പറയാം. ജനയുഗം വാരാന്ത്യത്തിൻ്റെ എഡിറ്റർ ജയൻമഠത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ജയനോട് പലപ്പോഴും ഈ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, രവി മേനോന്റെ പാട്ടെഴുത്തുണ്ടല്ലോ, പാട്ടെഴുത്ത് കുറേ കാലമായി ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ രവി മേനോൻ ഓരോ പാട്ടിന് പിന്നിലും ഓരോ ഇൻസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള കുറേ അനുഭവങ്ങൾ എനിക്ക്
2: ഉള്ളിലുണ്ട്.
1: അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയാലോ എന്ന് ഇങ്ങനെ ഞാൻ ജയനോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ജയൻ എന്നോട് ചോദിച്ചു, ഇയാൾക്ക് എന്തുകൊണ്ട് ഒരു പാട്ടനുഭവം എഴുതിക്കൂടാ? പക്ഷെ എന്റെ മടി കാരണം അതിങ്ങനെ നീണ്ടു നീണ്ടു പോയി. ഒടുവിൽ അയാള് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഒരു പാട്ടനുഭവം എഴുതിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ അത് ഒരു പങ്ക്തിയായി മാറുകയായിരുന്നു എന്ന് വേണം പറയാൻ.
0: ഈ പാട്ടനുഭവം എന്ന് പറയുമ്പോഴ് ഒരു പാട്ടിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പാട്ടിനെ കുറിച്ചാണോ പറയുന്നത്, അതോ ആ ഒരു പാട്ട് നമ്മിൽ ചെലുത്തുന്ന ആ ഒരു സ്വാധീനത്തെ കുറിച്ചാണോ എഴുതുന്നത്, ആ രീതിയെ കുറിച്ച്?
1: അത് പറയുകയാണെങ്കിൽ ഓരോ പാട്ടും ഓരോ പ്രത്യേക മാനസികാവസ്ഥയിലോ പ്രത്യേക സാഹചര്യങ്ങളിലോ ഒക്കെ ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്. ഓരോ പാട്ടും കേൾക്കുമ്പോൾ ഓരോ പ്രത്യേക സാഹചര്യത്തിൽ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സും ഡിഫറെന്റ് ആയിരിക്കും. ജനീകത്തിൽ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ആ പാട്ട് എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടമാകുന്നു. ഒരു പാട്ട് നമുക്ക് ഇഷ്ടമാകുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ഒന്നുകിൽ നമ്മളെ അതിലേക്ക് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. ജനീകത്തിൽ ആ പങ്ക്തിയിൽ വന്നിട്ടുള്ള പാട്ടുകളെല്ലാം തന്നെ ഓരോ പ്രത്യേക അനുഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന പാട്ടുകളാണ്. അതായത് ഓരോ പാട്ടിന്റെ പിന്നിലും നമ്മെ ആ പാട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന, ഗൃഹാതിരത്വം ഉണർത്തുന്ന ഓരോ ഓർമ്മകളുണ്ടാവും. ആ ഓർമ്മകളെ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുകയായിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാല്, കുട്ടിക്കാലത്തൊക്കെ ഒരു പാട്ട് കേൾക്കുമ്പോൾ, അന്നൊക്കെ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ആ സിനിമ കാണാൻ നമുക്ക് അവസരം കിട്ടുന്നത് എന്തെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു രംഗം വരും. പിന്നീട് സിനിമ കാണുമ്പോൾ ആ രംഗത്തിന് നമ്മൾ മനസ്സിൽ കണ്ട രംഗവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. എങ്കിലും വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു രംഗം ഉണ്ടാവും. അപ്പൊ ഈ പാട്ടോർമ്മ എഴുതി തുടങ്ങിയപ്പോഴത്തേക്കും ഓരോ പാട്ടിനെയും ഞാൻ എന്റെ ഓർമ്മയിലുള്ള കുറെ അനുഭവങ്ങളുണ്ടല്ലോ, ആ അനുഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ പാട്ടിന് പിന്നിൽ ഒരു കഥ, ആ രീതിയിലായിരുന്നു ആ പങ്ക്തി പോയത്. അതിനൊത്തിരി വായനക്കാരും ഉണ്ടായിരുന്നു.
0: അപ്പോഴ് കുറേ അധികം നാൾ അതിനകത്ത് ആ കോളം അത് ചെയ്തിരുന്നു അല്ലേ?
1: 15 കോളം
0: ചെയ്തിരുന്നു. അപ്പൊ 15 പാട്ടും ഉണ്ടാവും.
1: അപ്പൊ 15 പാട്ടെന്ന് പറയാൻ പറ്റില്ല, ചിലത്തിലൊക്കെ രണ്ടോ മൂന്നോ പാട്ട് വന്നിട്ടുള്ളതും ഒക്കെ ഉണ്ട്. മിനിമം ഒരു പാട്ട്, ഒന്നിലധികം പാട്ടും വന്നിട്ടുണ്ട്.
0: ശരിക്കും പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമാർന്ന രീതി തന്നെയാണ് അല്ലെ, നമ്മിലേക്ക് ഓർമ്മകളെ നിറയ്ക്കുന്ന, ഓർമ്മകൾ കൊണ്ടുവരുന്ന. ഓരോ വ്യക്തിയിലും അങ്ങനെ സ്വാധീനം ചെലുത്തിയ നിരവധി പാട്ടുകൾ ഉണ്ടാവാം. അതിനെ അങ്ങനെ എടുത്ത് ആ ഓർമ്മകളെ പറഞ്ഞ് അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമാർന്ന പങ്ക്തി തന്നെയാണ് ശരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ഇനി ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ, അങ്ങനെ വ്യത്യസ്തമാർന്ന, ഗൃഹാതുരത്വം ഉണർത്തുന്ന, ഓർമ്മകൾ നിറച്ച ആ ഒരു പാട്ടിന്റെ ആ ഒരു അനുഭവത്തിലോട്ട് പോയിട്ട് ഒരു പാട്ടിനെ കുറിച്ചൊന്ന് പറയുമോ?
1: തീർച്ചയായും. പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മള് കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള പാട്ടുകളാണ് കൂടുതലും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന പാട്ടുകൾ. ഓരോ പാട്ടിന് പിന്നിലും ആ പാട്ടിനോടുള്ള ഒരു ഇഷ്ടവും ഉണ്ടാവും. എനിക്കിപ്പോ ഓർമ്മ വരുന്ന പാട്ടെന്ന് പറയുന്നത് വാണി ജയറാമിന്റെ ഒരു പാട്ടാണ്. ഈ അടുത്ത കാലത്ത് അന്തരിച്ച മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു അതിന്റെ രചന. ആഷാഢമാസം ആത്മാവിൽ മോഹം എന്ന് തുടങ്ങുന്ന പാട്ട്.
0: നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ രജനി ഗിരീഷ്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ഷർമിള സി നായരാണ്. മാഡം എഴുത്തുകാരിയാണ്, കോളമിസ്റ്റാണ്, കേരളത്തിന്റെ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായി ഇന്നും സേവനമനുഷ്ഠിക്കുന്നു. കുറേയധികം നേരമായി മാഡം നമ്മോട് മാഡത്തിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചും ആദ്യത്തെ കൃതിയെക്കുറിച്ചും ഇഷ്ടമുള്ള പാട്ടുകളെക്കുറിച്ചും ഒക്കെ കുറേ അധികം സംസാരിച്ചു. ആദ്യത്തെ കൃതിയിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്, ഫാന്റസിയിൽ ജീവിച്ചവർക്ക് അതേ പറ്റൂ എന്ന കൃതി. അതിലെ മാഡത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കവിത ഒന്ന് ചൊല്ലുമോ?
2: എന്റെ കവിതകളൊക്കെ ചൊല്ലാൻ പറ്റിയ കവിതകളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഗദ്യ കവിതകളാണ്, ചൊല്ലാൻ പറ്റുന്ന കവിതകളല്ല. എങ്കിലും അതിലെ ഒരു കവിത,
1: ഓക്കെ,
2: കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച ഒരു കവിതയാണ്, ഞാൻ മരിച്ചാൽ. തട്ടി വീഴ്ചാൽ ഉണരാത്ത വിധം നീണ്ട ഉറക്കത്തിലേക്ക് ഞാനോ നീയോ ആരാവും ആദ്യം? തട്ടി വിളിച്ചാൽ ഉണരാത്ത വിധം നീണ്ട ഉറക്കത്തിലേക്ക് ഞാനോ നീയോ ആരാവും ആദ്യം? ഞാൻ തന്നെയാവും, എങ്ങനെയാവും നീ അതറിയുക? പതിവ് സന്ദേശങ്ങൾ കാണാതെ വരുമ്പോൾ എത്ര വേണ്ടെന്ന് വച്ചാലും അറിയാതെ വിളിച്ചു പോവും. ഒരുപക്ഷെ എടുക്കുന്നയാൾ വളരെ ലാഘവത്തോട് പറയും, അറിഞ്ഞില്ലേ രാത്രിയിലായിരുന്നു, അറിഞ്ഞില്ലേ രാത്രിയിലായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ മൊബൈലും പിടിച്ചൊരു നിൽപ്പുണ്ടാവും നീയപ്പോൾ. എന്തു ചെയ്യണമെന്നറിയാതെ മൊബൈലും പിടിച്ചൊരു നിൽപ്പുണ്ടാവും നീയപ്പോൾ. ഇന്നലെ രാത്രിയിലല്ലേ വാദോരാതെ സംസാരിച്ചത്? എന്റെ മൗനത്തിന്റെ കൂർത്ത ചില്ലുകൾ ഹൃദയഭിത്തി തുളച്ചു കയറുമ്പോൾ വീണ്ടും വീണ്ടും മറവിയെന്ന പരീക്ഷയിൽ പരാജിതനായി നീ എന്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ടേയിരിക്കും. എന്റെ മൗനത്തിന്റെ കൂർത്ത ചില്ലുകൾ ഹൃദയഭിത്തി തുളച്ചു കയറുമ്പോൾ വീണ്ടും വീണ്ടും മറവിയെന്ന പരീക്ഷയിൽ പരാജിതനായി നീ എന്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ടേയിരിക്കും. അടക്കിയാൽ അടങ്ങാത്ത സങ്കടങ്ങളുടെ ഫാന്തം തുറക്കാൻ എന്നെയല്ലാതെ ആരെയാണ് നിനക്ക് വിളിക്കാനാവുക? അടക്കിയാൽ അടങ്ങാത്ത സങ്കടങ്ങളുടെ ഫാന്തം തുറക്കാൻ എന്നെയല്ലാതെ ആരെയാണ് നിനക്ക് വിളിക്കാനാവുക? ഞാനപ്പോൾ നമുക്ക് മാത്രം സ്വന്തമായ ലിപിയിൽ മേഘപാളികളിൽ നിലാവ് കൊണ്ടൊരു പ്രണയകാവ്യം തീർക്കുന്നുണ്ടാവും നിനക്കായി. ഞാനപ്പോൾ നമുക്ക് മാത്രം സ്വന്തമായ ലിപിയിൽ മേഘപാളികളിൽ നിലാവ് കൊണ്ടൊരു പ്രണയകാവ്യം തീർക്കുന്നുണ്ടാവും നിനക്കായി.
1: വളരെ മനോഹരമായ വരികള്. നിലാവ് കൊണ്ടൊരു പ്രണയകാവ്യം തീർക്കും നിനക്കായി. ആഹാ, ഈ രസമുള്ള വരികളും അർത്ഥവത്തായ വരികളാണ്. ഗദ്യ കവിതകളും അത്രയും മനോഹരമായാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാതൃഭൂമി ചാനലിൽ ചക്കരപ്പന്തൽ എന്നൊരു സംഗീതാധിഷ്ഠിത പരിപാടി ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ?
2: ചക്കരപ്പന്തലിന്റെ ലാസ്റ്റ് എപ്പിസോഡ് ചെയ്തത് ഞാനായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ജനയുഗത്തിൽ ഓർമ്മകളുടെ പാട്ടെന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തി ചെയ്തിരുന്നു. ജനികത്തിലെ പങ്ക്തി കണ്ടിട്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് ഓൺലൈനിൽ പാട്ടുകളെ കുറിച്ചൊരു പങ്ക്തി ചെയ്യാവോ എന്ന് ചോദിച്ചിരുന്നു. അതിനെ തുടർന്ന് ഏഷ്യാനെറ്റ് ഓൺലൈനിൽ പാട്ടോർമ എന്ന പേരിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി, എനിക്ക് തോന്നുന്നു 25-ലധികം എപ്പിസോഡായി പാട്ടോർമ എന്ന പേരിൽ ഒരു പങ്ക്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രവി മേനോനെ അറിയാലോ, പാട്ടെഴുത്ത് ചക്കരപ്പന്തലിന് പിന്നില്. അപ്പോ രവി മേനോൻ ഒരുപക്ഷെ ഈ പാട്ടോർമകളും ഓർമ്മയിലെ പാട്ടും ഒക്കെ കണ്ടിട്ടാവണം ചക്കരപ്പന്തൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ചക്കരപ്പന്തലിൽ എത്തുന്നത്. അത് സംഗീതാധിഷ്ഠിത പരിപാടിയാണ്, മാതൃഭൂമി ചാനലിന്റെ. നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഒന്നുകിൽ പാട്ടുകാരായിരിക്കും അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഗാനരചയിതാക്കൾ, പല ഫീൽഡിലുള്ള ആൾക്കാർ അവതരിപ്പിക്കുന്നുണ്ട്. പാട്ടുകാരാവുമ്പോൾ അവർക്ക് പാടി അവതരിപ്പിക്കാം, അല്ലാതുള്ളവർ എനിക്ക് പാടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തത് ഇതുപോലെ, ഞാൻ പങ്ക്തിയിൽ ചെയ്തതുപോലെ തന്നെയായിരുന്നു. ഒരു പാട്ട്, ആ പാട്ട് എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട്, വാണി ജയറാമിനെ കുറിച്ചുള്ള തീമായിരുന്നു. വാണി ജയറാമിനെ ഒരു ട്രിബ്യൂട്ട് പോലെ ചെയ്തതാണ്. വാണി ജയറാമിന്റെ 16-ലധികം പാട്ടുകൾ ചേർന്നുള്ള 1 മണിക്കൂർ നീളുന്ന ഒരു പരിപാടിയായിരുന്നു.
1: വാണി ജയറാമിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ?
2: ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികൾ.
1: അതുപോലെ തന്നെ തിരക്കേറിയ ജീവിതം, വളരെ വലിയ ഉത്തരവാദിത്വം വഹിക്കുന്ന ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ, അതിനിടയിൽ എഴുത്തിനു വേണ്ടി സമയം കണ്ടെത്തുന്നു, ചിലവിടുന്നു, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്?
2: ഔദ്യോഗിക ജീവിതം തന്നെയാണ് പ്രധാനം. അതിനിടയിൽ കിട്ടുന്ന സമയങ്ങളിൽ എഴുതുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു ഫുൾ ടൈം എഴുത്തുകാരിയോ വലിയ എഴുത്തുകാരിയോ ഒന്നുമല്ല. ഔദ്യോഗിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അതിനിടയിൽ വീണ് കിട്ടുന്ന സമയങ്ങളിൽ എഴുതുന്നു, അത്രേ ഉള്ളൂ, അല്ലാതെ എഴുത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സമയം കണ്ടെത്തുന്നില്ല.
1: ഓക്കെ, അങ്ങനെ പറയുമ്പോൾ ഔദ്യോഗിക ജീവിതത്തെ കുറിച്ച് കുറച്ചൊന്ന് പറയാമോ?
2: ഞാൻ സെക്രട്ടേറിയറ്റിൽ ഒരു അഡീഷണൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലും കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡെസിഗ്നേഷൻ ഇങ്ങനെ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് വരുന്നത്. ഇലക്ഷൻ ടൈമിൽ നല്ല തിരക്കാണ്, അല്ലാതുള്ളപ്പോൾ അത്ര വലിയ തിരക്കുണ്ടാവാറില്ല, എങ്കിലും തിരക്കുണ്ട്.
1: അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വരുന്നത് ആദ്യ പുസ്തകത്തിലെ ഒരു കവിത നമ്മൾ കേട്ടു, അടുത്ത ഇഷ്ടമുള്ള ഒരു കവിത കൂടി ഒന്ന് ചൊല്ലാമോ?
2: ചക്രവ്യൂഹം. ഇത് പ്രഭാതരശ്മി എന്ന് പറയുന്ന മാഗസിനിൽ കൊല്ലത്തുനിന്ന് തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. പ്രഭാതരശ്മിയിൽ വളരെ മുമ്പ് വന്നൊരു കവിതയാണ്, ഒരു കുഞ്ഞു കവിതയാണ് ചക്രവ്യൂഹം. എത്ര മനോഹരമായാണ് നീ എന്നെ നിന്നിൽ തളച്ചിട്ടിരിക്കുന്നത്. ചിന്തകൾ പോലും പ്രണയപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ഞാൻ സ്വതന്ത്രയാണെന്ന് നീ, എന്നിട്ടും ഞാൻ സ്വതന്ത്രയാണെന്ന് നീ. ഉന്മാദത്തിൻ്റെ ചില നേരങ്ങളിൽ നിനക്കെന്ന പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്, നിന്റെ കാമനകൾക്കിടയിൽ ഞെരിഞ്ഞമരുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യമെന്ന്. ഉന്മാദത്തിൻ്റെ ചില നേരങ്ങളിൽ നിനക്കെന്ന പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്, നിന്റെ കാമനകൾക്കിടയിൽ ഞെരിഞ്ഞമരുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യമെന്ന്. പക്ഷേ നിന്റെ പ്രണയം അതിവേഗം പടരുന്നൊരു അർബുദം പോലെയായിരുന്നു. പക്ഷേ നിന്റെ പ്രണയം അതിവേഗം പടരുന്നൊരു അർബുദം പോലെയായിരുന്നു. ഞാനറിയാതെ അതിൻ്റെ ജീവകോശങ്ങൾ കാർന്നു തിന്നുകൊണ്ടേയിരിക്കുന്നു. നോക്കൂ, നിന്നിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ? എന്നെ ഞാനൊന്ന് കണ്ടോട്ടെ. നോക്കൂ, നിന്നിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ? എന്നെ ഞാനൊന്ന് കണ്ടോട്ടെ.
1: ശരിക്കും ഇപ്പം രണ്ട് കവിത പറഞ്ഞിട്ടുള്ളൂ. ഏകദേശം 35 കവിതകൾ ആ ഒരു പുസ്തകത്തിലുണ്ട്. അടുത്ത പുസ്തക പ്രകാശനത്തിനുള്ള തിരക്കിലാണെന്നും അറിയാം. കവിത മനോഹരമായിരുന്നു. ഒപ്പം വീണ്ടും നമ്മൾ എത്തുന്നത് പാട്ടിലേക്കാണ്. ഓർമ്മയിലെ പാട്ട് എന്ന പേരിൽ ജനീക വാരാന്ത്യത്തിലെ പങ്ക്തിയിൽ വന്ന ലേഖനങ്ങളൊക്കെ ഉടനെ തന്നെ ഒരു കൃതിയായി പുറത്തിറങ്ങുകയാണ്. പാട്ട്, പ്രണയം, ജീവിതം എന്ന പേരിലാണ് അത് പുസ്തകമാകുന്നത്. അതിൻ്റെ വിശദമായ കുറേയധികം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ ശ്രോതാക്കൾക്കായി ഇഷ്ടമുള്ള ഒരു പാട്ടുകൂടി ഒന്ന് പറയുമോ?
2: ജാലകം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ഒ എൻ വി കുറുപ്പിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ഒരുതലം മാത്രം വിടർന്നൊരു ചെമ്പനീർ. അന്നത്തെ കാലത്തെ യുവതലമുറയെ പ്രണയിക്കാൻ പഠിപ്പിച്ച ഗാനമെന്ന് വേണമെങ്കിലും പറയാം. പ്രണയിക്കാൻ പഠിപ്പിച്ച ഗാനങ്ങളുടെ രചയിതാവായിരുന്നു ഒ എൻ വി സാറ്. ഒ എൻ വിയുടെ തന്നെ നല്ല പാട്ടുകളിൽ ഒന്നാണ്.
1: നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: തിരികെയെത്താം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ശർമ്മള സി നായരാണ്. മാഡം എഴുത്തുകാരിയാണ്, കോളമിസ്റ്റ് ആണ്, കേരളത്തിന്റെ അഡീഷണൽ ചീഫ് ഇലക്ട്രൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. മാഡം നമ്മോട് കുറെ അധികം നേരമായി പങ്കുവയ്ക്കുന്നത് എഴുത്ത് ജീവിതത്തെ കുറിച്ചാണ്. മാഡം, അടുത്ത ഓർമ്മയിലെ പാട്ട് എന്ന പേരിൽ ജനേക വാരാന്തത്തിലെ പങ്ക്തിയിൽ വന്ന ലേഖനങ്ങൾ ഉടൻ പുറത്തിറങ്ങുന്നു. പാട്ട് പ്രണയം ജീവിതം ഇട്ടിരിക്കുന്നത് നല്ല പേര്, അതിന് തന്നെ ഞാൻ ആദ്യം ആശംസ അറിയിക്കുകയാണ്. അതിനെ കുറിച്ച് പറയാമോ?
2: ഓർമ്മയിലെ പാട്ടെന്ന പങ്ക്തിയിൽ വന്ന 15 ലേഖനങ്ങളും പിന്നെ ജനയുഗത്തിൽ തന്നെ വന്നിട്ടുള്ള 5-6 ലേഖനങ്ങളും കൂടെ ചേർത്തുള്ള ഒരു സമാഹാരമാണ്. കൈകഥം ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അതിന്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. അവതാരികയായിട്ടുണ്ട്, ആമുഖമായിട്ടുണ്ട്, ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞു. ഈ മാസം പുസ്തകം ഇറക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.
1: അതുപോലെ തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓൺലൈനില് പാട്ടോർമ്മ എന്ന കോളം എഴുതി വരുന്നുണ്ട്. അപ്പം പാട്ടിന്റെ ഓർമ്മയിൽ ഇങ്ങനെ പോകുകയാണ്. പറഞ്ഞു വരുമ്പോഴും നമ്മള് നമ്മുടെ ടോക്കിൽ മൊത്തം നിറയുന്നത് കവിതയും എഴുത്തും പാട്ടും തന്നെയാണ്. പാട്ടിൽ നിന്ന് വിട്ടിട്ട് നമുക്ക് പുറത്തിറക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓരോ ക്വസ്റ്റ്യനും പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പം പാട്ടിന്റെ ഓർമ്മയിൽ പോകുന്ന ആ പാട്ടോർമ്മ എന്ന ആ ഒരു പങ്ക്തിയെ, അതിനെ കുറിച്ച് ഒന്ന് പറയുമോ?
2: ജനയുഗത്തില് ഓർമ്മയിലെ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു സ്പിരിറ്റിലെ മരണമെത്തുന്ന നേരത്ത് ആ പാട്ടായിരുന്നു ജനയുഗത്തിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയത്. സ്പിരിറ്റിലെ എല്ലാ പാട്ടും എനിക്ക് വളരെ പ്രിയപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. മരണമെത്തുന്ന നേരത്താണോ പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതാണെന്ന് പറയാം. മഴ കൊണ്ട് മാത്രം ആണോ പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതും പ്രിയപ്പെട്ടതെന്ന് പറയാം. അന്നേരം ഞാൻ രണ്ട് പാട്ടിനെ കുറിച്ചും എഴുതിയിട്ടുണ്ടായിരുന്നു. രണ്ട് പാട്ടുമായും റിലേറ്റ് ചെയ്യുന്ന ഓർമ്മകൾ ഉണ്ടായിരുന്നു. ഈ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അതെല്ലാം കാല്പനികമായ കഥകളല്ല, അത് ഇതെല്ലാം ഓരോരുത്തരുടെ ജീവിതമാണോ? ശരിക്കും അതിലെ നായികയും നായകനും ഒക്കെ എന്നോടൊപ്പം ചേർന്ന് നടക്കുന്നവരും ചേർന്ന് നടന്നിരുന്നവരും ഒക്കെ തന്നെയാണ്. ആൾക്കാരുടെ പച്ചയായ ജീവിതമാണ്. അവര് പറയുന്ന അനുഭവങ്ങൾ ഈ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോ രണ്ടു പാട്ടും എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല. അന്നേരം ഈ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന ആ പാട്ടിനെ കുറിച്ച് എഴുതിയ അനുഭവക്കുറിപ്പ് ഞാൻ ഏഷ്യാനെറ്റിലേക്ക് അയച്ചു. അത് വായിച്ചിട്ട് ഏഷ്യാനെറ്റ് ഓൺലൈനിലെ റഷീദാണ് അത് ഒരു കോളമായി ചെയ്തുകൂടെ എന്ന് ചോദിച്ചത്. അന്നേരം ഞാൻ ജനയുഗത്തിൽ ഈ കോളം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ തിരക്കിനിടയിൽ ഏഷ്യാനെറ്റിലും കൂടി ചെയ്യാൻ കഴിഞ്ഞില്ല. ജനയുഗത്തിലെ പങ്ക്തി തീർന്നതിന് ശേഷം ഏഷ്യാനെറ്റിൽ 2 weeks ഒരിക്കലായിരുന്നു ആ പങ്ക്തി. അങ്ങനെ തുടങ്ങുകയായിരുന്നു പാട്ടോർമ്മ എന്നുള്ള പേരിൽ. പാട്ടോർമ്മ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തതും അദ്ദേഹം തന്നെയായിരുന്നു.
1: ഇതേ പങ്ക്തി അതുപോലെ തന്നെയായിരുന്നു,
2: ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസത്തിൽ ചെയ്തു.
1: അങ്ങനെ ഈ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി അങ്ങനെ ഒരു സംഗീത സംവിധായകൻ അങ്ങനെയല്ല എടുക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളെ ഉണർത്തുന്ന അത്തരം പാട്ടുകളാണ് തിരഞ്ഞെടുക്കുന്നത്.
2: നമ്മളൊരു അനുഭവം പങ്കുവയ്ക്കുന്നു, ആ അനുഭവവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടുണ്ടാവും. അല്ലാതെ ഇഷ്ടപ്പെട്ട സംവിധായകന്റെയോ ഇഷ്ടപ്പെട്ട ഗായികയുടെയോ അങ്ങനെയല്ല.
1: വളരെ നല്ലൊരു കാര്യമാണത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം നേരമായി സംസാരിക്കുന്നു, ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയോ?
2: ഹസ്ബൻഡ് ദൂരദർശനിലാണ്, ഒരു മകനുണ്ട്, ഇപ്പോ LLB കഴിഞ്ഞു.
1: ചേട്ടന്റെ പേരെന്താ?
2: പ്രസന്നൻ. മകന്റെ പേര് ഭരത്.
1: തിരുവനന്തപുരത്ത് തന്നെയാണ്?
2: അതെ.
1: ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴും നമ്മള് സംസാരിച്ചു പോകുമ്പോഴും നമുക്ക് സാമൂഹിക പ്രതിബദ്ധത എന്നൊരു വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട ഒരു കോളമിസ്റ്റ് അല്ലെങ്കിൽ ഒരു സാഹിത്യ പ്രവർത്തക അല്ലെങ്കിൽ ഒരു സാഹിത്യകാരി എന്ന നിലയിലൊക്കെ ദിനം തോറും നമ്മിലേക്ക് എത്തുന്ന നടക്കുന്ന കുറേയധികം വാർത്തകള്, കുറെ നമ്മെ ബാധിക്കുന്ന, നമ്മള് ചില വേളകളിലൊക്കെ നമ്മൾ നടിക്കും, നമുക്കിതൊന്നും വിഷയമല്ല, പക്ഷെ നമ്മിലൊക്കെ ഭയമുണർത്തുന്ന കുറേയധികം വിഷയങ്ങൾ, കുട്ടികളെ ബാധിക്കുന്ന കുറെ, അപ്പം അത്തരം സമയത്തൊക്കെ ആ എടുക്കുന്ന നിലപാടുകളോ അത്തരം പ്രതികരണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? അതൊക്കെ സ്വാധീനിക്കാറുണ്ടോ? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
2: ഇങ്ങനെയുള്ള സാമൂഹിക പ്രശ്നങ്ങളൊക്കെ മറ്റുള്ളവര് കാണുന്ന അതേ രീതിയിൽ തന്നെ നമ്മളെയും ബാധിക്കാറുണ്ട്. പക്ഷേ പരസ്യ പ്രതികരണങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റ് സാഹിത്യകാർ ചെയ്യുന്നത് പോലെയോ മറ്റ് മേഖലകളിലുള്ളവർ ചെയ്യുന്നത് പോലെയോ പരസ്യ പ്രതികരണത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും ഞങ്ങളൊന്നും മുതിരാറുമില്ല. പക്ഷേ സമൂഹത്തിലെ ഇങ്ങനെയുള്ള മൂല്യച്യുതികളൊക്കെ വളരെ ദുഃഖകരമാണെന്ന് പറയാനേ പറ്റൂ. കൂടുതൽ അതിലേക്ക് പ്രതികരിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക്.
1: ഇത്തരം കുറച്ച് ലിമിറ്റേഷൻസ് കാരണം ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരുപാട്
2: ലിമിറ്റേഷൻസ് ഉണ്ട്.
1: പ്രതികരണത്തിനും അഭിപ്രായത്തിനും ഒക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും.
2: അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്.
1: തീർച്ചയായും എല്ലാം നോക്കിയിട്ടല്ലേ പറയാൻ പറ്റൂ. നമുക്ക് മകൻ LLB ആണെന്നല്ലേ പറഞ്ഞത്? മകന് സാഹിത്യപരമായി അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുകളൊക്കെ ഉണ്ടോ? കലാപരമായി അങ്ങനെ ഉണ്ടോ?
2: പ്രത്യേകിച്ച് കലാപരമായും സാഹിത്യപരമായിട്ടും കഴിവുകളൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷിൽ കുറച്ച് കവിതകളൊക്കെ എഴുതുന്നതൊക്കെ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. എങ്കിലും കാണിച്ചു തന്നിട്ടുള്ള കവിതകളൊക്കെ ബെറ്റർ ആയിട്ടുള്ള കവിതകളാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ അങ്ങനെ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല.
1: നമ്മള് പറഞ്ഞു വന്നത് നമ്മുടെ ആദ്യത്തെ കൃതി, പിന്നെ ജനയുഗത്തിന്റെ വാരാന്ത്യത്തിൽ എഴുതുന്നു, ഈ പാട്ടോർമ, പിന്നെ ചക്കരപ്പന്തൽ, ഇങ്ങനെ കുറെ പ്രോഗ്രാമും ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് നമ്മൾ ഒന്ന് രണ്ട് കവിതകളെ കുറിച്ച് പറഞ്ഞ കവിതയിലേക്ക് വരുന്നതിന് മുന്ന് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അത്തരം കുറെ അധികം പാട്ടുകൾ ഉണ്ടാവും. അതിലൊരു 3-4 പാട്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ?
2: ഓർമ്മയിലെ പാട്ടെന്ന് പറയുന്ന പങ്ക്തിയിലായാലും ശരി, പാട്ടോർമ്മയിലായാലും ശരി, ഒരു പ്രത്യേക രചയിതാവിന്റെയോ അല്ലെങ്കിൽ ഒരു ഗായികയുടെയോ ഗായകന്റെയോ പാട്ടുകളായിട്ടല്ല സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ സെലക്ട് ചെയ്യപ്പെട്ട പാട്ടുകളിൽ അധികവും ONV സാറിന്റെ പാട്ടുകളായിരുന്നു. ഒരുപക്ഷെ ഈ സംഗീതത്തെക്കാൾ ഗാനരംഗത്തെക്കാൾ ഒക്കെ ആ വരികളായിരിക്കാം മനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പാട്ടോർമ്മയിൽ തന്നെ എഴുതിയിട്ടുള്ള പാട്ടുകളിൽ പെടുന്നതാണ് ആ രാത്രി മാഞ്ഞുപോയി, പഞ്ചാഗ്നി, നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിത്രമാണ്. ഗീതയും പഞ്ചാഗ്നിയും ആ രാത്രിയും നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോവില്ല. പാട്ടോർമ്മയിൽ തന്നെ എഴുതിയിട്ടുള്ളതായിരുന്നു ആ രാത്രി മാഞ്ഞുപോയി എന്ന ഗാനം.
1: അന്നത്തെ കാലഘട്ടത്തിന്റെ ആ ഒരു സോങ് ആയിരുന്നു എന്ന് വേണം അത് പറയാൻ.
2: അതെ
1: അല്ലെ, നമ്മളൊക്കെ ഇന്നും ആ പാട്ട് മലയാളിയുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ഗാനം തന്നെയാണ്.
2: അതുപോലെ തന്നെ പാട്ടോർമ്മയിലൊക്കെ എഴുതിയിട്ടുള്ള പാട്ട് തന്നെയാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. അതും ONV യുടെ തന്നെയാണ്. നമ്മുടെയൊക്കെ കോളേജ് കാലത്ത് ക്യാമ്പസുകളിൽ അല്ലെ നിറഞ്ഞു കേട്ടിരുന്ന പാട്ടാണ്. അന്നും ഇന്നും ഇന്നത്തെ തലമുറ പോലും ഏറ്റുപാടുന്ന ഒരു പാട്ടാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ.
1: തീർച്ചയായും
2: ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം ചെന്നെത്തുന്നത് ONV സാറിലേക്കായിരിക്കും.
1: രണ്ടു പാട്ടുകളും ONV സാറിനെ കുറിച്ച് തന്നെയായിരുന്നു.
2: രണ്ടും ONV സാറിന്റെ തന്നെയാണ്. നീയത്ര തന്നെ സിനിമയും ഞങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു സിനിമ കാണുന്നത്. ട്യൂഷനൊക്കെ കട്ട് ചെയ്ത് അന്ന് ദൂരദർശനി സിനിമ കാണിക്കുമ്പോഴായിരുന്നു സിനിമ
1: കാണാൻ.
2: ആഴ്ചയിൽ ഒരു ദിവസം അന്ന് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ബസ്സൊക്കെ പിടിച്ച് നീ എത്ര തന്നെ കാണാൻ പോയത് ഇന്നും ഓർമ്മയിലുണ്ട്. വീട്ടിലെത്തുമ്പോൾ ശരിക്കും സിനിമ തുടങ്ങി കഴിഞ്ഞിരുന്നു. ഈ പാട്ടിന്റെ ആ ഗാനരംഗം എത്തുന്ന സമയത്താണ് വീട്ടിൽ ചെന്ന് കയറുന്നത്.
1: നല്ലൊരു ഗാനമാണത് അല്ലെ.
2: കാർത്തികയും മുരളിയും
1: എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പാട്ടുകള് എല്ലാം തന്നെ ശരിക്കും മലയാളിയുടെ മനസ്സിൽ ഇങ്ങനെ നെഞ്ചേറ്റിയ കുറെ ഗാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ പങ്ക്തികളൊക്കെ ഹിറ്റാവുന്നതും എഴുതുന്നത്.
2: ഒരു തലമുറയ്ക്ക് ഇഷ്ടപ്പെടും അന്ന് നമ്മളെ സ്വാധീനിച്ചിരുന്ന പാട്ടുകൾ. ഇന്നും ആ പാട്ടുകൾ ഹിറ്റെന്ന് തന്നെ വേണം
1: പറയാം.
2: അതേ തീവ്രതയോടെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ പാട്ടുകൾക്ക് അത്രയും തീവ്രതയോടെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടിയും വരും. നല്ല പാട്ടുകളും ഉണ്ടാവുന്നുണ്ട്.
1: അങ്ങനെ രണ്ട് പാട്ടുകളെ കുറിച്ച്, ONV സാറിന്റെ പാട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. കുറച്ചധികം നേരമായിട്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ചു. ഞങ്ങളുടെ ഈ ഒരു റേഡിയോയെക്കുറിച്ച് ഞാൻ കുറച്ചൊന്ന് പറയാം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ അണ്ടറിൽ ഉള്ള ഒരു റേഡിയോ ആണ് റേഡിയോ സാന്ത്വനം 90.4. നമ്മുടെ ഈ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റില് 10,000-ക്കണക്കിന് പേഷ്യൻസ്, ക്യാൻസർ രോഗികള്, കിടപ്പ് രോഗികള് ഒക്കെയുണ്ട്. അവരുടെയൊക്കെ പരിചരണത്തിനായി ഒരുപാട് സുമനസ്സുകളാണ് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കിടപ്പ് രോഗികൾക്കൊക്കെ ഒരുപാട് സഹായം എത്തിക്കാൻ മാക്സിമം നമ്മുടെ ഈ ടീമുകൾ ശ്രമിക്കാറുണ്ട്. നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറായ മോഹനമ്പിള്ള സാറും ഒപ്പം കുറെ അധികം സന്മനസ്സുള്ളവരും കുറെ ഡോക്ടേഴ്സും ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് ഒരുപാട് സമൂഹത്തിന് നന്മയ്ക്ക് ഉതകുന്ന അർത്ഥവത്തായ കുറേയധികം പ്രോഗ്രാമുകളാണ് നമ്മളെ റേഡിയോ സാന്ത്വനത്തിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇന്ന് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മോടൊപ്പം ചേർന്ന് ഇവിടെ എത്തി കുറേയധികം സമയം ചിലവഴിച്ചു, പാട്ടുകളെ കുറിച്ച് കുറേയധികം പറഞ്ഞു. എനിക്ക് തോന്നുന്നു സമാഗമത്തില് സാഹിത്യത്തിനേക്കാൾ ഉപരി ഇന്ന് നമ്മൾ കുറെ പാട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. പാട്ടുകളുടെ പങ്ക്തി ചെയ്യുന്നു, കോളം ചെയ്യുന്നു, അതിന്റെ ആ തിരക്കുകൾക്കിടയിലും തന്റെ ഈ ഒരു ഔദ്യോഗിക ജീവിതം വളരെ കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, സൗഹൃദങ്ങളെ ചേർത്ത് വയ്ക്കുന്നു, ഒപ്പം ഫാമിലിയുടെ നല്ല സപ്പോർട്ടും. അപ്പം ഇന്ന് ഇവിടേക്ക് എത്തിയതിന് എന്റെയും നമ്മുടെ റേഡിയോ സ്റ്റേഷൻ ഡയറക്ടറുടെയും ഒപ്പം ഞങ്ങളുടെ എല്ലാം ടീമംഗങ്ങളുടെയും ഒക്കെ പേരിൽ ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അപ്പോഴേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നല്ല തിരക്കുകൾക്കിടയിലാണ് ഇവിടെ എത്തിയത്. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി.
2: താങ്ക് യു.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.

0: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീനാ ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: അപ്പോൾ സാറേ, ഇപ്പോൾ ടിപ്പറിനെ കുറിച്ചും ലോറിയെ കുറിച്ചും അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നിരിക്കട്ടെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ എന്തായാലും അതിനകത്ത് കയറുമല്ലോ. അവർക്ക് അപകടം ഉണ്ടായാൽ എന്തെല്ലാം നഷ്ടപരിഹാരങ്ങളാണ് കിട്ടുന്നത്? അവർക്ക് അങ്ങനെ ഒരു നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടോ?
1: തീർച്ചയായിട്ടും പാസഞ്ചേഴ്സ് ഓട്ടോറിക്ഷയിൽ ഫെയർ കൊടുത്ത്, കാശ് കൊടുത്ത്, യാത്രക്കൂലി കൊടുത്ത് യാത്ര ചെയ്യുന്നവരാണ് പാസഞ്ചേഴ്സ് കിട്ടും. ഓട്ടോറിക്ഷ സംബന്ധിച്ചോളം സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് 3 പേർക്കും, കാറിലാണെങ്കിൽ ടാക്സിയിൽ 4 പേർക്കും അല്ലെ 5 പേർക്കും കിട്ടും. അത് കപ്പാസിറ്റി അനുസരിച്ചിട്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും ഉണ്ടാകുന്ന വെച്ചാൽ ഇപ്പോൾ ഓട്ടോറിക്ഷയിലൊക്കെ ഓവർലോഡ് ചെയ്യും. ഇപ്പോൾ പാസഞ്ചർ കപ്പാസിറ്റി 3 പേർക്കാണെങ്കിൽ 3 പേർക്കേ പ്രീമിയം അടയ്ക്കാറുള്ളൂ. 4 പേർക്ക് അപകടം ഉണ്ടായാൽ അല്ലെ 5 പേർക്ക് അപകടം ഉണ്ടായാൽ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചുള്ള അതിൽ ആദ്യത്തെ 3 പേർക്കേ കൊടുക്കത്തുള്ളൂ. ആരുടെയാണ് ക്ലെയിം വരുന്നത് ആ 3 പേർക്കേ കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ 5 പേർക്ക് ഒരുമിച്ച് ക്ലെയിം വരികയാണെങ്കിൽ കോടതി പറയുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും വലിയ ക്ലെയിമുകൾ കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനിയോട് പറയും. ഇൻഷുറൻസ് കമ്പനിയുടെ ബാധ്യത അതിൽ എത്ര പേരാണ് നിയമാനുസൃതം യാത്ര ചെയ്യാൻ പറ്റുന്നത് അത്രയും പേർക്ക് മാത്രമേ കവറേജ് കൊടുക്കുന്നുള്ളൂ. കാരണം അത്രയും പേർക്ക് മാത്രമേ പ്രീമിയം വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ ഓവർലോഡഡ് പാസഞ്ചറിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർലോഡ് പാസഞ്ചേഴ്സ് എല്ലാവർക്കും അപകടം പറ്റിയാണെങ്കിൽ അതിലെ കപ്പാസിറ്റി അനുസരിച്ച് പെർമിറ്റ് അനുസരിച്ച് എത്ര പേർക്കാണ് നിയമാനുസൃതം യാത്ര ചെയ്യാൻ പറ്റുന്നത് അത്രയും പേർക്ക് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളവരുടെ കോമ്പൻസേഷൻ ഓണർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഓണർ അല്ല നമ്മൾ ഓവർലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്കുകൾ അങ്ങനെയൊക്കെയാണ്. ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കോമ്പൻസേഷൻ കിട്ടത്തില്ല.
0: നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ യാത്രക്കാർ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വണ്ടിയിൽ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം ലോറിയായാലും ബസ്സായാലും ഒക്കെയുള്ള ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഡ്രൈവർമാർക്ക് അപകടം ഉണ്ടായാൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുമോ?
1: തീർച്ചയായിട്ടും കിട്ടും. കാരണം അത് പബ്ലിക് സർവീസ് വെഹിക്കിൾ അല്ലേ, ഗുഡ്സ് വെഹിക്കിൾ അല്ലേ, പാസഞ്ചർ വെഹിക്കിൾ. ഡ്രൈവർ കമ്പൽസറി ആയിട്ടും കവർ ചെയ്യും. തേർഡ് പാർട്ടിക്ക് പ്രീമിയം അടയ്ക്കുന്നത് പോലെ പെയ്ഡ് ഡ്രൈവർക്കും അതിൽ പ്രീമിയം അടച്ചേക്കണം. പെയ്ഡ് ഡ്രൈവറും പാസഞ്ചേഴ്സിന് അത് ചിലപ്പം ക്ലീനർ അല്ലെങ്കിൽ കണ്ടക്ടർ ഉള്ളതാണെങ്കിൽ പബ്ലിക് സർവീസ് വെഹിക്കിൾ ഇപ്പോൾ കെ എസ് ആർ ടി ബസ് കണ്ടക്ടർ കവേർഡാണ്. ഒരു ഗുഡ്സ് വെഹിക്കിളിനെ സംബന്ധിച്ചുള്ള അത് ക്ലീനർ എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അവർ രണ്ടുപേരും കവേർഡാണ്. അവരെ സംബന്ധിച്ചോളം അവർക്ക് ഇൻഷുറൻസ് കമ്പനി ഈ ഇത് ഇത് കൂടാതെ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ടും പ്രകാരം പറയുന്നുണ്ട്. കാരണം അവർ ആ വാഹനത്തിൽ വെറുതെ യാത്ര ചെയ്തുകൊണ്ടല്ല അവർക്ക് അപകടം ഉണ്ടാകുന്നത്, അവർ ഓണറുടെ എംപ്ലോയി എന്നുള്ള നിലയിൽ ജോലി ചെയ്യുകയാണ്. അപ്പം എംപ്ലോയറുടെ തൊഴിലാളി എന്നുള്ള നിലയിൽ ജോലി ചെയ്യുമ്പം ഉണ്ടാകുന്ന അപകടത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് പറയുന്നുണ്ട്.
0: സാർ ഇപ്പോൾ പറഞ്ഞു ഈ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് എന്ന് പറഞ്ഞു, അപ്പോൾ എന്താണ് ഈ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് എന്ന് പറഞ്ഞു?
1: എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് എന്നുള്ള ഒരു വിഭിന്നമായ വേറൊരു ആക്ട് ആണ്. അത് ജനറൽ ആയിട്ട് എല്ലാ എംപ്ലോയീസിനെയും ബാധിക്കുന്നതാണ്. ഒരു വ്യക്തി ഒരു ഓണറുടെ മുതലാളിയുടെ എംപ്ലോയറുടെ എംപ്ലോയി ആയിട്ട് വർക്കറായിട്ട് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുമ്പോൾ ഫാക്ടറി പ്രധാനമായിട്ടും ജോലി ചെയ്യുമ്പോൾ ആ ജോലി സമയത്തിനിടയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കിട്ടാൻ അർഹതയുണ്ട്. അവിടെ 2 കണ്ടീഷൻസ്, 1 ഹീ മസ്റ്റ് ബി ആൻ എംപ്ലോയി, 2 ദി ആക്സിഡന്റ് മസ്റ്റ് ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ബസ്സിലെ ഡ്രൈവറെ സംബന്ധിച്ചോളം ഈ 2 കണ്ടീഷൻസും പാലിക്കുന്നുണ്ട്. ഒന്നയാൾ എംപ്ലോയി ആണ്, ഒന്നയാൾ ജോലി സമയത്താണ് ആക്സിഡന്റ് പറ്റുന്നത്. അങ്ങനെയുള്ളവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് പറയുന്നുണ്ട്. അത് വാഹനത്തിന് വേണ്ടിയല്ല, എല്ലാ ഫാക്ടറിയിലും എല്ലാ തൊഴിലിടങ്ങളിലും എല്ലാ പ്രൊഡക്ഷൻ നടക്കുന്ന കമ്പനികളിലും തൊഴിലാളികൾക്ക് എംപ്ലോയീസിന് വർക്ക്മാൻ കാറ്റഗറിയുള്ളവർക്ക് ആക്സിഡൻറ്റ് ജോലി സമയത്ത് ഉണ്ടായാൽ അവർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചിട്ട് കോമ്പൻസേഷൻ കൊടുക്കണം. നമ്മുടെ മോട്ടോർ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് മോട്ടോർ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ഓണർ അല്ല ഐ മീൻ ഡ്രൈവർ അപകടം പറ്റുന്ന എപ്പോഴാണ്? ഓണറുടെ തൊഴിലാളിയായി ജോലി ചെയ്യുമ്പോഴാണ് ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത്. അപ്പം അദ്ദേഹം തൊഴിലാളിയായിരുന്നല്ലോ, അദ്ദേഹം ജോലി സമയത്താണ് അപകടം ഉണ്ടായത്, അദ്ദേഹത്തിന് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചിട്ട് കോമ്പൻസേഷൻ കിട്ടും.
0: സർ, ഇപ്പോൾ ഞാൻ പറയാം, ഇൻഷുറൻസ് പോളിസി ഇല്ലാത്തൊരു വാഹനം അപകടത്തിൽ പെട്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടി നമ്മൾ എവിടെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ആരിൽ നിന്ന് നമ്മൾ അത് ഈടാക്കും?
1: അതിന് യാതൊരു സംശയമില്ല, വാഹനത്തിന് ഇൻഷുറൻസ് പോളിസി ഇല്ലെങ്കിൽ ഓണർക്ക് തന്നെയാണ് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ബാധ്യത. അതുകൊണ്ടാണ് പറഞ്ഞത്, വാഹനം ഓടിക്കുന്നെങ്കിൽ ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കണം, ഇൻഷുറൻസ് പോളിസി ഇല്ലെങ്കിൽ നോ ഡൗട്ട് ഓണറ് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. ഓണറ് നല്ലവനാണോ മോശക്കാരനാണോ, കാശുള്ള ആളാണോ കാശില്ലാത്ത ആളാണോ, ഒന്നും ഇവിടെ പ്രശ്നമല്ല. കാരണം നിയമം കൂടെ നിൽക്കുന്ന ആരുടെ കൂടെയാണ്? വിക്റ്റിമിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇഞ്ചറി കേസിൽ അയാൾക്ക് പരിക്ക് പറ്റി, ഡെത്ത് കേസിൽ അയാളുടെ കുടുംബത്തിന് അതാണ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇൻഷുറൻസ് ഇല്ല, ഓണറിൻ്റെ നിന്ന് നഷ്ടപരിഹാരം കിട്ടണം എന്ന് നിയമം പറയുന്നുണ്ട്. ഓണർക്ക് യാതൊരു ലീനിയൻസിയും കിട്ടത്തില്ല. എത്രയാണോ നിയമപ്രകാരം കോമ്പൻസേഷൻ കൊടുക്കുന്നത്, ഇൻഷുറൻസ് കമ്പനി എത്ര കൊടുക്കേണ്ട, അത്രയും രൂപ തന്നെ ഓണർക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, വി ഷുഡ് ബി വെരി വെരി കോഷ്യസ്. ഇൻഷുറൻസ് പോളിസി ഇല്ല വണ്ടി ഓടിക്കരുത്. ഇൻഷുറൻസ് പോളിസി സംബന്ധിച്ചുള്ള ആ പോളിസി എക്സ്പയർ ആവുന്ന കാലാവധി നമ്മൾ ഡേറ്റ് നേരത്തെ അറിഞ്ഞു വച്ചിരിക്കണം. ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലും ഇല്ലാതെ ഇൻഷുറൻസ് പോളിസി റിന്യൂ ചെയ്തിരിക്കണം. കഷ്ടകാലമാണെങ്കിൽ നമ്മുടെ ആ സ്വത്തിനെയും ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പോലും നിയമത്തിന് അർഹതയുണ്ട്. പല കേസുകളിലും എനിക്കറിയാം, ഇൻഷുറൻസ് പോളിസി ഇല്ലാതെ വാഹനം ഓടിച്ച് കോമ്പൻസേഷൻ കൊടുത്ത കേസിൽ ഓണറുടെ സ്വത്ത് അറ്റാച്ച് ചെയ്യാൻ, റവന്യൂ റെക്കവറി പ്രകാരം അറ്റാച്ച് ചെയ്യാനായിട്ട് നടപടികൾ നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടന്നു വരുന്നു.
0: അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് പോളിസി ഉള്ള ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോളിസി ഉണ്ടെങ്കിൽ പോലും ഈ കമ്പനിക്ക്, ഇൻഷുറൻസ് കമ്പനിക്ക് അവരുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടോ?
1: ചില സാഹചര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പറയുന്നത് പോളിസി എടുത്തു വെക്കുന്നത് ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ പോളിസി ഉണ്ടായാലും ഇൻഷുറൻസ് കമ്പനി പറയും പോളിസി ഉണ്ട്, പക്ഷെ ഞങ്ങൾ ക്ലെയിം കൊടുക്കൂല, നഷ്ടം നിർത്തത്തില്ല. കാരണം എല്ലാ ഇൻഷുറൻസ് പോളിസിയിലും പറയുന്നുണ്ട് വണ്ടി വാഹനം ഓടിക്കുന്ന ആരാണ്? വാഹനം ഓടിക്കേണ്ടത് നിയമാനുസൃത ലൈസൻസ് കിട്ടിയുള്ള ഒരാളാണ്. നിയമാനുസൃത ലൈസൻസ് കിട്ടാത്ത ഒരാൾ, ഇല്ലാത്ത ഒരാളാണ് വാഹനം ഓടിച്ച് ആ വാഹനം അപകടത്തിൽ പെട്ടാൽ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടപരിഹാരം തരാൻ ബാധ്യതയില്ല. ഒന്നുകൂടി പറയാം, ഇഫ് ദ വെഹിക്കിൾ ഈസ് ഡ്രിവൺ ബൈ ആൻ അൺലൈസൻസ്ഡ് ഡ്രൈവർ, ലൈസൻസ് ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് വാഹനം ഓടിച്ചെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇൻഷുറൻസ് കമ്പനി വാഹനം ഇൻഷുറൻസ് ഉണ്ടെന്ന് വെച്ചാൽ വാഹനം അലക്ഷ്യമായിട്ട് ഓടിക്കാവുന്നോ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ആരെയും കൊണ്ട് ഓടിക്കാമെന്നല്ല പറയുന്നത്. എല്ലാ പോളിസിയിലും ഫണ്ടമെന്റൽ കണ്ടീഷൻസ് ഓഫ് പോളിസി ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, ദ വെഹിക്കിൾ ഷാൽ ബി ഡ്രിവൺ ബൈ എ ക്വാളിഫൈഡ് ഡ്യൂലി ലൈസൻസ് ഡ്രൈവർ. അപ്പോൾ ഡ്യൂലി ലൈസൻസ്ഡ് അല്ലാത്ത ഒരു ഡ്രൈവറാണ് വണ്ടി ഓടിച്ചെങ്കിൽ, അത് ഓണറായാലും പെയ്ഡ് ഡ്രൈവറായാലും, ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കത്തില്ല പോളിസി ഉണ്ടെങ്കിൽ പോലും. അതേപോലെ പിന്നെ രണ്ട് സാഹചര്യമുണ്ട്. പ്രധാനപ്പെട്ടത്, ലൈസൻസ് ഇല്ല വണ്ടി ഓടിച്ചാൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കില്ല, പകരം ഓണർ കൊടുക്കണം. പിന്നെ ഒരു കേസ് എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഗുഡ്സ് വെഹിക്കിൾ ഉണ്ട്, പാസഞ്ചർ വെഹിക്കിൾ ഉണ്ട്, ഇത് രണ്ടും പുതുനിരത്തിൽ ഓടുന്ന പുതുവാഹനങ്ങളാണ്. ഈ വാഹനത്തിന് പെർമിറ്റ് ഉണ്ടായിരിക്കണം? വേണ്ടേ, പ്രൈവറ്റ് വെഹിക്കിളിൽ പോലല്ല, പെർമിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ഫിറ്റ്നസ് വേണം, വണ്ടിക്ക് ഫിറ്റ്നസ് വേണം, പ്രത്യേകിച്ചും ഗുഡ്സ് വെഹിക്കിളിനെ സംബന്ധിച്ചോളം പാസഞ്ചർ വെഹിക്കിളിന് ഫിറ്റ്നസ് വേണം. അപ്പം അപകടം നടക്കുന്ന സമയത്ത് ആ വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ലാതിരിക്കുകയോ വാലിഡ് പെർമിറ്റ് ഇല്ലാതിരുന്നാലും ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ പോലും ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ലെന്ന് വാദമുഖം ഉന്നയിക്കാവുന്നതും അത് നിയമം അംഗീകരിക്കുന്നതുമാണ്.
0: സാർ, അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിക്ക് അവരുടെ കോമ്പൻസേഷൻ നഷ്ടമാവില്ലേ?
1: ശരിക്കും പറഞ്ഞാൽ നിയമപ്രകാരം പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കിട്ടത്തില്ല ഇൻഷുറൻസ് കമ്പനിയുടേത്. കാരണം ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ ഫിറ്റ്നസ് ഇല്ല, ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ പെർമിറ്റ് ഇല്ല. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയും ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥല്ല, കാരണം ഞങ്ങൾ പറഞ്ഞ പോലെ അല്ല ഈ വാഹനം ഓടിക്കുന്നത്, അന്യായമായിട്ടാണ് വണ്ടി ഓടി, ഇല്ലീഗലായിട്ടാണ് വണ്ടി ഓടിച്ചത്, ഇൻഷുറൻസ് കമ്പനി കൊടുക്കില്ലെന്ന് പറയാം. ഇൻഷുറൻസ് കമ്പനി അങ്ങനെ കൊടുക്കില്ലെന്ന് പറയുകയും ആ പോളിസിയിൽ അങ്ങനെ കണ്ടീഷൻ ഉണ്ടായിരുന്ന കോടതി അംഗീകരിച്ചേ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം പൂവർ ഇന്നസെന്റ്, ഒന്നും അറിഞ്ഞിടാത്ത നിരപരാധികളായ വിക്റ്റിംസ് എന്ത് പറ്റും? അവർക്ക് കോമ്പൻസേഷൻ കിട്ടണ്ടേ? ഓണറുടെ നിന്ന് കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കുന്നത് എളുപ്പമല്ല, അതിന് പല നടപടികളുണ്ട്, ചിലപ്പോൾ കിട്ടുന്നിരിക്കത്തില്ല. അതുകൊണ്ട് നിയമം പറയുന്നത് പാവപ്പെട്ട ഇന്നസെന്റായ വിക്റ്റിംസ് അതുകൊണ്ട് അവർ നഷ്ടപ്പെടണ്ട, കഷ്ടപ്പെടണ്ട, കിട്ടാതിരിക്കണ്ട, ഇൻഷുറൻസ് പോളിസി ഉണ്ടല്ലോ, ഇൻഷുറൻസ് കമ്പനി ആദ്യം കോമ്പൻസേഷൻ കൊടുക്കൂ, അതിനുശേഷം ആ കോമ്പൻസേഷൻ ഓണറുടെ നിന്ന് റിക്കവർ ചെയ്യാൻ പറയും. ഒന്നുകൂടെ പറയാം, ഒരു കോമ്പൻസേഷൻ കേസിൽ ഇൻഷുറൻസ് കമ്പനി ഈ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുകയും കോടതിക്ക് ശരിയാന്ന് തോന്നിയാൽ കോടതി അംഗീകരിക്കേ പറ്റൂ. ഇൻഷുറൻസ് ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ് വണ്ടി ഓടിച്ചത്, പക്ഷേ കോമ്പൻസേഷന്റെ ഇത്ര ഈ കേസ് വിധിക്കുന്ന തുക തൽക്കാലം ഇൻഷുറൻസ് കമ്പനി കൊടുക്കൂ കൊടുത്തതിന് ശേഷം മറ്റൊരു പ്രൊസീഡിങ്സിലൂടെ RR പ്രൊസീഡിങ്സിലൂടെ അല്ലാതെയോ ഇൻഷുറൻസ് കമ്പനി ഓണറുടെ എന്ന് തിരികെ ചോദിക്കാം. കാരണം നിങ്ങൾ വാഹനം ഓടിച്ചത് ലൈസൻസ് ഇല്ലാത്ത ഓണർ ആളിനെ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനല്ലായിരുന്നു, പക്ഷെ കോടതി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നു, ആ പൈസ നിങ്ങൾ തരണമെന്ന് പറഞ്ഞ് കമ്പനിക്ക് പിന്നീട് റിക്കവറി പ്രൊസീഡിങ്സ് ഓണർക്കെതിരായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ചോദ്യമാണ്. അതായത് ഇൻഷുറൻസ് വയലേഷൻസ് പോളിസി കണ്ടീഷൻസാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ലൈസൻസ് ഇല്ലാതെ വരുന്നത്, പെർമിറ്റ് ഇല്ലാതെ വരുന്നത്, ഫിറ്റ്നസ് ഇല്ലാതെ വരുന്നതൊക്കെ വയലേഷൻസ് പോളിസി കണ്ടീഷൻ. അപ്പോൾ ഇൻ കേസ് ഓഫ് വയലേഷൻസ് പോളിസി കണ്ടീഷൻ കമ്പനിക്ക് ലയബിലിറ്റി ഇല്ല. ഈവൻ ദെൻ കോർട്ട് ക്യാൻ ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനി ടു പേ ഫസ്റ്റ് ആൻഡ് ദെൻ റിക്കവർ ഫ്രം ദി ഓണർ കൺസേൺഡ്.
0: നിയമസംബന്ധമായ സംശയങ്ങൾക്ക് ശ്രോതാക്കൾക്ക് 8848557785 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഒക്കെ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തറ, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

താരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലെളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമ ഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു RJ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയാണ് തിരശീലയിലൂടെ എപ്പോഴും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുള്ളത്. ഇന്ന് ലോക നാടക ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത്. രംഗകലയെപ്പറ്റിയുള്ള സമഗ്രമായ അറിവുകൾ സമാഹരിക്കാൻ പറ്റിയ വേദിയാണ് ലോക നാടക ദിനം. സൃഷ്ടിപരമായ ദർശനങ്ങളുടെ പങ്കുവയ്ക്കൽ ഈ നാടക ദിനാഘോഷങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ്. സത്യത്തിൽ നടന സൗകുമാര്യങ്ങളുടെ പുതിയ വഴികളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് എന്നും ലോക നാടക ദിനത്തെ സജീവമാക്കുന്നത്. 1961 ജൂണിൽ ആദ്യം ഹെൽസിങ്കിയിലും പിന്നീട് വിയന്നയിലുമായി ലോക നാടകവേദിയുടെ 9th കൺവെൻഷൻ നടക്കുന്നു. അന്ന് നാടകവേദിയുടെ പ്രസിഡന്റായ RV കിവിമയുടെ നിർദ്ദേശമാണ് ലോക നാടക ദിനം എന്ന ആശയമായി മാറിയത്. അങ്ങനെ എല്ലാ വർഷവും March 27 ലോക നാടക ദിനമായി ആചരിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ ലോക നാടക ദിനത്തിൽ നാടക പ്രസ്ഥാനങ്ങൾക്ക് കരുത്തേകുന്ന കൊല്ലം കലാഗ്രാമം അച്ചാണി രവി സ്മാരക അമേച്ചൂർ നാടക മത്സരം എന്ന പേരിൽ നാടക മത്സരം നടത്തിയിരുന്നു. നാടകത്തിനും നാടക കലാകാരന്മാർക്കുമായി ലോകോത്തര നിലവാരത്തിൽ അച്ചാണി രവി എന്നറിയപ്പെടുന്ന ശ്രീ രവീന്ദ്രനാഥൻ നായർ കേരളത്തിന് പ്രത്യേകിച്ച് കൊല്ലത്തിന് നൽകിയ സോപാനത്തിൽ വെച്ചാണ് മത്സരം നടന്നത്. വവ്വാക്കായ് യവന ഡ്രാമാ വിഷന്റെ പൊട്ടൻ എന്ന നാടകം, കുട്ടനാട് മാനസ വുമൺ തിയേറ്ററിന്റെ സഖറിയായുടെ മരണം, പാമ്പുവ തിരുവരങ്ങിന്റെ മേവാനി, കിഴക്കനേല കേളിയുടെ ചിരത ചിലതൊക്കെ മറന്നുപോയി തുടങ്ങിയ നാടകങ്ങളാണ് മത്സരിക്കാനായി എത്തിയത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവങ്ങളാണ് കലാഗ്രാമം ഒരുക്കാറുള്ളത്. നാടക ചർച്ചകൾ, സിംബോസിയങ്ങൾ, സംവാദങ്ങൾ, മുതിർന്ന കലാകാരന്മാരെയും കലാപ്രതിഭകളെയും ആദരിക്കൽ, അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായ വിതരണം, മെഡിക്കൽ ക്യാമ്പ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കലാഗ്രാമം നടത്താറുള്ളത്. കലാഗ്രാമം പ്രസിഡന്റായ ശ്രീ രവിവർമ്മ, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബ്രഷ്നേവ്, മറ്റ് നാടക പ്രവർത്തകരെല്ലാം നാടകത്തെക്കുറിച്ചും കലാഗ്രാമത്തെക്കുറിച്ചും ഒക്കെയുള്ള വിശേഷങ്ങൾ റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നു.
7: കലാഗ്രാമത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റായ ബ്രഷ്നേവ് സാറിനോട് നമുക്ക് ഈ നാടക പരിപാടിയെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാം. സാർ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളൊക്കെ പറഞ്ഞു തരും. സാർ, ഏറ്റവും വലിയ പ്രൊഫഷണൽ നാടകങ്ങൾ കലാഗ്രാമമാണ് സംഘടിപ്പിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
8: തീർച്ചയായിട്ടും. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്സവ പറമ്പുകളിലും ഈ ഫൈനാൻസിന്റെ പരിപാടികളിലൊക്കെ നാടകങ്ങൾ വളരെ സജീവമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാടകം എന്ന് പറയുന്നത് തന്നെ ആയിരുന്നു നമ്മൾ ഉത്സവ പറമ്പുകളുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. ഒരു ഉത്സവം 10 ദിവസം നടക്കുകയെന്നുണ്ടെങ്കിൽ 8 ദിവസവും ചിലപ്പോൾ ആദ്യത്തെ പരിപാടിയായിട്ടും രണ്ടാമത്തെ പരിപാടിയായിട്ടും എല്ലാം വരുന്ന നാടകങ്ങളാണ്. അപ്പം ഫസ്റ്റ് പ്രോഗ്രാം, സെക്കൻഡ് പ്രോഗ്രാം, തേർഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞ നാടക വണ്ടികൾ ഇങ്ങനെ ചീറി പറഞ്ഞുകൊണ്ടിരിക്കും ഉത്സവ സീസണുകളിൽ. ഇപ്പോൾ അത് കാലക്രമേണ ഇങ്ങനെ കഥാപ്രസംഗം ഇങ്ങനെ ശോഷിച്ചു വന്നതുപോലെ, അല്ലെങ്കിൽ വേദികൾ കുറഞ്ഞു വന്നതുപോലെ, നാടകത്തിനും അത്തരം ഉത്സവ പറമ്പുകളിൽ നിന്ന് വേദികൾ കുറഞ്ഞു വരാൻ തുടങ്ങി. ഒരുപക്ഷെ നമ്മളെ ടി വി മാധ്യമങ്ങളിലൂടെ വരുന്ന എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളുടെയൊക്കെ ഒരു ആധിക്യവും അത് കാണാനുള്ള ചില വ്യക്തികളുടെ താല്പര്യങ്ങളും, പിന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പല പല രീതിയിൽ സംഘർഷാവസ്ഥയും, അതൊക്കെ കൊണ്ട് പലരും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പഠിക്കുന്നതും ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ നാടകം അവിടെ ഒരു അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ മാറിയിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഒരുപാട് സംഘടനകൾ നാടക ഉത്സവങ്ങൾ നാടക മത്സരങ്ങൾ, പ്രൊഫഷണൽ നാടക മത്സരങ്ങൾ, പ്രൊഫഷണൽ നാടക ഉത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു. ഉത്സവപ്രമ്പുകളിൽ നിന്ന് മാറി ഇപ്പോൾ ഇതുപോലെ കലാഗ്രാമം പോലുള്ള സംഘടനകളിലേക്ക് നാടകോത്സവങ്ങൾ എത്തി തുടങ്ങി. അപ്പോൾ നാടകോത്സവം സംഘടിപ്പിക്കുന്നു. പണ്ട് ഉത്സവ സമയത്ത് സീസണുകളിലാണ് നാടകം നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെ സീസണില്ല. എല്ലാ വർഷവും ഒരു എല്ലാ വർഷത്തിലെ എല്ലാ മാസങ്ങളിലും ഏതെങ്കിലും ഒരു സംഘടന നാടക ഉത്സവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, മാണിയാട്ട് വലിയ പ്രശസ്തമായ ഒരു നാടക ഉത്സവമാണ്. മാണിയാട്ട് നാടക മത്സരമാണ്. അവിടെ ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ വരുന്നതാണ്. പക്ഷെ അവിടെ 10 ദിവസമൊക്കെയാണ് നാടകങ്ങൾ നടക്കാറുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം പ്രൊഫഷണൽ നാടകങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാടക മത്സരമല്ല, നാടക പൂരം, നാടക ഉത്സവം നടത്തുന്നത് കൊല്ലം കലാഗ്രാമം തന്നെയാണ്. പക്ഷെ അത് ഈ നാടകങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടിയിട്ട് കേരളമെമ്പാടും ഇപ്പം ഇങ്ങനൊരു പ്രസ്ഥാനം ഒരു ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കലാഗ്രാമവും നാടകക്കാർക്കൊപ്പം നിൽക്കുന്നു, അവർക്ക് വേണ്ടി നിൽക്കുന്നു. 15 നാടകങ്ങൾ നടക്കുമ്പോൾ ഏകദേശം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും 1500 വയറുകൾ കഴിഞ്ഞു പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം.
7: ചേണി രവിയുടെ പേരിലാണ് ഇപ്രാവശ്യം നാടകോത്സവം നടക്കുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാം.
8: ആ രവി സാറിനെ കുറിച്ച് ഇപ്പോൾ രഘുമോലാളി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷനോ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ രവിമോലാളി എന്ന് പറയുമ്പോൾ കൊല്ലത്തുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് വരെ അറിയാം. കാരണം കശുവണ്ടി വ്യവസായത്തെ എത്രമേൽ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ വളർത്തിയെടുത്തൊരു കശുവണ്ടി മേഖലയിൽ നിന്ന് വ്യക്തിയാണ്. അതിലുപരി നമുക്ക് അച്ചാണി എന്നൊരു സിനിമ സമ്മാനിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം അച്ചാണി രവി എന്ന് അറിയപ്പെട്ടത് തന്നെ. അപ്പോൾ കേരളത്തിൻ്റെ സിനിമാ മേഖലയിലും ഈ വ്യാവസായിക മേഖലയിലും ഒപ്പം നാടക പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഏഷ്യയിൽ തന്നെ ഒന്നാംകിട ഓഡിറ്റോറിയങ്ങളിൽ മികച്ച ഓഡിറ്റോറിയങ്ങളിൽ ഒന്ന് നിർമ്മിതമായിരിക്കുന്നത് കൊല്ലത്താണ്. അതിൻ്റെ പേരാണ് സോപാനം. പബ്ലിക് ലൈബ്രറിയും സോപാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്. അപ്പോൾ വളരെയധികം ടെക്നിക്കാലിറ്റി നിറഞ്ഞ ഒരു ഓഡിറ്റോറിയം ഇവിടെ സമ്മാനിച്ചത് ഒരുപക്ഷെ നൃത്തത്തിനും ഇതുപോലുള്ള നാടകങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും വലിയൊരു മനുഷ്യനാണ് രവിമോലാളി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വേർപിരിഞ്ഞ് പോയി, ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതുവരെ കൊല്ലത്ത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മരണാർത്ഥം ഒരു പരിപാടി നടന്നതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ കലാഗ്രാമത്തിൻ്റെ എല്ലാ വർഷത്തെയും നാടകോത്സവം നടക്കുന്നത് സോപാനം അടിച്ചോറത്തിലാണ്. എന്തുകൊണ്ടും കലാഗ്രാമത്തെ വളരെയധികം സ്നേഹിക്കുകയും ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്തൊരു ഒരു വ്യക്തി പ്രഭാവമായിരുന്നു രവിമോലാളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പരിപാടികൾക്ക് കലാഗ്രാമം സോപാനം വിട്ടുകൊടുക്കുന്നതിനേക്കാളും വളരെ തുച്ഛമായ ഒരു വാടകയാണ് കലാഗ്രാമത്തിന് തരുന്നത്. എത്രയെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും വളരെ തുച്ഛമായ തുകയ്ക്കാണ്. മറ്റുള്ളവർ കൊടുക്കുന്നതിൻ്റെ എത്രയോ 5-6 ഇരട്ടി കുറച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ വേദി സോപാനം സമ്മാനിക്കുന്നത്. അത്രത്തോളം ഞങ്ങളോട് ചേർന്ന് നിന്നൊരു വ്യക്തിയാണ് രവിമോലാളി. അതുകൊണ്ട് കലാഗ്രാമം ആദ്യമായിട്ട് ഇവിടെ പ്രൊഫഷണൽ നാടക മത്സരങ്ങളും നാടകോത്സവങ്ങളൊക്കെ നമ്മൾ നടത്തി വരാറുണ്ട്. ലോക നാടകദിനത്തിന് നമ്മൾ എല്ലാ വർഷവും ഇവിടെ പരിപാടി നടത്തുന്നുണ്ട്. ഒന്നുകിൽ KPCയുടെ നാടകം, അതുപോലെ ഏതെങ്കിലും പ്രൊഫഷണൽ നാടകങ്ങൾ നടത്തി നമ്മൾ പിരിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വർഷം രവിമോലാളിയുടെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിതമായ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ്, എന്നുവെച്ചാൽ ഈ തിയേറ്റർ നാടകങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെല്ലാം കൂടി ചേർന്ന് സംഘടിപ്പിച്ച ഒരു സംഘടനയാണ്. അപ്പോൾ നാടകത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരിക്കുന്നത്. ലോക നാടക ദിനം എന്ന് പറയുന്നത് അച്ചാണി രവി എന്ന് പറഞ്ഞ മഹത് വ്യക്തിയെ ഓർക്കേണ്ട ഒരു ദിവസമായിട്ട് കലാഗ്രാമത്തിനും കലാഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നാടക ബന്ധുക്കൾക്കും എല്ലാം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരികയും, എന്നാൽ പിന്നെ നമുക്കൊരു 5 നാടകങ്ങൾ അല്ലെങ്കിൽ 10 നാടകങ്ങൾ വെച്ചിട്ട് അപേക്ഷകളെ ക്ഷണിച്ചുകൊണ്ട് അച്ചാണി രവി സ്മാരക അമ്പച്ചൂർ നാടക മത്സരം എന്നൊരു മത്സരം സംഘടിപ്പിക്കാം. അത് ലോക നാടക ദിനത്താകുമ്പം അതിന് അത്രത്തോളം പ്രാധാന്യം കൂടും. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അച്ചാണി രവി സ്മാരക അമ്പച്ചൂർ നാടക മത്സരം സോപാനത്തിൽ ഇന്ന് അരങ്ങേറും.
7: ഈ മത്സരത്തിന് നാടകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്?
8: നാടകങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മൾ പത്രത്തിലൂടെ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിടയ്ക്ക് ഇവിടെ സോപാനത്തിൽ ലോക നാടക ദിനത്തിന് അച്ചാണി രവി അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കലാഗ്രാമത്തിൻ്റെ നേതൃത്വത്തിൽ അമച്ചൂർ നാടക മത്സരം നടക്കുന്നു. അതിന് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് അതിൻ്റെ കണ്ടീഷനൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പത്രത്തിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പത്രത്തിലും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊരു 10-30 എൻട്രി വന്നു. ഇങ്ങനെ എൻട്രി വന്നപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ പ്രമേയങ്ങൾ നോക്കി പിന്നെ പറഞ്ഞില്ലേ ഇത് അമച്ചൂർ നാടക മത്സരം ആകുമ്പോഴത്തേക്ക് കലാഗ്രാമത്തിന് ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ടും പ്രേക്ഷകന് കൊടുക്കേണ്ട ഒരു നാടകം എത്തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടും അത്തരത്തിലുള്ളൊരു അവതരണ ശൈലിയും കഥയുടെ തന്തുക്കളും ഒക്കെ മനസ്സിലാക്കി ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് കൂടി തിരഞ്ഞെടുത്തതാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്ന 5 നാടകങ്ങൾ.
7: നാടകം എന്ന് പറയുമ്പം പഴയതുപോലല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ എഫക്റ്റ് ഉണ്ട് ഇന്നത്തെ പല നാടകങ്ങൾക്കും. അപ്പൊ അതിന് ജനങ്ങൾക്ക് തോന്നുന്ന ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരതിനെ എത്രത്തോളം സ്വീകരിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഒന്ന് പറയാം.
8: നാടകങ്ങൾ ഇപ്പൊ നമ്മുടെ സിനിമയുടെ കഥ പറഞ്ഞതുപോലെയാണ് നാടകങ്ങൾ. ഇപ്പം ഒരു വർഷം ഒരു 100, 500, 200, 400, 900 സിനിമകൾ ഇറങ്ങുകയാണെങ്കിൽ എല്ലാ സിനിമയും കലാമൂല്യമുള്ളതാവണമെന്നില്ല, അതിൻ്റെതായ രീതിയിലുള്ള പോരായ്മകളുള്ള സിനിമകൾ ഉണ്ടാവാറുണ്ട്. 100 പടങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പം 20 അല്ലെങ്കിൽ അല്ലെങ്കിൽ 30 എണ്ണം ആയിരിക്കും ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായം ഉണ്ടാകുന്നതും നല്ലവണ്ണം ക്ലിക്കായി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു ഫിനാൻഷ്യലി അത് ഏൺ ചെയ്ത് പോകുന്നതും. ബാക്കി ചിത്രങ്ങൾ അത്യാവശ്യം സിനിമ എന്ന ഗണത്തിൽപ്പെട്ട് വന്നു പോകുന്നത് പോലെ നാടകത്തിലും ഉണ്ട്. അങ്ങനെ നാടകങ്ങൾ പോയി ഇറക്കുന്ന ഒരു വർഷം ഇറക്കുന്ന എല്ലാ നാടകങ്ങളും തീവ്രമായിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നാടകം കൊണ്ട് ഒരുക്കുന്നത് പല തരത്തിൽപ്പെട്ട പല പല മേഖലയിൽ നിന്നുള്ള വ്യക്തികളാകുമ്പോൾ അവരവരുടേതായ രീതികളിലാണ് സ്ക്രിപ്റ്റ് വരുന്നതും ആ സ്ക്രിപ്റ്റിൽ നിന്നുകൊണ്ട് നാടകം ചെയ്യുന്നതും. എല്ലാ നടൻ ഇപ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്ന നടനും സംവിധായകനും എഴുത്തുകാരനും ടെക്നീഷ്യന്മാരും ലൈറ്റിങ്ങും മ്യൂസിക്കും എല്ലാം കറക്റ്റ് ആകുമ്പോഴാണ് നാടകം പരിപൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നത്. എങ്കിലും നല്ലൊരു നാടകം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ സിനിമാറ്റിക് ശൈലിയിലേക്ക് നാടകങ്ങളല്ല വന്നിരിക്കുന്നത്. നാടകങ്ങളെക്കാൾ കൂടിയിട്ട് കൂടുതൽ നമ്മളെ ബാല എന്ന് പണ്ട് പറഞ്ഞ ബാല ഇപ്പോൾ ഡ്രാമ വിഷൻ നൃത്ത നാടകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അവരൊക്കെയാണ് LED വാളൊക്കെ വെച്ചിട്ട് സിനിമാറ്റിക് സ്റ്റൈലിലേക്ക് നാടകം കൊണ്ടുവരുന്നത്. നാടകത്തിനൊരു തലമുണ്ട്. ആ തലത്തിൽ നിന്നുകൊണ്ട് നാടകം കളിക്കുമ്പോൾ നാടകം നാടകമാവുള്ളൂ. നാടകത്തിലേക്ക് സിനിമയെ ആവഹിച്ചു കഴിഞ്ഞാൽ നാടകവും സിനിമയും തമ്മിൽ വ്യത്യാസമില്ലാതായി. അതാണ് എൻ്റെ ഒരു പക്ഷം. എങ്കിലും നാടകത്തിലെ ആയ സെറ്റ് വർക്കുകളിലൂടെ കുറച്ചൊക്കെ നമ്മൾ സിനിമയിലൊക്കെ ഇപ്പോൾ സെറ്റിട്ടുണ്ടല്ലോ പല പല സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നാടകത്തിൻ്റെ സെറ്റ് ഒരുക്കുന്നത് ഒരു കഴിവാണ്. ആ സെറ്റിൽ ചില മാന്ത്രികതകൾ ആ കലാകാരന്മാർ സെറ്റ് ഒരുക്കുന്ന കലാകാരന്മാർ കാണിക്കാനുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് വന്നിറങ്ങുന്നതും കാർ ഓടിപ്പോകുന്നതും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അത് സിനിമാറ്റിക് ശൈലിയല്ല നാടകത്തിൽ കാലാനുസൃതമായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് കലാകാരന്മാർ അവരുടെ കലാവിരുതുകൾ മാറി വരുന്ന കാലത്തിന് ഉതകുന്ന രീതിയിൽ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ നാടകങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ചിലപ്പോൾ ഒന്നുമില്ലാതെ ബ്ലാക്ക് തട്ടിയിൽ മാത്രം കളിക്കുന്ന നാടകങ്ങളുണ്ട്. നല്ലൊരു കാമ്പുള്ള തിരക്കഥ ഉണ്ടെങ്കിൽ നല്ലൊരു നാടകം ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും ബ്ലാക്ക് കർട്ടൻ മാത്രം മതി, ഒരു ചെയറും മാത്രം മതി.
7: തിരശീലയിൽ ഇനിയൊരു ഇടവേള.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം തിരശീലയിലേക്ക്. തിരശീലയിലൂടെ ഇന്ന് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ലോക നാടക ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. കലാഗ്രാമത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റായ ശ്രീ ബ്രഷ്നേവ് നാടക ദിനത്തെക്കുറിച്ചും അതുപോലെ മറ്റു വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നമുക്ക് വിശേഷങ്ങൾ കേൾക്കാം.
2: കാമ്പുള്ള തിരക്കഥ ഉണ്ടെങ്കിൽ, നല്ലൊരു നാടകം ഉണ്ടെങ്കിൽ, വെറും ബ്ലാക്ക് കർട്ടൻ മാത്രം മതി, ഒരു ചെയറും മാത്രം മതി. പണ്ട് കാളിദാസ കലാകേന്ദ്രത്തിന്റെ സ്വന്തം നാടകം പോകുന്ന പറഞ്ഞാൽ ഒരു കറുത്ത കർട്ടനും ഒന്ന് രണ്ട് ചെയറും ഒരു ടേബിളും മാത്രം വെച്ച് വേദി മുഴുവൻ കൈയടക്കിയതാണ് കാളിദാസ കലാകേന്ദ്രത്തിന്റെ ചെയർ. അതിനകത്ത് ഒരു സീനറി ഇല്ല, ഒന്നുമില്ല, വെറും ബ്ലാക്ക് കർട്ടൻ മാത്രം. അപ്പൊ നാടകത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അതിന്റെ കഥയും അവതരണ ശൈലിയും ഒക്കെ തന്നെയാണ്. ഒരിക്കലും സിനിമ നാടകമായിട്ട് ക്ലബ് ചെയ്യരുത്, അങ്ങനെ രണ്ട് തലമായിട്ട് തന്നെ അതിനെ നിർത്തണം. ഇപ്പോഴത്തെ തിയേറ്റർ ഡ്രാമ പറഞ്ഞ നമ്മൾ ഈ പ്രൊഫഷണൽ ഡ്രാമ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലും അങ്ങനെ മാത്രമേ ഉള്ളൂ, പക്ഷേ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ നമ്മൾ കൽക്കട്ട, ഡൽഹി, മുംബൈയിലൊക്കെ അവിടെ തീസീസ് നാടകങ്ങളൊക്കെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും ഞെട്ടിപ്പോവും. ഡൽഹി ഡ്രാമ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്നവർ ചെയ്യുന്ന നാടകങ്ങളൊക്കെ ഇന്ന് കാണണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ചുമ്പോൾ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന രവിച്ചേട്ടൻ കളിക്കുന്ന ആർട്ടിക് നാടകം, സോവിയറ്റ് റഷ്യൻ ഘടകം, അങ്ങനെയൊക്കെയുള്ള തിയേറ്റർ നാടകങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. അത് പ്രൊഫഷണൽ നാടകം, അത് വേറെ തലം, അത് എക്കോണമിക്കൽ നാടകമായിട്ട് മാറ്റുക. ആക്ച്വലി എ മെച്ചുവർ, അതാണ് മെച്ചുവർ എന്നതിനേക്കുള്ളുപരി എ മെച്ചുവർ ഡ്രാമ, അതാണ് ഇപ്പോൾ കളിക്കുന്ന തിയേറ്റർ ഡ്രാമാസ്, അതാണ് നമ്മൾ ഇന്ന് സോപാനത്തിലേക്ക് എത്തിക്കുന്നത്.
1: കലാഗ്രാമം അവശ കലാകാരന്മാർക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടത്തുന്നുണ്ടോ?
2: തീർച്ചയായിട്ടും കലാഗ്രാമത്തിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്കും കലാഗ്രാമമായിട്ട് സഹകരിച്ചിരിക്കുന്ന സ്ഥലാരാധന നാടക ബന്ധുക്കൾക്കും നാടക ആസ്വാദകർക്കും ഒക്കെ നമ്മൾ ഒരുപാട് പേർക്ക് സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്, ഓണത്തിനും ഈ വെള്ളപ്പൊക്കം വന്ന സമയത്തും. അതുപോലെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഓണക്കിറ്റുകളും കാര്യങ്ങളും ഒക്കെ, വെറുതെ ഒരു ഓണക്കിറ്റ് അല്ല, സുഭിക്ഷമായിട്ട് 5 ദിവസം ഭയങ്കര സുഭിക്ഷമായിട്ട് കഴിയാനുള്ള രീതിയിലുള്ള കിറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓണപ്പുടവുകൾ കൊടുത്തിട്ടുണ്ട്. മുതിർന്ന കലാകാരന്മാരെ നമ്മളിവിടെ ആദരിക്കാറുണ്ട്, അത് ക്യാഷ് അവാർഡായാലും ശരി, മൊമെന്റോ ആയാലും ശരി, പൊന്നാടയായാലും ഒക്കെ നൽകി ആദരിക്കാറുണ്ട്. ഓണസമ്മാനമായിട്ട് ഓണപ്പുടവേ, അതുപോലൊപ്പം തന്നെ കൈനീട്ടവും, വിഷുവിന് കൈനീട്ടങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട്. അവരുടെ ആരോഗ്യ സംബന്ധമായ ചില മരുന്നുകൾ മേടിക്കാനൊക്കെയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ കലാഗ്രാമത്തിന്റെ ബന്ധുക്കൾ തന്നെ സ്പോൺസർ ചെയ്യുമ്പോൾ അത് നമ്മൾ ഈ വേദിയിൽ വെച്ച് നൽകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി പോകുന്ന ഒരു സംഘടന തന്നെയാണ് കലാഗ്രാമം.
1: ഇപ്പൊ പറഞ്ഞല്ലോ അവശ കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാടകമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ആളുകളെ അല്ലെങ്കിൽ പ്രേക്ഷകരെ സ്വാധീനിക്കാനായിട്ട് കലാഗ്രാമം നടത്തുന്നുണ്ടോ?
2: കലാഗ്രാമം എന്ന് പറയുന്നത് നാടക പ്രവർത്തക ആസ്വാദക കൂട്ടായ്മയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ കൊണ്ട് കഥകളി അവതരിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ കൊണ്ട് കഥാപ്രസംഗം

0: അവതരിപ്പിക്കേണ്ട കാര്യമല്ല. കഥാപ്രസംഗത്തിന് വേണ്ടിയിട്ട് അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഒരു സംഘടനയുണ്ട്, അതവർ ചെയ്യും. കഥകളിക്ക് വേണ്ടിയിട്ട് ഒരു സംഘടനയുണ്ട്, അതവർ ചെയ്യും. നൃത്ത വിദ്യാലയങ്ങളുടെ നൃത്തം പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ ശ്രീകേശ മെമ്മോറിയൽ ടൗൺ ഹാളിൽ വെച്ചിട്ടും കൊല്ലത്തിന്റെ വിവിധ മേഖലകളിൽ വെച്ചിട്ടും സാംസ്കാരിക ഇടങ്ങളിൽ വെച്ചിട്ടും സോപാനത്തിൽ വെച്ചിട്ടും ഒക്കെ നൃത്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് അത്തരത്തിൽ ബന്ധപ്പെട്ട സംഘടനകൾ അത് ചെയ്യുന്നു. ഞങ്ങൾ നാടകത്തിനെ പരിപോഷിപ്പിക്കാനും നാടകത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് നാടകത്തിലെ തലത്തെ ഞങ്ങൾ നോക്കാറില്ല. അമച്ചർ, കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ അങ്ങനെ നോക്കാറില്ല. നാടകം എന്ന് പറയുന്ന ആ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കലാഗ്രാമം മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് കലാഗ്രാമം. ഒപ്പം ഈ നിങ്ങൾ കുറച്ച് മുമ്പ് ചോദിച്ചതുപോലെ കുറച്ച് ചാരിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതൊക്കെ ഉണ്ട്, അത് നടത്തിയിട്ടുണ്ട്. കലാഗ്രാമം അങ്ങനെയൊക്കെ നടത്താറുണ്ട് ക്യാമ്പുകൾ. അത് നാടകമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളും കലാഗ്രാമം കൈവെക്കാറുണ്ട്. അത്തരം വിഷയങ്ങളിൽ ഞങ്ങളത് ചെയ്യാറുണ്ട്. അതിൻ്റെതായ ഉത്തരവാദിത്തത്തോടെ ഗൗരവത്തോടു കൂടി അതൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ലോക നാടകത്തിന് കുട്ടികൾക്കുള്ള നാടക ക്യാമ്പാണ് നടത്തുന്നത്. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ സിമ്പോസിയം നടത്തി. പിന്നെ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ KPC നാടകം നടത്തി. അങ്ങനെ നാടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കലാഗ്രാമം സജീവമായി നിൽക്കുന്നു. ഒപ്പം ചാരിറ്റിയും ഈ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ, ഈ നമ്മളെ ഈ അരിഷ്ടതകൾ ഉണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ചെയ്തു പോകുന്നു.
1: കുട്ടികൾക്ക് ക്യാമ്പ് നടത്തി എന്ന് പറഞ്ഞല്ലോ. പൊതുവെ കുട്ടികളുടെ നാടകങ്ങൾ ഇപ്പം കുറഞ്ഞിരിക്കുകയാണ്. കുട്ടികളുടെ നാടകങ്ങൾ അങ്ങനെ കാണാനേ ഇല്ല. അപ്പൊ അവരെ എന്താണ് അതിനെ കുറിച്ച് തോന്നുന്നത്? ഇനി കുട്ടികൾ മുന്നോട്ട് വരണോ, അല്ലെങ്കിൽ നമ്മളെ കലോത്സവം ഒക്കെ വരുന്ന സമയത്താണ് കുട്ടികളുടെ നാടകങ്ങൾ കാണുന്നത്, അതിന് പറയാനായിട്ട് എന്താണ് ഉള്ളത്?
0: വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അത്. ഇത്രയും നേരം നിങ്ങൾ ചോദിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ പണ്ട് നാടകം കളിക്കുന്ന സമയത്ത് സ്കൂളിൽ, പണ്ട് നാടകം കളിക്കുന്ന സമയത്തല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കലോത്സവങ്ങളിൽ നാടകം കളിക്കാൻ പോകും. നാടകം കളിക്കാൻ പോകുമ്പോൾ ഒരു നാടകം നമ്മൾ അവിടുത്തെ കൾച്ചറോട് ബന്ധപ്പെട്ട് അധ്യാപകൻ ആരാണോ ആ അധ്യാപകൻ നമ്മളൊരു നാടകം പരിശീലിപ്പിക്കും. നമ്മൾ ആ നാടകം പഠിക്കും. നാടകം പഠിച്ചതിന് ശേഷം കലോത്സവം ബന്ധപ്പെട്ട് സബ് ജില്ലയും ജില്ലയും ഒക്കെ ആയിട്ട് പോകും. കൂടിപ്പോയ ആ നാടകം മൂന്ന് സ്റ്റേജിൽ കളിക്കും. പിന്നെ ഒരു ദിവസം വന്ന് സ്കൂളിലും കളിക്കും, നാല് സ്റ്റേജ്. അതോടെ ആ നാടകം തീർന്നു. പിന്നെ അടുത്ത വർഷം കലോത്സവം വരുമ്പോഴേ ഉള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അത് വിജയികളായാലും വിജയികളല്ലെങ്കിലും അതാത് ജില്ലകളിലെ അല്ലെങ്കിൽ ഉപജില്ലകളിലെ അല്ലെങ്കിൽ സബ് ജില്ലകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ ആ പ്രാദേശികമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാ സാംസ്കാരിക ഇടങ്ങളിൽ, സ്കൂളുകളിൽ ഈ നാടകങ്ങൾക്ക് വീണ്ടും അവതരിപ്പിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഇത്തരത്തിൽ കളിക്കുന്ന നാടകങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു 10-15 വേദിയിൽ കളിക്കുമ്പോൾ ആ കുട്ടികൾക്ക് നാടകത്തോടൊരു ഇഷ്ടവും വീണ്ടും അടുത്ത വർഷം നാടകം കളിക്കാനുള്ളൊരു ഊർജ്ജമൊക്കെ അവർക്ക് ഉണ്ടാവും. അതൊന്ന്. കലാഗ്രാമം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞപ്പോൾ കലാഗ്രാമം അതിന് എ ഗ്രേഡ് നേടിയ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള കുട്ടികളുടെ രണ്ട് നാടകങ്ങൾ ഈ സോപാനം ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ അവർക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുത്ത് വയറ് നിറച്ച് ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവരെ സംതൃപ്തരാക്കി ഈ വേദിയിൽ നാടകം കളിപ്പിച്ച് അവർക്ക് സമിതിക്കെല്ലാം ഒരു മൊമെൻറ്റോ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് വിട്ടു. അപ്പോൾ കലാഗ്രാമം അത് ചെയ്തു. ഞങ്ങളത് ചെയ്തതിൻ്റെ പേര് ഞങ്ങൾക്ക് വളരെ ആർജവത്തോട് പറയാൻ കഴിയും. മറ്റുള്ള സംഘടനകൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് നാടകത്തെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവാനും ഇതിലേക്ക് ആകൃഷ്ടരാവാനും ഒക്കെ അവർക്ക് താല്പര്യമുണ്ടാകും. അതിലുപരി ഈ നാടകം ഈ കലയിലൂടെ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ സ്പോർട്സ് കോട്ട അനുവദിച്ചു കൊടുക്കുന്നത് പോലെ കലയിലൊരു ആർട്സ് കോട്ടയും കൂടെ അനുവദിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുട്ടികൾ നാളെ ഒരു ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയെങ്കിലും കലയെ സ്നേഹിച്ചു തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ ഈ സ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ കോളേജ് ടൈമിൽ നമ്മൾ കലയുമായിട്ട് മുമ്പോട്ട് പോവുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി നേടാനുള്ളൊരു തത്രപ്പാടിൽ ഇതെല്ലാം വിട്ടുപേക്ഷിച്ച് നമ്മൾ അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും. അവിടെ കല അവരുടെ മനസ്സിൽ കല കളഞ്ഞു പോവുകയാണ്. പിന്നെ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പം കലയുടെ പുറകെ പോകും. അത് വളരെ റയറാണ്, 100-ൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ കലോത്സവ വേദികളിൽ കളിക്കുന്ന നാടകങ്ങൾ അല്ല, യൂണിവേഴ്സിറ്റിയിൽ കളിക്കുന്ന നാടകങ്ങൾ, യുവജനോത്സവങ്ങളിലൊക്കെ വരുന്ന നാടകങ്ങൾ, വേറെ സ്റ്റേജുകൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഈ സാംസ്കാരിക സംഘടനകൾ നാടക പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്.
1: ഇപ്പൊ സാർ, ഇപ്പം കുറച്ച് പഴയ നാടകങ്ങളും കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ നാടകങ്ങളും കാണുവാണ്. അപ്പം നാടകങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, അതുപോലെ പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ ഈ നാടകത്തെ കുറിച്ചുള്ളത്? ആകാംക്ഷയോടെ, ശരിക്കും പറഞ്ഞ ഒരു ആർത്തിയോടെ മുന്നോട്ട് വരുന്നവരുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു പ്രേക്ഷകന് വന്നിട്ടുള്ള ഒരു മാറ്റം?
0: പ്രേക്ഷകനിപ്പോ പണ്ട് നിലത്ത് പാവിരിച്ച് അല്ലെങ്കിൽ പേപ്പറിട്ട് പോയിരുന്ന ഉത്സവപ്പറമ്പിൽ നിന്ന് നാടകം കണ്ടൊരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹം ഇന്നില്ല. എല്ലാവർക്കും വലിയൊരു പന്തൽ കെട്ടി കൊടുത്ത് കസേര ഇട്ട് ചുറ്റിന് ഫാൻ വെച്ചാലേ വന്നിട്ട് നാടകം കാണും. അതും 40 വയസ്സിന് മുകളിലോട്ടുള്ളവരായിരിക്കും ഇതിന് വരുന്നത്. ബാക്കി 40 വയസ്സിന് താഴോട്ടുള്ള യങ്സ്റ്റേഴ്സ്, ആ യുവതലമുറ 100-ൽ 80% പേരും നാടകത്തിലേക്ക് ആകർഷകരാകുന്നില്ല. നാടകം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മജ്ജയിലും മാംസത്തിലും ചിന്തയിലും രക്തത്തിലുമൊക്കെ കലർന്ന കുറച്ച് യുവാക്കൾ മാത്രമാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഉത്സവപ്പറമ്പിലായാലും ഇങ്ങനെയുള്ള ഈ വേദികളിലേക്ക് എത്തിപ്പെടുന്നത്. ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, സോപാനത്തിന്റെ വേദിയിൽ നാടകം കാണാൻ എത്തുന്ന ഒരു 90-80% പേരും 40 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. 40 വയസ്സിന് താഴെയുള്ളവർ ഒരുപക്ഷെ അച്ഛനും അമ്മയുടെയും കൂടെ നിർബന്ധിച്ചു കൊണ്ടിരുന്ന കുട്ടികളോ അങ്ങനെ ആയിരിക്കും. 10% പേര് മാത്രമേ ഉള്ളൂ നാടകം കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ നാടകത്തിന്റെ പഴയ നാടകങ്ങളും പുതിയ നാടകങ്ങളും അങ്ങനെ പറയാൻ പറ്റത്തില്ല. പണ്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകം ഇന്നും വേദി കളിക്കുമ്പോൾ ഇവിടെ

0: നിറഞ്ഞ ആളാണ്. അപ്പൊ നാടകത്തിന് പഴയതും പുതിയതൊന്നുമില്ല, നാടകത്തിന് ഒരു കഥാതന്തു, ആ മനുഷ്യനെ ആകർഷിക്കാൻ പറ്റിയ ഒരു കഥാതന്തു ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാടകം വിജയിക്കും.
1: അപ്പം വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
0: നിങ്ങൾ ഈ പരിപാടി ഇന്ന് റെക്കോർഡ് ചെയ്തിട്ട് വേറൊരു ദിവസമായിരിക്കും ഇടുന്നത് എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ദിവസം ഇന്നിപ്പോ നിങ്ങൾ എന്നോട് ചോദിച്ച ദിവസം എന്ന് പറയുന്നത് ഞാൻ കലാഗ്രാമത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ ജനങ്ങളോട് പറയുകയല്ല, നേരെ മറിച്ച് ലോക നാടക ദിനമായ March 27 ഇന്ന് നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ നാടകം എന്നുള്ളത്, കല എന്നുള്ളത് നല്ലൊരു സമൂഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കലയും നാടകം മാത്രമല്ല ഞാൻ പറയുന്നത്, നാടകം എന്നുള്ളതും കല എന്നുള്ളതും നല്ലൊരു സംസ്കാരം ഉണ്ടാക്കാനും നല്ലൊരു പൈതൃകത്തെ വളർത്തിയെടുക്കാനും കല ഒരു കലാപമല്ല എന്ന് പ്രഖ്യാപിക്കാനുമുള്ളൊരു ദിവസമാണ് ഞാൻ കാണാണ്. കലയെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ കലാപം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കലയെ കലാപത്തിനല്ലാതെ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുക, സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുക, നാടകങ്ങളെ വിശാലമായ മനസ്സോടുകൂടി സമീപിക്കുക, കാണുക, ആസ്വദിക്കുക. എനിക്കത് മാത്രം ഇന്നത്തെ ദിവസം ഈ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളു. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത മനസ്സുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, കല കലാപത്തിനല്ല, കല സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുക, നാടകത്തെ വിശാല മനസ്സോടുകൂടി കാണുക, വിശാല മനസ്സോടെ ആസ്വദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു സംസ്കാരം ഉണ്ടാവും, നല്ലൊരു പൈതൃകം ഉണ്ടാവും, നല്ലൊരു തലമുറ ഉണ്ടാവും.
1: നാടക ദിനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തീരുന്നില്ല, നമുക്ക് തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ തുടർന്നും കേൾക്കാം. സ്റ്റേ ട്യൂൺ ഓൺ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. കാലിഫോർണിയയിൽ പുതുതായി രൂപീകരിച്ച ഉപഭോക്തൃ സംരക്ഷണ ഏജൻസിയുടെ തലവനായി ഇന്ത്യൻ വംശജനായ രോഹിത് ചോപ്രയെ ഗവർണർ ഗാവിൻ ന്യൂസം നിയമിച്ചു. ഫെഡറൽ കൺസ്യൂമർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ബ്യൂറോയുടെ മുൻ ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. ജൂലൈ 1 പ്രവർത്തനം ആരംഭിക്കുന്ന കാലിഫോർണിയ ബിസിനസ് ആൻഡ് കൺസ്യൂമർ സർവീസ് ഏജൻസിയുടെ പ്രഥമ സെക്രട്ടറിയായിട്ടാണ് ചോപ്ര ചുമതലയേൽക്കുക. കേരള മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഫുക്കാനയുടെ സുഹൃത്തും വഴികാട്ടിയുമായ വി ഡി സതീശന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നതായി ഫുക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി അറിയിച്ചു. പ്രശസ്ത എഴുത്തുകാരനും സുവിശേഷകനും അധ്യാപകനുമായിരുന്ന പരേതനായ ഡോക്ടർ ഏഴംകുളം സാംകുട്ടിയുടെ സ്മരണാർത്ഥം കേരള പെന്തക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഫോറം നോർത്ത് അമേരിക്ക ഡാളസ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ 17 വൈകുന്നേരം 6 അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും. റൈറ്റേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന ഈ പ്രത്യേക യോഗത്തിൽ ഡോക്ടർ ഏഴാംകുളം സാംകുട്ടിയുടെ വ്യക്തിജീവിതത്തെയും അദ്ദേഹം സാഹിത്യ സുവിശേഷ മേഖലകളിൽ നൽകിയ വിലപ്പെട്ട സംഭാവനകളെയും കുറിച്ചുള്ള അനുസ്മരണങ്ങളും ചിന്തകളും പങ്കുവയ്ക്കും. കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ കോട്ടയം CMS കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും ഒരുമിച്ച് കൂടിയ അലൂമിനി സംഗമം നടന്നു. 12 വൈകുന്നേരം 6:30 ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ സെന്റ് തോമസ് ചർച്ച് ഫെലോഷിപ്പ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ CMS കോളേജ് അലൂമിനി ഹ്യൂസ്റ്റൺ ചാപ്റ്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. റവറന്റ് ദീപു എബി ജോൺ അധ്യക്ഷത വഹിച്ചു. CMS കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ റോയ് സാം ഡാനിയൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. CMS കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിലെ മുൻ പ്രൊഫസറായ പ്രൊഫസർ സക്കറിയ ഉമ്മൻ സ്വാഗതം ആശംസിച്ചു. സൗദി ജയിലിൽ കഴിയുന്ന കോടമ്പുഴ സീനത്ത് മൻസിലിൽ മച്ചിലകത്ത് അബ്ദുൾ റഹീം 20 മോചിതനാകും. 20 നീണ്ട ജയിൽവാസം പൂർത്തിയാകുന്നതോടെ മോചനത്തിന് തടസ്സമായി നിന്ന അവസാന സാങ്കേതിക കുരുക്കുകളും അഴിയുകയാണ്. ശിക്ഷാ കാലാവധി 20 അവസാനിക്കുന്നതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെട്ടെന്ന്

0: ചാർട്ടിലേക്ക് പുറപ്പെടാനാകുമെന്നാണ് പ്രതീക്ഷ. ഫോർബ്സ് പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ ഈ വർഷത്തെ പട്ടികയിൽ കേരളം ആസ്ഥാനമായ ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക് എന്നിവ ഇടം പിടിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 368 ബാങ്കുകളാണ് പട്ടികയിൽ ഉള്ളത്. വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിൽ ഇടനിലക്കാരിൽ ഒരാൾ അറസ്റ്റിൽ. മറയൂർ സ്വദേശി ഡെബിൻ ജോസഫിനെയാണ് അമ്പലമേട് പോലീസ് വ്യാഴാഴ്ച പുലർച്ചെ 5 മണിക്ക് പുന്നമടയിലെ ഒരു സ്പായിൽ നിന്നും പിടികൂടിയത്. ദാതാക്കളെ കണ്ടെത്താനുള്ള ഏജന്റാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ചരമറിയിപ്പുകൾ. വാകത്താനം വിലങ്ങൻപാറ ജോയി ജേക്കബ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. കുറുമ്പനാടം സെന്റ് പീറ്റേഴ്സ് HS റിട്ടയർഡ് അധ്യാപിക കിഴക്കേ ചെത്തിപ്പുഴ BDP വർഗീസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. അറ്റ്ലാന്റ ക്രിസ്ത്യൻ അസംബ്ലി മുൻ പാസ്റ്റർ പരേതനായ ദേത്തോസ് ചെറിയാന്റെ ഭാര്യ റോസമ്മ ദേത്തോസ് അന്തരിച്ചു. സംസ്കാരം പിന്നീട് അറ്റ്ലാന്റയിൽ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഡോം

കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഇണങ്ങിച്ചേർന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.